ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ചതയന്തിന ആശംസകൾ. ഇന്ന് കൊല്ലവർഷം 1202 ആണ്. ചിങ്ങം 12, 2026 ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടേതെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മെ നേരിട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നുമല്ല എന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാവുകയും ചെയ്യും. ഒന്നോർക്കുക, തനിക്ക് താനും പുരയ്ക്ക് തൂണുമേ സത്യത്തിൽ സ്വന്തമെന്ന് പറയാനുള്ളൂ. സ്വയം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പരിഗണിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ചതയം ദിനാശംസകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഓണനിലാവ്, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 11:30 ഓർമ്മകളിലെ ഓണം, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 1:30 തിരശീല, 2 മണിക്ക് ഹൃദയപൂർവം മെജോ ജോസഫ്, വൈകുന്നേരം 4 മണിക്ക് ഓണം കുട്ടിയോണം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഓർമ്മകളിലെ ഓണം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ.

0: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 28. മുഗളന്മാർ അഹമ്മദ് നഗർ പിടിച്ചെടുത്തതും കൽക്കട്ടയിൽ കാർ റാലി നടന്നതും വില്യം ഹെർഷൻസ് ഒരു പുതിയ ചന്ദ്രനെ കണ്ടെത്തിയതുമൊക്കെ ഒരു ഓഗസ്റ്റ് 28-നായിരുന്നു. ഓഗസ്റ്റ് 28-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 28. മുഗളന്മാർ അഹമ്മദ് നഗർ പിടിച്ചെടുത്തത് 1600 ഓഗസ്റ്റ് 28-നായിരുന്നു. കൽക്കട്ട മുതൽ ബാരക്പൂർ വരെയുള്ള ആദ്യ കാർ റാലി നടന്നത് 1904 ഓഗസ്റ്റ് 28-നായിരുന്നു. രണ്ടാം ലോക ഹിന്ദി സമ്മേളനം മൗറീഷ്യസിൽ നടന്നത് 1976 എന്നീ ദിവസമായിരുന്നു. 1916 ഓഗസ്റ്റ് 28-നായിരുന്നു ജർമ്മനി റുമേനിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. നിപ്പോൺ ടിവി അതിന്റെ ആദ്യ ടെലിവിഷൻ പരിപാടി ആദ്യ ടെലിവിഷൻ പരസ്യം ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തത് 1953 എന്നീ ദിവസമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയുടെ ആദ്യ ഉപയോഗത്തിൽ വില്യം ഹെർഷൻസ് ഒരു പുതിയ ചന്ദ്രനെ കണ്ടെത്തിയത് 1789 എന്നീ ദിവസമായിരുന്നു. ആദ്യ ജനീവ കൺവെൻഷൻ 26 രാജ്യങ്ങൾ ഒപ്പുവെച്ച് യുദ്ധനിയമങ്ങൾ നിയന്ത്രിച്ചത് 1864 ഓഗസ്റ്റ് 28-നായിരുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമായ എവർഗ്രീൻ പോയിന്റ് ഫ്ലോട്ടിംഗ് തടാകത്തിൽ തുറന്നത് 1963 എന്നീ ദിവസമായിരുന്നു. ദേശീയ ഇൻഷുറൻസ് ബിസിനസ് ദേശസാൽക്കരണ ബിൽ പാസാക്കിയത് 1972 ഓഗസ്റ്റ് 28-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ വർണ്ണാഭമായ രാഖി ചാർത്തുകയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും വാഗ്ദാനം നൽകുന്ന സഹോദരന്മാർ അവർക്ക് സമ്മാനങ്ങളും നൽകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുരാതന കാലം മുതലേ രക്ഷാബന്ധൻ ആഘോഷം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സഹോദരി സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പര ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായ സാമൂഹിക ഉത്സവമായി ആശംസ നേർന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് 4 നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേർന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും. ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് $10,00,000 സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാക്കുന്നു. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. V മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്, 27.85 കോടി രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിന്റെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLP സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം ഓഗസ്റ്റ് 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ.
1: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 138 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
0: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ഛടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി PC വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയ ദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷ

യാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा।
1: You are now listening to Radio Santanam 90.4 FM. Stay tuned.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 290 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജോസാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്.
1: दो जहाज भी हम लोगों ने सहायता नेपाल को पहुंचाया है. पहला जहाज यहां से 10 रिलीफ मटेरियल लेके काठमांडू पहुंचा था, जिसमें कि कंबल, सोलर लैंप, दवाइयां, हाइजीन किट्स और टेंट वगैरह इस प्रकार की चीजें हैं. दूसरा जहाज इसमें 37.5 की सप्लाई, जिसमें कि 28.5 रिलीफ आइटम्स और 8 दवाइयां और 1 खाने पीने की सामग्री, जो भी मानवीय सहायता हो सकता है वो भी हम प्रदान करेंगे.
0: നേപ്പാളിന്റെ ചൈനയുടെ ഭാഗത്ത് കുടുങ്ങിയ പൌരന്മാരെ സംബന്ധിച്ച് ബീജിംഗിലെ ഇന്ത്യൻ എംബസിയുമായി ചർച്ച നടത്തുകയാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. വിവരങ്ങൾക്കായി 9111230887 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയം ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ബാധിച്ചിട്ടില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ സേന. ഇരു സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് NDRF വ്യക്തമാക്കി. മുൻകരുതൽ നടപടിയായി ബീഹാറിൽ 9 ഉത്തർപ്രദേശിൽ 11 ഉൾപ്പെടെ 2 സംസ്ഥാനങ്ങളിലായി 20 NDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികളുൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഒരു റിപ്പോർട്ട്.
2: അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30 രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. 33 മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു. കൈലാസ മാനസരോവർ യാത്രികരായ 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും 1500 പേരെ രക്ഷപ്പെടുത്തിയെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ പ്രളയം നേപ്പാളിലെ 3 ജില്ലകളിൽ കനത്ത നാശമാണ് വിതച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ദിനത്തിൽ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കന്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സഫറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. അവിടെ 26 ഷാഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് മുന്നേറുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ ഉൽപ്പാദനം 4 വർദ്ധിച്ച് 1.8 ലക്ഷം രൂപയിലേക്കും പ്രതിരോധ കയറ്റുമതി 39,000 രൂപയിലേക്കും ഉയർന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ടി സീരീസ് യുദ്ധ ടാങ്കുകളിലെ അറ്റകുറ്റപ്പണികൾക്കായുള്ള 472 രൂപയുടെ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2028-29 സാമ്പത്തിക വർഷത്തോടെ

0: 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി കൈവരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യവസായ നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷ്വലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. ചിക്കാഗോ സർവകലാശാലയിലെ പോൾസ്കി സെന്റർ ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നവേഷൻ സന്ദർശിക്കുന്ന ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 59.09 കോടി ജൻധൻ അക്കൗണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 55.7% അക്കൗണ്ടുകളും വനിതകളുടേതാണ്. ജൻധൻ അക്കൗണ്ടുകളിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയും ശരാശരി നിക്ഷേപം 5356 രൂപയുമാണ്. ശ്രീനാരായണ ഗുരു ജയന്തി ഇന്ന്. സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 172nd ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കുന്ന ചെമ്പഴന്തിയിലും ശിവഗിരിയിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശിവഗിരിയിൽ രാവിലെ 9:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ചെമ്പഴന്തിയിൽ വൈകിട്ട് 6 നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ചതയദിന സദ്യ നടത്തും. വിവിധ മേഖലകളിൽ ഇന്ന് വൈകിട്ട് ജയന്തി ഘോഷയാത്രകൾ സംഘടിപ്പിക്കും.
0: 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി P.C. വിശ്വനാഥ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പാങ്ങോട് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി K.മുരളീധരൻ പങ്കെടുക്കും. സംസ്കൃതി ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി C.P. ജോൺ മുഖ്യാതിഥിയാവും. ഓണാഘോഷത്തോടനുബന്ധിച്ചു തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കല എന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ R. പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാനോ കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ വേനവൽ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്കോട്ട്സ് ഓപ്പണിന്റെ ഫൈനലിലെത്തി. ഇന്നലെ സെമിഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനലിൽ പ്രവേശനം. ഇന്ന് രാത്രി നടക്കുന്ന ഫൈനലിൽ വേലവൻ ഹംഗറിയുടെ ബാലസ് ഫാർക്കേസിനെ നേരിടും. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി വനിതാ ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ 5th സ്ഥാനത്തെത്തി. 5th സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. 52 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യയുടെ നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. മരണസംഖ്യ ഉയരുന്നു. 290 ഇന്ത്യക്കാരുൾപ്പെടെ 1500 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് നാളെ തുടക്കം. 6 ദിവസത്തെ സന്ദർശനത്തിനായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കയിൽ. വ്യവസായ നിക്ഷേപ സഹകരണം ചർച്ചയാകും. എല്ലാവർക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. നവോത്ഥാന നായകരായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാളിയുടെയും ജയന്തി ദിനമായ ഇന്ന് സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ. ഗ്രാൻഡ് ചെസ് ടൂർ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി

0: ശബ്ദം സൃഷ്ടിച്ച ഇന്ത്യയുടെ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി, സമയം ഇപ്പോൾ 7:35. പ്രേക്ഷകരെ, പുലർവേട്ടം തുടരുന്നു.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

0: സിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravishankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Entry is by pass only. Call 845-553-5671 or 845-729-5649 to reserve your passes today.
0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Entry is by pass only. Call 845-553-5671 or 845-729-5649 to reserve your passes today.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Entry is by pass only. Call 845-553-5671 or 845-729-5649 to reserve your passes today.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട് ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണനിലാവ്, ആശയം അവതരണം.

0: ആർ.ജെ. ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ചില ശബ്ദങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല അല്ലെ? അവയിനി സംഗീതമാണെങ്കിലോ? നമ്മുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും പ്രണയത്തിലും വിരഹത്തിലും നമ്മോട് ചേർന്ന് നിന്ന മനോഹര ഗാനങ്ങൾ, അവ സംഗീതമായും ശ്രുതിമധുരമായ ശബ്ദമായും വരികളായും നമ്മിലേക്ക് എത്തിച്ച കലാകാരന്മാർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം. ഈ ഓണനാളിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുന്നത് നമുക്കേറെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ്. അത് മറ്റാരുമല്ല, നിരവധി ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ആൽബം ഗാനങ്ങളിലൂടെയും നമുക്ക് സുപരിചിതനായ ശ്രീ സുദീപ് കുമാർ സാറാണ്. ഹലോ സർ, നമസ്കാരം.
2: നമസ്കാരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം.
2: ഓണനിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ പ്രത്യേകമായ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: അതെ, ഞാനിങ്ങനെ ഫസ്റ്റിലെ ഹാപ്പി ഓണം പറയാനായിട്ട് വന്നതാണ്. അപ്പൊ സാർ പെട്ടെന്ന് തന്നെ ഓണാശംസകൾ പറഞ്ഞു.
2: അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്നിച്ച് പറയാം ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം. അതെ,
2: ഹാപ്പി ഓണം.
1: അപ്പൊ സാർ, ഈ ഓണനിലാവെന്ന് കേട്ടപ്പോ പെട്ടെന്ന് സാറിന് എന്തെങ്കിലും ഒന്ന് ഓർമ്മ വന്നു?
2: ഓണനിലാവെന്ന് കേൾക്കുമ്പം എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഓണനിലാവിനും ഓമൽക്കിനാവിനും എന്നും പതിനേഴ് പ്രായം, പുഞ്ചിരി പുഴയുടെ തീരത്തു പൂവിട്ട പാരിജാതത്തിനു നാണം, ചിങ്ങത്തിലവളുടെ കല്യാണം. ഇങ്ങനൊരു പാട്ട് കൊറേ വർഷങ്ങൾക്ക് മുമ്പ് ദൂരദർശന് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട്.
1: അതെ, അപ്പൊ രാജീവ് ആലിങ്കൽ സാർ വരികൾ എഴുതി ആർ സോമശേഖരൻ സാറിന്റെ സംഗീതത്തിൽ സാറുമായി ചേർന്ന് നടത്തിയ ഒരു നല്ലൊരു ഓണപ്പാട്ടാണ്. ഒരു
2: പാട്ട് അറിയാം പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാര്യം നമ്മള് ഇത്തരം പാട്ടുകളൊക്കെ ഇപ്പോ മുമ്പത്തെ കാലം പോലെയല്ല, ഈ പാട്ടുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ള സാഹചര്യങ്ങൾ പൊതുവെ കുറവാണ്. ദൂരദർശന ആയതുകൊണ്ട് പിന്നെയും പിന്നെയും പാട്ടുകൾ ഇടുന്നുണ്ടാവും, എങ്കിലും ഇത് കേട്ടിട്ട് അത് ശ്രീലക്ഷ്മി ഇത് ഓർത്ത് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഇത്തരം പാട്ടുകളെ കുറിച്ച് അതിന്റെ ക്രെഡിറ്റ്സ് ആരെഴുതി ആര് സംഗീതം എന്നുള്ള കാര്യങ്ങളൊന്നും പൊതുവെ ആരും ഇപ്പോഴത്തെ കാലത്ത് ശ്രദ്ധിക്കാറില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് പറഞ്ഞതിൽ വലിയ സന്തോഷം.
1: അതെ സാർ, ഒരു ദൂരദർശന്റെ ഓർമ്മകളൂടിയാണ് സാർ അത് പങ്കുവെച്ചത്. ആ ഒരു പഴയ ഓണം അല്ലെ, നമുക്ക് ആ ഒരു ദൂരദർശനം അല്ലെങ്കിൽ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഓണം അന്ന് വേറൊരു നൊസ്റ്റു ആണ്. അതൊക്കെ ഇത് നമ്മളിങ്ങനെ
2: ഓണക്കാലത്ത് റേഡിയോയിൽ പാട്ടുകൾ വരുന്നത് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഓണത്തിന് എല്ലാ വർഷവും തിരുവോണത്തിൽ നിന്ന് ആകാശവാണിയിൽ ലളിതഗാനമേള എന്നൊരു പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പൊ അതില് പുതിയ പാട്ടുകൾ പാടും. സാധാരണ റേഡിയോയിൽ പാടുന്ന പാട്ടുകാരെ കൂടാതെ വലിയ വലിയ ഗായകരൊക്കെ ആ ഓണ ദിവസം ഒരു പാട്ട് പാടും. യേശുദാസ് സാറിനെയും ചിത്ര ചേച്ചിയുടെയൊക്കെ ഓണപ്പാട്ടുകൾ കേൾക്കാൻ റേഡിയോ ഇങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്ത് കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ ദൂരദർശനിലും ഇതുപോലെ തന്നെ ഓണ സമയത്ത്
3: പുഷ്പകരണം ചാർത്തി വരുന്നൊരു സുരഭി മാസമേ, നെഞ്ചൊടു ചേർത്തു വച്ചോ മനിക്കാൻ അഞ്ചിതൾ പൂത്തരില്ലേ അഞ്ചിതൾ പൂത്തരില്ലേ.
2: ഇങ്ങനെ ഒരു പാട്ട് ദൂരദർശനിൽ യേശുദാസ് സാർ പാടിയത് ഒരു തിരുവോണത്തിനെ കണ്ടപ്പോഴും ഓർമ്മയിലുണ്ട്. ദേവരാജ മാസ്റ്റർ മ്യൂസിക് ജയകുമാർ സാർ എഴുതിയ പാട്ടാണ്.
1: അതെ, ഒരു ഇതിപ്പോ കേൾക്കുന്നവർക്കൊരു പഴയ കാലത്തിൽ പെട്ടെന്ന് എന്തൊക്കെയോ ഇങ്ങനെ ഒരു ഓർമ്മയാണ് ആ ഒരു പാട്ടിലൂടെ ഇപ്പൊ സാറ് സമ്മാനിച്ചത്. ഒരുപാട് നമുക്ക് നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ പഴയ കുറേ ഓർമ്മകളൊക്കെ നമ്മളോട് ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഈ ഒരു പാട്ടൊക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ പെട്ടെന്ന് അവരുടെ ഒരു പഴയ കാലത്തിലോട്ട് ഇങ്ങനെ ഒന്ന് ഓടി പോകാൻ ഇതൊക്കെ ഒരു കാരണമാകും അല്ലേ സാർ?
2: സന്തോഷം.
1: അതെ സാർ, അപ്പം ഈ നമുക്കറിയാം മലയാളി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഒരു ഓണം എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അന്നൊരു ഇലയിട്ടൊരു സദ്യ. അതിലിപ്പോ നമുക്കൊരു മതമോ ജാതിയോ ഒന്നും നമുക്ക് നോക്കാറില്ല, നമ്മളെല്ലാവരും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഒരു ഏതൊരു ആഘോഷവും മനോഹരമാക്കുന്നത് നമ്മുടെ ഈ ഓർമ്മകളാണ് അല്ലെ? നമ്മളൊരു ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ അത്രത്തോളം എത്രമാത്രം ആഘോഷിച്ചെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് ഇത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ഓണക്കാലത്തിന്റെ ഒരു ഓർമ്മകൾ, അപ്പൊ സാറിന്റെ പഴയ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു പഴയ ഒരു ഓർമ്മ പറയുമ്പോൾ ഏതാണ്?
2: ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഏതൊരു മലയാളിക്കെ സംബന്ധിച്ചും അയാളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എവിടെ നിന്നാണോ ഓർമ്മ തുടങ്ങുന്നത്, ആ ഓർമ്മ തുടങ്ങുന്ന സമയത്തെ ഓണമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഓണം. അത് സംശയമൊന്നുമില്ല. കാര്യം എല്ലാവർക്കും അങ്ങനെയാണ്. കാര്യം നമ്മുടെ ബാല്യം അല്ലെങ്കിൽ നമ്മുടെ കൗമാരം എന്നൊക്കെ പറയുന്നത് ഇവിടെ

0: ണോ അവിടെ ആയിരിക്കും പലപ്പോഴും ആ വ്യക്തി ജീവിക്കുന്ന പിന്നീട്. അപ്പോ നമ്മളുടെ ആ കുട്ടിക്കാലത്ത് നമ്മൾ എവിടെ ജീവിച്ചോ ആ ഭൂമികയിൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം ആണെങ്കിലും മറ്റ് കസിൻസോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുക്കളോടൊപ്പം ആണെങ്കിലും കൂടിയിട്ടുള്ള ഓണം അത് ഏതൊരാൾക്കും ഓർമ്മയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓണം. എനിക്കും അങ്ങനെ തന്നെയാണ്. എന്റെ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് ഓണക്കോടി എന്നൊക്കെ പറയുന്നത് ഇന്നത്തേനേക്കാൾ ഒരുപാട് മൂല്യമുണ്ടായിരുന്നു. ഓണത്തിന് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ള ആ ഉടുപ്പിന്റെ ഓണക്കോടിയുടെ നിറം, അത് അങ്ങനെയും എനിക്കൊരു ബ്രദറാണ് ഉള്ളത്. ഞങ്ങൾ കണ്ടിരിക്കും ഒരേ കളറിലുള്ള ഡ്രസ്സ് വാങ്ങിത്തരുന്നത്, രണ്ടുപേരും ഒരേപോലത്തെ കളറിലെ ഡ്രസ് ഇട്ടിട്ട് സ്കൂൾ തുറക്കുമ്പോൾ ആദ്യത്തെ ദിവസം പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് കസിൻസിന്റെ കൂടെയുള്ള ഓണം എന്ന് പറയുന്നത് അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മമാർ മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ അന്ന് ഓഞ്ഞങ്ങളാടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ഓണക്കാലത്ത് പോയി സിനിമ, ഇന്നത്തെ പോലെ നമുക്ക് ഈ ടെലിവിഷൻ അന്ന് പോപ്പുലർ അല്ല, വളരെ കുറച്ച് വീടുകളിലേ ഉള്ളൂ. മാത്രമല്ല ടെലിവിഷനിൽ സിനിമയില്ല, ഇന്നത്തെ പോലെ OTT പ്ലാറ്റ്ഫോംസ് ഇല്ല. അപ്പൊ നമുക്ക് ഓണത്തിന് ഒരു തിയേറ്ററിൽ വരുന്ന സിനിമ കാണാൻ പോകുന്നതിൽ വലിയ കൗതുകമുണ്ട്. എല്ലാ ഓണത്തിനും നമ്മൾ ആ സമയത്ത് റിലീസ് ചെയ്യുന്ന ഒരു സിനിമ കാണും, ആ സിനിമയിൽ ഒരു നല്ല പാട്ടുണ്ടാവും, ഒരു പാട്ടല്ല ഒരുപാട് പാട്ടുകളുണ്ടാവും, ആ പാട്ടിൽ പലപ്പോഴും ഒരു ഓണത്തിന്റെ മെൻഷൻ ഉണ്ടാവും, ഏതെങ്കിലും ഒരു സീനിൽ ഒരു പൂക്കളോ ഊഞ്ഞാലോ ഒക്കെ പാട്ടിലുണ്ടാവും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എത്ര ഓണം നമ്മൾ കൂടിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടിക്കാലത്തുള്ള ആ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അതൊരു ആർട്ടിസ്റ്റ് ആവുന്നതുകൊണ്ടോ ഒരു എന്തെങ്കിലും അറിയപ്പെടുന്ന വ്യക്തി ആവുന്നതുകൊണ്ടോ ഓണത്തിന്റെ മാധുര്യം കൂടുന്നൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരേ മാധുര്യമാണ് ഓണത്തിന്.
1: അതെ. അപ്പൊ സാർ, ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ഓണം നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഓണത്തിന് കുറച്ച് സ്പീഡ് കൂടി പോകുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പലപ്പോഴും ഇപ്പൊ നമ്മള് മുൻപൊക്കെ നമ്മളിങ്ങനെ അത്തപ്പൂക്കളത്തിനൊക്കെ പൂ ഇങ്ങനെ ശേഖരിച്ച് പോകുമായിരുന്നു, ഇപ്പൊ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മാറ്റ് കിട്ടും അല്ലെ അത്തപ്പൂക്കളത്തിന്റെ. അതേപോലെ തന്നെ സദ്യയൊക്കെ ആണെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഓണത്തിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ സാറിന്?
0: മാറ്റം വേണമല്ലോ, മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമാണ്. ഓണത്തിനും മാറ്റം ഉണ്ടാവണം. ഓണത്തിന് സൗകര്യങ്ങൾ കൂടിയപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു പൂക്കളം ഇടണമെന്നുണ്ടെങ്കിൽ മുമ്പുണ്ടായിരുന്നതിന്റെ അത്രയും എഫർട്ട് ഇപ്പോ ഇല്ല. ഇപ്പൊ റെഡിമെയ്ഡ് പൂക്കളം അല്ലെങ്കിൽ തന്നെ നമ്മൾ പൂക്കൾ വാങ്ങിയിടുന്നതാണെങ്കിലും മാർക്കറ്റിൽ അവൈലബിൾ ആണ് പൂക്കളം. അതുപോലെ പൂക്കളത്തിന്റെ ഡിസൈൻ എത്ര എണ്ണം വേണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈപ്പ് ഡിസൈൻ വേണമെങ്കിലും കിട്ടും. അത് എത്രയും പെട്ടെന്ന് നമുക്കത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പൂക്കളം ഉണ്ടാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അത്ര സമയം വേണ്ട, സദ്യ തന്നെ ഉണ്ടാക്കാറില്ല, സദ്യ തന്നെ അവൈലബിൾ ആണ്. സദ്യയൊക്കെ നമുക്ക് എത്ര മണിക്കൂർ ഒരു വീട്ടിൽ, നമ്മൾ പലരും അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛനൊക്കെ അടുക്കളയിൽ കയറി ഓണ സമയത്ത് ഉപ്പേരി ഉറക്കാനും പായസം ഉണ്ടാക്കാനും എന്നെ സഹായിക്കുന്ന എന്റെ ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ സഹായിക്കുമായിരുന്നു. പക്ഷെ പല വീടുകളിലും സ്ത്രീകൾക്ക് ഓണം എന്ന് പറഞ്ഞാൽ അവർക്ക് അടുക്കളയിലെ പണി കൂടുന്നതല്ലാതെ പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് സന്തോഷമുണ്ടോ എന്ന് വെച്ചാൽ സന്തോഷമില്ല. അന്ന് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം വെളുപ്പിനെ 4 മണിക്ക് എണീക്കണം, എന്നാൽ ഉച്ചയ്ക്ക് ഒരു 12:30 വരെ മിനിമം 8 മണിക്കൂർ 9 മണിക്കൂർ അവര് പോകാറുണ്ട്. ഇന്നത്തെ പോലെ ഗ്യാസ് ഇല്ല, മറ്റുള്ളവരോടി ഒന്നും ഇല്ല. അത്രയും സ്ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് സ്ത്രീകൾ അടുക്കളയിൽ കടന്നിരുന്ന ഒരു കാലമില്ല. ഇന്ന് സ്ത്രീകൾക്കും ഓണത്തിൽ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പലരും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കും, അതിനുവേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ കുറെ എന്തെങ്കിലുമൊക്കെ സദ്യവട്ടങ്ങളൊക്കെ അതിന്റെ എന്താ പറഞ്ഞ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അന്ന് ഫ്രിഡ്ജില്ല, അല്ലെങ്കിൽ കൂട്ടം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഉപ്പേരിയൊക്കെ പലരും കുറച്ച് ഇക്കരവട്ടിയൊക്കെ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും, മുമ്പ് അതില്ല എന്ന് പറഞ്ഞപ്പോ ഈ പല കാര്യങ്ങളും നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജ് അനുഭവിക്കുന്നുണ്ട്. ഓണത്തിന്റെ നല്ല എല്ലാ കാര്യങ്ങളിലും പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാലത്തിന്റെ സ്പീഡ് കൂടി ഒരു ദിവസം നമ്മൾ പണ്ട് ചെയ്തിട്ടിരുന്ന കാര്യങ്ങളെക്കാൾ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്ര അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് കാലം പുതിയ കാലം വരണമെന്ന് പറയാൻ പാടില്ല. പുതിയ കാലത്തിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം കല്ലിൽ അരച്ച് ഉണ്ടാക്കുന്ന തീയൽ അല്ലെ സാമ്പാറിന് ഉണ്ടാവുന്ന രുചി ഉണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പൊ നമ്മൾ സാമ്പാർ 1.5 മണിക്കൂർ ഉണ്ടാക്കേണ്ട നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കൊറേ കാര്യങ്ങൾ ഗുണമായിട്ട് വരുമ്പോ കൊറേ കാര്യങ്ങൾ കുഴപ്പമാവും, അത്രേ ഉള്ളൂ.
1: അതെ. അപ്പൊ ഇന്നത്തെ ഒരു കാലത്തിലെ ഓണം നമുക്ക് കുറച്ചും കൂടി സ്പീഡ്, കുറച്ചും കൂടി നമുക്ക് ടൈം കിട്ടുന്നുണ്ട് അല്ലെ, കുറച്ചും കൂടി നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാനും. ഈ ഒരു
0: മാത്രമല്ല, മുക്ക് ഈ ഓണ ദിവസങ്ങളിൽ ഈ പിന്നെ ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും എന്തിനാണെങ്കിലും കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ സമൃദ്ധി മാവേലിയുടെ കാലം പോലെ ആയില്ലെങ്കിൽ പോലും കുറെ കൂടിയൊക്കെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എങ്കിലും കുറച്ചുകൂടിയൊക്കെ ഒരു കേരളത്തിലെ ഒരു മൊത്തത്തിലെ സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ ഒരു 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അത്രയും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മ. പട്ടിണി ഒന്നും ഓണത്തിന് പൊതുവെ കാണുന്നില്ല, പട്ടിണി കുറഞ്ഞിട്ടുണ്ട്. 100% പട്ടിണി ഇല്ലാതാവുന്നില്ല. എങ്കിലും മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും ഒന്നുപോലെ അല്ലെങ്കിലും ഒന്നുപോലെയാണെന്ന് അഭിനയിക്കുന്ന ഒരു സമയത്തേക്കെങ്കിലും എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.
1: കുറെ അതിലൊക്കെ മാറ്റം തീർച്ചയായിട്ടും വന്നിട്ടുണ്ടല്ലേ സാർ?
0: തീർച്ചയായിട്ടും.
1: അതെ, അപ്പൊ സാറിന്റെ ഒരു നമുക്കിങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗർ ആകുമ്പോഴത്തേക്കും കുറെ കൂടി തിരക്കാണ് ഈ ഓണം സീസൺ എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പൊ അതിനു മുൻപും ഇതിന് പിന്നീടും സാറിനൊരു ഓണം ഉണ്ട്. അപ്പൊ അതായത് ഈ തിരക്കുകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും സാറിന്റെ ഓണം? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ സാറിന് ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും
0: പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിത മാർഗമാണ് പ്രൊഫഷണൽ സിംഗർ പറഞ്ഞാൽ ആ സിംഗറിന്റെ ജീവിത മാർഗം പാട്ടുപാട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓണത്തിന് തിരക്കായാലേ നമുക്ക് ഓണമുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഓണം ഇല്ലല്ലോ. നമുക്ക് പലപ്പോഴും ഈ ഏത് പ്രകൃതി ദുരന്തം വന്നാലും മറ്റ് കാര്യങ്ങൾ സംഭവിച്ചാലും ഗായകരെ അല്ലെങ്കിൽ സംഗീതജ്ഞരെയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ പരോക്ഷമായിട്ട് ബാധിക്കുന്നത്. മുമ്പ് ഇത്തവണത്തെ പ്രളയം കണ്ടിട്ട് കുറച്ച് എല്ലാവരും ഭയന്നിരിക്കുന്ന കൂട്ടിയിരിക്കുകയാണ് കലാകാരന്മാർ, ഞാനും അതുപോലെ തന്നെയാണ്. കാര്യം പലപ്പോഴും പരിപാടികൾ വേണ്ടാന്ന് വെക്കും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. മുമ്പ് 2018 അങ്ങനെയാണ് സംഭവിച്ചത്. ഓണത്തിന്റെ സമയത്ത് പരിപാടികൾ ഉണ്ടായിരുന്നത് പലതും ക്യാൻസലായി, കലാകാരന്മാർക്കൊന്നും പരിപാടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ വീടുകളിലൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല, കലാകാരന്മാരുടെ വീടുകളിൽ പലർക്കും ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ഓണ സമയത്ത് തിരക്കുണ്ടാവണം. അപ്പൊ ആ തിരക്കിനെ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കാൻ പാടില്ല, അതുണ്ടെങ്കിലേ നമുക്ക് ഓണമുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഞാൻ പ്രൊഫഷണൽ സിംഗർ എന്ന് ഒരു വാക്ക് ശ്രീലക്ഷ്മി പറഞ്ഞുകൊണ്ട് പറയാം. ഞാൻ ഗാനമേളകൾക്ക് ട്രൂപ്പുകളിലൊക്കെ പാടി തുടങ്ങിയ വളരെ ചെറിയ പ്രായത്തിലാണ്, ഒരു 17 വയസ്സൊക്കെ മുതലേ ഞാൻ ഗാനമേള ട്രൂപ്പുകൾ പാടിയിരുന്നു. അപ്പൊ അന്ന് മുതൽ എനിക്ക് ഓണത്തിന് മിക്കവാറും ഈ തിരുവോണ ദിവസങ്ങളിൽ തന്നെ എല്ലാ വർഷവും പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഓണം ആഘോഷിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടില് എല്ലാവർക്കും കൂടെ ആ ദിവസം പറ്റാതെ വരുമ്പോൾ വേറൊരു ദിവസമായിരിക്കും എല്ലാവരും കൂടെ ആഘോഷിക്കുന്നത്. നമ്മൾ ഓണത്തിന് അന്ന് പരിപാടിക്ക് വേറെ എന്തെങ്കിലും സ്ഥലത്തായി
1: പോകും.
0: അതെ, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മള് ആ പരിപാടിക്ക് പോകുമ്പോൾ അതിന്റെ തിരക്കിലും എല്ലാത്തിലും ആയിപ്പോ. അല്ലെ, നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒരു ഓണാഘോഷത്തിനായിരിക്കുമല്ലോ പോകുന്നത്, അവിടെ നമ്മൾ ഓണാഘോഷിക്കും. പക്ഷെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് നമ്മളെ കൂടെ അവരുടെ കൂടെ ചെല്ലുമ്പോഴല്ലേ ഓണം പോകും. നമുക്ക് തന്നെ വീട്ടില് പരിപാടി ഉണ്ടാവരുതേ ഓണത്തിന്റെ അന്ന് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഓണത്തിന് സന്തോഷം ഓണത്തിന് തന്നെ തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സന്ധി ഉണ്ടെന്നതിലും വീട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ചിരുന്ന് സന്തോഷിക്കുന്നതിലുമാണ്. അപ്പൊ അങ്ങനെ ഇത്തവണ തിരുവോണത്തിന്റെ പരിപാടി ആ ദിവസങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരുമായിട്ടും കൂടുതൽ സമയം ആ ഒന്ന ദിവസങ്ങളിൽ, ആ 10 ദിവസത്തിൽ കൂടുതൽ ദിവസം വീട്ടിൽ തന്നെ ഇരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് പരിപാടിയുടെ ആ സമയം ഒഴിക്കും.
1: അതെ അതെ. അപ്പൊ നമുക്ക് സുദീപ് സാറിന്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM സ്പെഷ്യൽ പ്രോഗ്രാം ഓണനിലാവ്. ഓണനിലാവിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു പ്രശസ്ത പിന്നണി ഗായകൻ സുദീപ് കുമാർ. ഹലോ സർ, ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് സാറിന്റെ ഓണ വിശേഷങ്ങളും അതായത് ഓണക്കാലത്തെ സാറിന്റെ തിരക്കുകളെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സാറിന്റെ പുതിയ പാട്ട് വിശേഷങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പുതിയ പാട്ട് വിശേഷങ്ങൾ?
1: പുതിയ പാട്ട് വിശേഷങ്ങളിൽ പാടിയ സിനിമകൾ ഇപ്പോ രണ്ടു മൂന്ന് സിനിമകൾ ഈ അടുത്ത് റിലീസായി. ഒന്ന് അനന്തൻ കാട് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അത് കഴിഞ്ഞ് വന്ന പടം ലർക്ക് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോ തിയേറ്ററിൽ ഇപ്പോ റിലീസായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഇനി വരാനുള്ള പടങ്ങളെ ഒരു ബ്ലാക്ക് ഡിസംബർ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ടുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ മുമ്പ് പാടിയ ചില സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. പെരുങ്കളിയാട്ടം ഉൾപ്പെടെയുള്ള സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് പുതിയ പാട്ട് വിശേഷം. പിന്നെ പുതിയ പാട്ട് വിശേഷം എന്ന് പറയുന്നത് സിനിമാ പാട്ട് മാത്രമല്ല, ഇപ്പം ഓണപ്പാട്ട് റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില ഈ മഴക്കാലത്ത് മൺസൂൺ കാലത്ത് മനോഹരങ്ങളായ ചില പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൽബം സോങ്സും അതുപോലെ ഗുരുവായൂരപ്പൻ ഡിവോഷണൽസ് ഈ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പുറത്തു വരാനിരിക്കുന്നു. അങ്ങനെ പാട്ടുകൾ പലതും ഉടനെ തന്നെ വരുന്നുണ്ട്.
0: ഒരുപാട് ഡിവോഷണൽ സോങ്സും സാർ പാടിയിട്ടുണ്ട് അല്ലേ? സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് ഓഫ് സോങ്സ് ആണ്?
1: എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക തരം സംഗീതത്തോട് കൂടുതൽ താല്പര്യം അങ്ങനെയല്ല. എനിക്ക് പാട്ടുകളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു പാട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ സംഗീതവും അതിന്റെ വരികളും തമ്മിൽ ഇഴപിടിക്കാനാവാത്ത തരത്തിലുള്ള ഒരു ബന്ധമുള്ള പാട്ടാണെങ്കിൽ അതാണ് എനിക്ക് ഇഷ്ടം. അത് പാട്ടെന്ന് പറയുന്നത് വരികൾ മാത്രമല്ല, സംഗീതം മാത്രമല്ല, ആലാപനം മാത്രമല്ല. ഒരാൾ മനോഹരമായി എഴുതിയതുകൊണ്ടോ ഒരാൾ മനോഹരമായി എന്തെങ്കിലും വരികൾക്ക് സംഗീതം കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥമില്ലാത്ത വരികൾ ഒരാൾ എങ്ങനെ നന്നായിട്ട് പാടിയതുകൊണ്ടോ അത് പാടാവില്ല. ഇത് മൂന്നും കൂടെ വരുമ്പോഴാണ് അത് കോമ്പിനേഷൻ കറക്റ്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആ വരികൾക്ക് അർത്ഥമുള്ള വരികൾക്ക് ഏറ്റവും ആ വരികൾ നമ്മളുടെ മനസ്സിൽ തറയ്ക്കുന്ന വിധത്തിൽ ആസ്വാദ്യതരമായിട്ട് ഒരാൾ ഈണം നൽകുകയും നമ്മുടെ ഈ ചങ്കിൽ കൊള്ളുക എന്ന് പറഞ്ഞു ചങ്കിൽ കൊള്ളുന്ന പോലെ ആരെങ്കിലും പാടുകയും ചെയ്താലേ അതിനെ എനിക്ക് പാട്ടായിട്ട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളൂ. അങ്ങനെയുള്ള പാട്ടുകൾ പാടാനാണ് ഇഷ്ടം.
0: അതെ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോ ഒടിയൻ ലൈ കൊണ്ടോരാം കൊണ്ടോരാം എന്നുള്ളൊരു ഹിറ്റ് സോങ് ഉണ്ട്, എല്ലാവർക്കും ഇപ്പോഴും എപ്പോഴും കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേപോലെ തന്നെ തെളിവയിൽ അഴകും മഹേഷിന്റെ പ്രതികാരത്തിലെ, അതേപോലെ തന്നെയാണ് നമുക്ക് സ്വപ്ന സഞ്ചാരിയിലെ വെള്ളാരം കുന്നിലേറി, അതേപോലെ ചെമ്പകപ്പൂം കാട്ടിലെ. അപ്പൊ ഈ ഒരു വരികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ കഥകൾ കേട്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു കൊണ്ടോരാം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പൊതുവെ മലയാളത്തിലൊക്കെ ഇങ്ങനെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ വെള്ളാരം കുന്നിലേറി ഇതൊക്കെ ഇപ്പൊ എവിടേക്കും ഒരു കഥകൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്ന വരികളാണല്ലേ. അപ്പം അതിലൊരു ഭാവം കൊണ്ടുവരികയും കൂടി വേണം. ഇപ്പൊ നമ്മൾ കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന് വെറുതെ പാടിയ പോരാ, അതിങ്ങനെ കൊണ്ടുവരുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യണം അല്ലേ.
1: അതൊരു ഒരു വാഗ്ദാനമാണല്ലോ കൊണ്ടുവരാം എന്ന് പറയുന്നത്. ഒരാളോട് നമ്മളൊരു ഒരാൾക്കൊരു പ്രോമിസ് കൊടുക്കുന്നതാണ്, ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ നിന്നെ ഒരു ദിവസം കൊണ്ടുപോവാം ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു കള്ളം പറയാണെന്ന് തോന്നരുതല്ലോ, പറയുന്ന സമയത്ത് ഒരു സത്യസന്ധത ഉണ്ടാവണമല്ലോ. അതിനാണ് റെൻഡറിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഭാവത്തോടുകൂടി പാടുക എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പൊ അത് ഒരു മ്യൂസിക് കമ്പോസർ ആ വരികളുടെ അർത്ഥം ഇതാണെന്ന് മനസ്സിലാക്കി അതിന് ഏറ്റവും ചേരുന്ന ഈണെന്ന് നമുക്ക് തോന്നുന്ന പോലെ ആണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ അത് ഉത്തരവാദിത്വത്തോടുകൂടി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പാട്ടുകാരന്റെ ജോലി. അത് ചെയ്യാനാണ്

0: അതെ, അപ്പൊ അത് വളരെ നല്ല രീതിയിൽ സാറ് ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ആ ഒരു പാട്ടിന്റെ ഒരു ആ ഒരു എന്താ ആ ഒരു നിലനിൽപ്പ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ്.
1: അപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ കഥ പല പാട്ടുകൾക്കും പാട്ടുകൾക്കെല്ലാം ഒരു കഥയുണ്ട്. ഓരോ പാട്ടിനും ഓരോ കഥയുണ്ടാവും. അതുപോലെ ചില പാട്ടുകൾ നമ്മളിലേക്ക് ഓരോ കഥകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കും. സിനിമയിൽ ഉള്ള കഥയ്ക്ക് അപ്പുറവും ചിലപ്പോ ആ പാട്ടിന് മാത്രമായിട്ട് വേറൊരു ഒബ്ജക്റ്റ് പറയാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പാട്ടുകളുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും നമ്മുടെ പാട്ടുകളുടെ ഗാനശാഖ എന്ന് പറയുന്നത് അതിവിപുലമായിട്ടുള്ള ഒരു മേഖലയാണ്. പിന്നെ ഇപ്പം അല്ലാതെ ഇപ്പം കഥപ്പാട്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഈ ഓണത്തിന് പറയേണ്ട കഥപ്പാട്ട് എന്നാണ് മാവേലി നാട് പാടിയിടും കാലം. അതാണ് ഏറ്റവും മാവേലിയുടെ കഥ പറയുന്ന പാട്ടിലാണ് ഓണത്തിന്റെ മുഴുവൻ സത്യം അടങ്ങിയിരിക്കുന്നത് അല്ലെ?
0: അതെ അതെ സർ. അപ്പൊ അത് നമ്മള് കുഞ്ഞുനാള് മുതൽ കേട്ട് വരുന്ന ഒരു കഥപ്പാട്ടാണ്. അതിപ്പോ ഞാൻ ഈ ചില പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു കഥ പറഞ്ഞു തരുന്നത് പോലെ ആ ഒരു വിഷ്വൽസ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു ഭാവത്തോടു കൂടി പാടി നമ്മളിലേക്ക് എത്തിക്കെങ്കിൽ മാത്രമേ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളിങ്ങനെ ഉച്ചാരണ ശുദ്ധിയാണെങ്കിലും അല്ലെ അത് അത് മനോഹരമാക്കി നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, നമ്മുടെ ജാനകി അമ്മ. മോഡുലേഷൻ ക്യൂ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ജാനകി അമ്മയെ കുറിച്ച് പറയുമ്പോൾ സാറിന് ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ പാട്ടുകൾ ജാനകി അമ്മയും പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ സാറിന് ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: ജാനകി അമ്മയുടെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടം വെച്ചാൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള ചോദ്യം. ജാനകി അമ്മയുടെ പാട്ടുകളെന്ന് പാട്ടുകളെന്നല്ല, ജാനകി അമ്മയുടെ ശബ്ദം, ജാനകി അമ്മ എന്ന വ്യക്തി, ജാനകി അമ്മയുടെ പിന്നെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ട ഓരോ സ്വരവും ഓരോ സ്വരത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അത് ഒരു കടലായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അല്ലാതെ അതിനെ ഒരു വെള്ളത്തുള്ളിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമായിട്ടോ കാണാൻ പറ്റില്ല. അത്രയും വലിയ സംഗീത സാഗരമായിരുന്നു. ജാനകി അമ്മയുടെ ശബ്ദം സ്വാധീനിച്ചിട്ടില്ലാത്ത ഒരു സംഗീതാസ്വാദകനും സൗത്ത് ഇന്ത്യയിലില്ല. നോർത്ത് ഇന്ത്യയിൽ കുറെ പാട്ടുകൾ ഹിന്ദിയിൽ പാടിയിട്ടുണ്ടെങ്കിലും ഞാൻ സൗത്ത് ഇന്ത്യയിൽ എടുത്ത് പറഞ്ഞത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ ജാനകി അമ്മ പാടിയിട്ടുള്ളത്. എനിക്ക് ജാനകി അമ്മയായിട്ടുള്ള എന്റെ എന്റെ ഓർമ്മ, വ്യക്തിപരമായ ഓർമ്മ തുടങ്ങുന്നത് ഞാൻ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് മഞ്ഞണി കൊമ്പിൽ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. ആ പാട്ടിലൂടെയാണ് അന്ന് ആദ്യമായിട്ട് ഒരു സ്ത്രീ ശബ്ദം മനസ്സിൽ ഒരു ഒരു ഫീമെയിൽ വോയിസിൽ ഒരു പാട്ട് ആദ്യമായിട്ട് മനസ്സിൽ വരുന്നതാണ്. ആദ്യമായി കേട്ട ഫീമെയിൽ സോങ് എന്ന് എന്റെ മനസ്സിൽ വരുന്ന പാട്ടതാ. അപ്പൊ ആ പാട്ടിലാണ് ഇത് ആരാണ് പാടിയതെന്നൊക്കെ അന്വേഷണം വന്ന്. വളരെ ചൂഞ്ഞാണെങ്കിലും പറഞ്ഞൊക്കെ കേട്ട ഓർമ്മ ജാനകി അമ്മ, ജാനകി അമ്മ, എസ് ജാനകി, എസ് ജാനകി എന്നുള്ള പേര് റേഡിയോയുടെ ഒക്കെ കേട്ട് രജിസ്റ്റർ ആയതാണ്. പിന്നെ എനിക്ക് ജാനകി അമ്മയായിട്ട് ആദ്യമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരം കിട്ടുന്നത് പിന്നീട് ഞാനൊരു പുറത്തുകാരനായതിനു ശേഷമാണ്. എനിക്ക് കൊല്ലം ടൗൺ ഹാളിൽ ജാനകി അമ്മയുടെ ഒപ്പം ഒരു പ്രോഗ്രാമിന് പാടാനൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്ത് ഗന്ധർവ സന്ധ്യ പ്രോഗ്രാമിന് വന്നപ്പോ ജാനകി അമ്മയോട് സംസാരിച്ചു. എനിക്ക് എന്റെ ഞാൻ അക്കാലത്ത് പാട്ടുകൾ ഒരു വലിയ ഡയറിയിലാണ് എഴുതി സൂക്ഷിച്ചിരുന്നത്, വലിയൊരു ബുക്കായിരുന്നു. അപ്പൊ ആ ബുക്കിന്റെ ആദ്യത്തെ കുറച്ച് പേജസ് ഞാൻ ഫ്രീ ആക്കി വിട്ടിരുന്നു. ഇതുപോലെ മഹാഗായകരെ കണ്ടുമുട്ടുമ്പോൾ അവരെ കൊണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ ബുക്കിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ ഫോട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കുന്ന ഒരു പരിപാടി. എന്ന് സെൽഫുള്ളത് പോലെ അന്ന് ഇല്ലല്ലോ, ഫോണില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എന്റെ ഡയറിയുടെ ആദ്യത്തെ പേജുകളിൽ യേശുദാസ് സാറ്, ജാനകി അമ്മ, എസ് പി ബാലസുബ്രഹ്മണ്യം സാറ്, ജയേട്ടൻ, വിജയചന്ദ്രൻ, ചിത്ര ചേച്ചി, ഇവരൊക്കെ സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ജാനകി അമ്മയുടെ ആ സിഗ്നേച്ചർ ഇപ്പോഴും എന്റെ ബുക്കിൽ ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഓട്ടോഗ്രാഫൊക്കെയാണ് കളഞ്ഞു പോകില്ല, ഇത് പാട്ട് പുസ്തകമാണ് ഒരിക്കലും പോവില്ല. അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ ജാനകി അമ്മ ഒപ്പിട്ട് തന്ന ആ ബുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ ജാനകി അമ്മയുടെ അവസാന നിമിഷങ്ങൾ, ജാനകി അമ്മയെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാവുന്ന നിമിഷങ്ങൾ, സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായി. ഒരു അതിനെ ആകെയൊന്നും പറയാൻ പാടില്ല, എങ്കിലും അതൊരു ആ ഒരു സമയത്ത് ജാനകി അമ്മയുടെ അവസാന നിമിഷങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു നിയോഗം എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അവസ്ഥ.
0: അതെ സർ. അപ്പോ ഈ ഒരു നമുക്കിങ്ങനെ ഉച്ചാരണ ശുദ്ധിയൊക്കെ കുറിച്ച് പറയുമ്പോ ഈ ഒരു നിമിഷം പെട്ടെന്ന് ജാനകി അമ്മയെ കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി.
1: ജാനകി അമ്മയുടെ പാട്ടുകൾ വേറൊരു കാര്യം നമ്മള് മലയാളികൾ ഓർമ്മിക്കേണ്ടത്, കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ രണ്ട് പാട്ടും ജാനകി അമ്മ പാടിയതാണ്. കഴിഞ്ഞ വർഷം വന്ന ലോകത്തിലെ കിളിയെ കിളി എന്ന പാട്ടും അതിന് മുമ്പത്തെ വർഷം വന്ന മനിമൽ ബോയ്സിലെ കൺമണി അൻബോർഡ് എന്ന പാട്ടും.
0: അപ്പോ
1: ജാനകിയമ്മ സിനിമയിൽ പാടുന്നില്ലെങ്കിലും ജാനകി അമ്മ ശബ്ദം കൊണ്ട് മലയാള സിനിമയുടെ ഭാഗമായിരുന്നു ഈ കഴിഞ്ഞ വർഷം എന്നുള്ളതാണ്. നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ എല്ലാ കാലത്തും മലയാളി ഓർമ്മിക്കുന്ന ഒരു കഥപ്പാട്ട്, ഒരു സിനിമയുടെ കഥ പൂർണ്ണമായിട്ട് ഒരു പാട്ടിൽ ഒതുക്കിയിട്ടുള്ളത് ആഴക്കടലിന്റെ എന്ന പാട്ട് ജാനകി അമ്മ പാടിയത്. എത്രയോ പാട്ടുള്ള ഒരു പാട്ടായിട്ട് എടുത്തു പറയാൻ പറ്റില്ല. എനിക്ക് പ്രത്യേകിച്ച് ബാബുദേവ് സാറിന്റെ പാട്ടുകളാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം പാടുക. എനിക്ക് ഒരുപക്ഷെ ഞാൻ ഇപ്പൊ എവിടെ കേട്ടാലും എനിക്ക് ആരെങ്കിലും മറ്റുള്ളവർ പാടിയാൽ ജാനകി അമ്മ പാടണം

0: ആരെങ്കിലും കൊച്ചുകുട്ടികൾ പാടിയാൽ പോലും എന്റെ കണ്ണ് നിറയുന്ന എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈകാരികമായ അവസ്ഥയിലേക്ക് ഞാൻ പോകുന്നത് താമരക്കുമ്പിളല്ലോ പാട്ട് കേൾക്കുമ്പോഴാണ്.
1: എന്തുകൊണ്ടാണ് സാർ അത് അത്തരത്തിൽ ആ പാട്ട് അത്ര?
0: താമരക്കുമ്പിളല്ലോ മാമ ഹൃദയം എന്ന പാട്ട് ഒരു പ്രാർത്ഥനയാണ്. അത് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഭാസ്കർ മാഷാണ് എഴുതിയിരിക്കുന്നത്. കാനന ശലഭത്തിൻ കണ്ഠത്തിൽ വസന്ത കാകളി അറച്ചവൻ നീയല്ലോ, അങ്ങനെ എഴുതാനായിട്ട് ഇപ്പൊ ടാഗോറിന്റെ കൽപ്പനയാണ്. അത് ഭാസ്കർ മാഷ എത്ര മനോഹരമായിട്ടാണ് മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് ജാനകിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴുള്ള നിർവൃതി പറഞ്ഞറിയിക്കാനേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കേൾക്കാനുള്ളതാണ്. അത് എത്ര തവണ കേട്ടാലും നമുക്കത് അതിന്റെ ആസ്വാദ്യത കുറയുന്നില്ലെന്നല്ല, അത് കൂടിക്കൂടി വരും ഓരോ തവണയും. അത് പല പാട്ടുകളും നമ്മൾ പിടിവിട്ടു പോകും. ഇപ്പം ജാനകിമ കുറച്ച് പ്രായമായതിനു ശേഷം പാടിയ പാട്ടുകളിൽ പോലും ആ വൈകാരികത അതുപോലെ ഉണ്ട്. ഇപ്പം ദേവദൂതനിലെ എൻ ജീവന് എങ്ങാണ് നീ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കും, അതേപോലൊരു അവസ്ഥയാണ്. അതുപോലെ എത്രയും പാട്ടുകൾ, ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് പാട്ടുകളാണ് അതുപോലെ. അവരെ കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും നമ്മൾ അർഹ, അവരുടെ സംഗീതത്തെ നമുക്ക് ഒരിക്കലും വിലയിരുത്താനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ അതിനെ കുറിച്ച് വിമർശനൊരു കാര്യമില്ല. എങ്കിലും ഞാൻ പറയാം, അതിന്റെ ആസ്വാദനം തന്നെ ഒരു വലിയൊരു വിഷയമാണ്. അത് പെട്ടെന്ന് ഒരു വാക്കിലോ രണ്ടു വാക്കിലോ പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് വലിയ പാഠ്യ വിഷയമാണ്. മ്യൂസീഷ്യൻസ് അല്ലെങ്കിൽ പുതിയ തലമുറ ഒരുപാട് അതിൽ നിന്ന് പഠിക്കാനുണ്ട്.
1: അതെ സാർ, തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ജാനകിയെ പറ്റി മാത്രം നമുക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വരും. കാരണം ഈ സമയം ഒരിക്കലും തികയില്ല എന്ന് വേണം പറയാൻ. അത്രത്തോളം നമ്മൾ ഓരോ പാട്ടിനെ എടുത്ത് ഡീറ്റെയിലിംഗ് നോക്കുവാണെന്നുണ്ടെങ്കിലും ആ പാട്ട്
0: ഒരു കാര്യം കൂടി പറയാം. ഒരു കാര്യം കൂടി പെട്ടെന്ന്, മ്യൂസിക്കിന്റെ വേരിയേഷൻസ് പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളിലും ഉള്ള പാട്ടുകൾ നമ്മള് സിനിമകളിലൂടെ വന്ന് കേട്ടപ്പോ അതിനെല്ലാം പല സംഗീത സംവിധായകരുടേതായിട്ടുള്ള ശൈലികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഓരോ സംസ്ഥാനത്തെയും ജനങ്ങളുടെ ഭാഷ എന്ന് പറയുന്നത് വ്യത്യസ്തമാണല്ലോ, അറിയാം. അപ്പൊ ഓരോ സിനിമയോ ലാംഗ്വേജ് പാടുമ്പോഴും അതിന്റെ നേറ്റിവിറ്റി, ജാനകിയമ്മയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നു ഏതൊരു ലാംഗ്വേജ് പാടുമ്പോഴും അതിന്റെ നേറ്റിവിറ്റി നിലനിർത്തി പാടാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഗായിക ജാനകിയമ്മയാണെന്ന്. ജാനകിയമ്മ പാടുമ്പോൾ ജാനകിയമ്മ തെലുങ്ക് പാടിയാൽ തെലുങ്ക് ആണെന്ന് തോന്നുന്നു. അവര് ബേസിക്കലി തെലുങ്കാണ്. തമിഴ് പാടിയാലും നമുക്ക് ജാനകിയമ്മയുടെ തമിഴ് ഉച്ചാരണം കേട്ടുകഴിഞ്ഞാൽ ഒരു തമിഴ് സ്ത്രീയുടെ ഉച്ചാരണമാണ്, മലയാളം പോലെ തന്നെ. എന്നാൽ ജാനകിയമ്മ മലയാള ഭാഷ പഠിച്ച ആളോ ഒന്നുമല്ല. പക്ഷെ അത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ ഭാഷയോട് സംയോജിച്ചത്. സംഗീതത്തോടൊന്ന് മാത്രമല്ല, നമ്മുടെ ലാംഗ്വേജിനോടും അത്ര നിർത്തിയിട്ടുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോ ആ ഒരു ഗായികയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം അല്ലെ ഓണത്തിന്റെ വിശേഷങ്ങളിൽ തുടങ്ങി ഇങ്ങനെ ജാനകിയമ്മയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ജാനകിയമ്മയുടെ ഒരു പാട്ടിന്റെ രണ്ട് വരി
0: ജാനകിയമ്മയുടെ കൂടെ പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ജാനകിയമ്മ പാടിയ ഒരു പാട്ട്, ഒരു യുഗ്മഗാനം റീമേക്ക് ചെയ്തപ്പോ എനിക്ക് പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാർ മനോരാഗമേ, നീ അറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം മധുരദേവാമൃതം മധുരദേവാമൃതം. ഈ പാട്ട്.
1: അതെ സാർ, അപ്പൊ മനോഹരമായി നമ്മളിങ്ങനെ കേട്ടിങ്ങനെ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണനിലാവ്.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Entry is by pass only. Call 845-553-5671 or 845-729-5649 to reserve your passes today.
1: ഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ കോസ്മെറ്റിക്സ് ഫാൻസി ആഭരണങ്ങൾ തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി സെന്റർ കടപ്പാക്കട ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ് ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ് അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഫീറ്റൽ മെഡിസിൻ ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840 കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4th ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ് ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത് സമ്മാനദാനം September 6th നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് 1st 25,000 രൂപ 2nd 5,000 രൂപ 3rd 3,000 രൂപ 4th 2,000 രൂപ 5th 1,000 രൂപ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോണുകൾ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം
5: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം
6: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ പൂഞ്ചയു റേഡിയോ സാന്ത്വനം 90.4 FM

0: നിലനിർത്താം. റേഡിയോ സാന്ത്വനം 90.4 FM ഓണ നിലാവിലേക്ക് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ഗായകൻ സുദീപ് സാറിന്റെ വിശേഷങ്ങളാണ്, കൂടെ ഞാൻ ശ്രീലക്ഷ്മി. സർ നമസ്കാരം അഗൈൻ. സാർ, അപ്പൊ നമ്മള് വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാർ, സാറിന്റെ പാട്ട് കേൾക്കാൻ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വെള്ളാരം കുന്നിലേറി എന്നുള്ള ആ ഒരു ഗാനത്തിന്റെ രണ്ട് വരി ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പാടാമോ?
1: പാടാലോ. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂ തേടി നോളം കൈനീട്ടി നിന്നതാരേ, നിന്നതാരേ എന്തെങ്കിലും.

0: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ലൈവായിട്ട് ആ ശബ്ദത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും കുറച്ച് പാട്ടുകളൊക്കെ സാറിനെ കൊണ്ട് പാടിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതില് അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സദാ പാലയ എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെ നമുക്കൊരു ഇങ്ങനെ രാവിലെ ഒരു മോർണിംഗ് ബ്ലിസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതിങ്ങനെ രാവിലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ചില യാത്രകളിലൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഒന്നാണതും. അപ്പൊ അതിന്റെ ഒരു രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടും.
1: സദാപാലയ അതൊരു ഡി എൻ ബാലസുബ്രഹ്മണ്യത്തിന്റെ കീർത്തനമാണ്, സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളത്. ഗോപി സുന്ദറാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തത്. സിത്താര, അതെ അതെ, മോഹന രാഗത്തിലാണ്. സിത്താരയും ഞാനും കൂടിയാണ് സിനിമയിൽ പാടിയിരിക്കുന്നത്. സിനിമയിൽ അത് കുറച്ച് പോർഷനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എന്റെ വോയിസ് അതിന്റെ പല്ലവിയിൽ മാത്രമേ
0: വരുന്നുള്ളൂ.
1: എങ്കിലും എങ്കിലും അത് പോപ്പുലറായ ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ പാടി അഭിനയിക്കുന്നതായിട്ട് വന്നപ്പോ അത് കൂടുതലായിട്ട് ഒരു സന്തോഷം.
0: ഇടയ്ക്ക് കുറച്ച് പോർഷൻ മാത്രം പാടുന്ന മറ്റൊരു പാട്ടുണ്ട്, ലാലി ലാലി
1: ലാലി ലാലി. അതുപോലെ തന്നെ വേറെണ്ണമുണ്ട്, നിലാവേ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ. അതിനകത്തൊക്കെ എനിക്ക് കുറച്ച് പോർഷൻസേ ഉള്ളൂ. പക്ഷെ
0: അതൊരു ഭംഗിയാണ് സാർ. ഇപ്പം നമ്മളിപ്പോ സാധാരണ താരാട്ട് പാട്ട് പാടുകയാണ്. ഇപ്പൊ ലാലി ലാലി നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അമ്മ താരാട്ട് പാടി പാട്ട് പാടുന്നത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഒരു അച്ഛൻ പാടുന്നത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. അപ്പൊ ആ ഒരു കുഞ്ഞിന് അതിനിടയ്ക്ക് വരുമ്പോ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊരു വേറൊരു ഫീലാണ് തരുന്നത്. ആ ഒരു ആ ഒരു
1: താരാട്ടിന്, ഈ ലാലി ലാലി എന്ന് പറഞ്ഞ താരാട്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ സിനിമകളിൽ താരാട്ട് പാട്ടുകളെല്ലാം ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ്. ഇത് നമ്മുടെ ഒരു പക്ഷേ ഇനിമൻ തമ്പിയുടെ പഴയ താരാട്ടുണ്ടല്ലോ, ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്നത്. ഗർഭസ്ഥനായിരുന്ന സമയത്ത്, സാരിനാൾ മഹാരാജാവ് അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് എഴുതിയ കൃതിയാന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞ പോലെ ഇത് ഈ സിനിമയിൽ അങ്ങനെയാണ്, ഒരു ഗർഭസ്ഥ ശിശുവിന് വേണ്ടി പാടുന്ന പാട്ടാണ്. അതാണ് അതിപ്പോ ഓ എൻ വി സാർ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. നീരാമ്പൽ വീര്യം നീർച്ചോല കുളിരിൽ നീന്തും നീയാരു സ്വർണമീനോ. അത് പിന്നെ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. നീരാമ്പൽ വിരിയും നീർച്ചോല കുളിരിൽ നീന്തും നീയാരോ സ്വർണമീനോ എന്ന് അത് എഴുതാൻ ഓ എൻ വി സാർ മാത്രമേ പറ്റുള്ളൂ. അത്ര മനോഹരമായിട്ടുള്ള വരികളാണ് അത്.
0: അപ്പൊ സർ, ഈ ഒരു പാട്ടാണ് നമ്മൾ ചോദിച്ച സദാ പാലയ.
1: സദാ പാലയ സാരസാരി സമാനരഹിത മോഹനാംഗി. സദാ പാലയ സാരസാരി സമാനരഹിത മോഹനാംഗി. സദാ പാലയ.
0: താങ്ക് യു സോ മച്ച് സാർ. കാരണം ഒരു ശാസ്ത്രീയ സംഗീതം ഇങ്ങനെ കേൾക്കാൻ ഒരു പ്രത്യേക വൈബാണ് അത് അല്ലൊരു അതിന്റെ ഒരു സംഗതികളാണെങ്കിലും സ്വരങ്ങളാണെങ്കിലും ഇങ്ങനെ അടുക്കി നമുക്കിങ്ങനെ തരുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് ആ പാട്ട് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം സാറിന്റെ ഈ പാട്ടല്ലെങ്കിൽ സാർ എന്താണ് കൂടുതലും ചെയ്യുന്നത്?
1: പാട്ടല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അത്യാവശ്യം റീഡിങ് ഉണ്ട്, വായിക്കും. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന എഴുതും, അതൊക്കെ തന്നെ. പിന്നെ എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. സിനിമകൾ അത് പിന്നെ നമ്മുടെ ഹോബി എന്ന് പറയാൻ പാടില്ല, തൊഴിലിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ എല്ലാ തരം സിനിമകളും കാണാൻ ഇഷ്ടമാണ്, വേറെ പ്രത്യേകിച്ച് ഹോബി ഒന്നും എനിക്കില്ല.
0: അതെ. അപ്പം ചില സമയത്ത് നമുക്ക് തോന്നാറില്ല, അയ്യോ ചിലപ്പോ ഒരു ചാൻസ് നമുക്ക് വന്നിട്ട് ചിലപ്പോ അതൊക്കെ മിസ്സായി പോവാ, അതല്ലെങ്കിൽ അപ്പൊ നമുക്ക് തോന്നും അയ്യോ അത് കളഞ്ഞു അത് പോയല്ലോ എന്നുള്ളത് നമുക്കൊരു തോന്നും. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചാൻസ് നമ്മളെ തേടി വരും, നമ്മളൊരിക്കലും അത് പ്രതീക്ഷിച്ച് കാണില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
1: ഇപ്പൊ ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞ പാടി ഇത്രയും പാട്ടുകളില്ലേ, അതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല, അതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അതെല്ലാം എന്നെ തേടി വന്ന പാട്ടുകളാണ്, അതൊക്കെ ഭാഗ്യം തന്നെയാണ്. ഓരോ പാട്ടും ഓരോ ലോട്ടറിയാണ്. കാര്യം ഓരോ പാട്ടിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലായിരിക്കില്ല അത് സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് ആ പാട്ടിന്റെ സ്വീകാര്യത പോകും. പലപ്പോഴും പല ആളുകളും നമ്മള് പോലും മറന്നുപോയ പാട്ടുകളെ കുറിച്ച് വന്ന് നമ്മളോട് സംസാരിക്കും ഏതെങ്കിലും സ്ഥലത്തൊക്കെ വെച്ച്. അപ്പൊ വലിയ സന്തോഷം തോന്നും, അയ്യോ ആ പാട്ട് നമ്മൾ പോലും പാടി മറന്ന പാട്ടാണ്. വളരെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതാണ്, അപ്പൊ അതെല്ലാം നമുക്ക് കിട്ടുന്ന

0: ഭാഗ്യങ്ങളാണ്, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്, എല്ലാം നമുക്ക് നമ്മുടെ വിധി അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പിന്നീട് ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥമൊന്നുമില്ല. ഒരുപാട് ചാൻസസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന് വലിയ മൂല്യം കൊടുക്കാതിരിക്കുന്ന നല്ല കാര്യം. ആ നഷ്ടപ്പെട്ടത് വീണ്ടും നമ്മളെ തേടി വരാം. അതുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാസാഗർ സാറിന്റെ പാട്ടുകൾ പാടാനായിട്ട് എനിക്ക് 3 തവണ അവസരം വന്നിട്ട് 3 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല, പോകാൻ പറ്റിയില്ല. കാലത്ത് ഉണ്ടാവാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളാണ്. ഞാൻ ആ പാട്ടുകൾ എടുത്തു പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീലക്ഷ്മി അത്ഭുതം തോന്നും. വളരെ പോപ്പുലർ ആയിട്ടുള്ള 3 പാട്ടുകൾക്കായിട്ടാണ് 3 സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇളയരാജ സാറിന്റെ റെക്കോർഡിങ്ങും ഇതുപോലെ ഒരു പാട്ട് സിനിമയിൽ പാടിയിട്ട് ആ പാട്ട് സിനിമയിൽ വന്നില്ല. പിന്നീട് എനിക്ക് അതുപോലെ ഒരു അവസരം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാനും കിട്ടിയില്ല, ഒട്ടും വന്നില്ല. അപ്പൊ ആ 2 വലിയ മ്യൂസീഷ്യൻസിന്റെ കൂടെ കിട്ടിയ ചാൻസസ് അത് സംഭവിക്കാതെ പോയതിലാണ് ഒരു മിസ്സിംഗ് ഉള്ളത്. പക്ഷെ അത് ഞാൻ വിചാരിക്കുന്നത് അപ്പം ബാക്കി ഇത്രയും കിട്ടിയതോ അതെന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയും നല്ല അവസരങ്ങൾ തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കാം, അത്രേ ഉള്ളൂ.
1: അത് പക്ഷേ സാറിനെ കീരവാണി സാറിന്റെ പാട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്.
0: കിരവാണി സാറിന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് അവസാനം പാടിയത് ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടാണ്. അതാണ്, അത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ അവസാനമായിട്ട് എഴുതിയ പാട്ടുകളാണ് ആ സിനിമയ്ക്ക്. അതിന്റെ ആ സിനിമയിലാണ് ഞാൻ അവസാനമായിട്ട് കിരവാണി സാറിന്റെ മ്യൂസിക്കിൽ പാടിയത്. പിന്നെ അതിനു മുമ്പ് പിന്നെ ഈച്ച എന്ന് പറഞ്ഞ മൂവിയിൽ പാടിയിട്ടുണ്ട്. അത് തീരയുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ സാർ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഒടിയനിലെ പാട്ട് ഞാൻ ചോദിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ശ്രോതാക്കൾ എന്നെ വഴക്കു പറയും. അതുകൊണ്ട് ആ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
0: ഓടിമറയണരാക്കാറ്റ് പനമേലയൊരു ഞാല് നിഴലുകളാലതിലിളകും മൊടിയാട്ടം കണ്ടിരിയൊഴിയണമാനത്ത് നിറപാതിര നേരത്ത് മുകിലുകളാം പിറകി വരും മാൻകൂട്ടം കണ്ട പാലകളിൽ കാമം പൂക്കും ധനുമാസ നിലാവും ചുറ്റി പാലത്തൂർ കാവിൽ കൊണ്ടുവാ എന്നെ കൊണ്ടുവരാ കൈതൂലപ്പായ കൊണ്ടുരാ കൊണ്ടുവാ കൊണ്ടുവാ അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ.
1: താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നമ്മളുടെ കുറച്ച് ചോദ്യം കൂടി, കുറച്ചില്ലൊരു 2-3 ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അങ്ങ് സാറിനെ ഫ്രീ ആക്കാം.
0: ഓക്കെ.
1: അപ്പം ഒരു കോവിഡ് ടൈമിലാണല്ലേ നമ്മളുടെ ഒരു മറ്റൊരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മേഖലയും കൂടി സാർ കണ്ടെത്തിയത്. അങ്ങനെയാണ് രാഗതരംഗിണി വന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ.
0: ശരിയാണ്. കോവിഡ് സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ലാതിരുന്ന സമയത്ത്, ബിസി അല്ലാതിരുന്ന സമയത്ത് വീട്ടിലിരുന്നപ്പോഴാണ് ഒരു പുസ്തകം എന്നൊരു ആശയം മനസ്സിൽ വരുന്നത്. അങ്ങനെയാണ് എന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള മഹാസംഗീതജ്ഞൻ ദേവരാജൻ മാസ്റ്റർ കുറിച്ചുള്ള പുസ്തകം. മാസ്റ്ററെ കുറിച്ചുള്ള മാസ്റ്ററോടൊപ്പം ഉള്ള എന്റെ ഓർമ്മകൾ അതാണ് പ്രാധാന്യത്തോടുകൂടി എഴുതിയിട്ടുള്ളത്. അത് വലിയ ബുക്ക്സ് പബ്ലിഷ് ചെയ്തു.
1: അതേപോലെ തന്നെ സാർ മറ്റൊരു ബുക്കാണ് കേസില്ല വക്കീൽ എന്ന് പറഞ്ഞത് അല്ലേ?
0: അതെ അതെ. അത് 2 വർഷം മുമ്പ് മാഗ്നസ് ബുക്സ് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലാണ് പബ്ലിഷ് ചെയ്തത്. അത് കുറച്ച് എക്സ്പീരിയൻസസ് വിത്ത് പല മേഖലയിലുള്ള ആളുകളുടെ കൂടെയുള്ള എക്സ്പീരിയൻസസ്, അത് മ്യൂസീഷ്യൻസിന്റെ കൂടെ ഉണ്ട് അല്ലാതുള്ളതുണ്ട്. കുറച്ച് എന്താ പറഞ്ഞ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും കുറെ സന്തോഷമുള്ള നിമിഷങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുള്ള ഒരു മെമ്മോയർ ആണത്.
1: ഓക്കെ സാർ. സാർ ഇപ്പോ ഒരു LLB സ്റ്റുഡന്റ് ആയിരുന്നു അല്ല, വക്കീലായിരുന്നു പിന്നീട് അല്ലേ?
0: വക്കീലെന്നൊക്കെ അവകാശപ്പെടാൻ സന്നദ്ധ എടുത്തുകൊണ്ട് പറയാം എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളല്ല. ഒരു വക്കീൽ ഓഫീസിൽ കുറച്ചു കാലം പോയിരുന്നിട്ടുണ്ട് ജൂനിയർ വക്കീൽ എന്നുള്ള രീതിയിൽ, അത്രേ ഉള്ളൂ. അത് എന്റെ ഒരു മേഖല ആകുന്നില്ല, അല്ലെ എനിക്കത് എന്നെ കൊണ്ട് ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ കഴിയുമെന്ന് ഉള്ള പ്രതീക്ഷ എല്ലാവരും സമയത്ത് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ എനിക്ക് അതിനകത്തൊരു ശുഭപ്രതീക്ഷ തോന്നിയില്ല, അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. ഇപ്പൊ അങ്ങനെ ആ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഞാൻ ആ മേഖലയെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ എന്റെ ഒരുപാട് കൂട്ടുകാർ എന്നോടൊപ്പം പഠിച്ചവരും അല്ലെങ്കിൽ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ആളുകൾ വലിയ വലിയ നിലകളിലാണ്, വലിയ ന്യായാധിപന്മാരായിട്ടും വലിയ വലിയ നിയമജ്ഞരായിട്ടും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്. അതിൽ സന്തോഷം. അപ്പൊ അതുകൊണ്ട് ആ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടാണല്ലോ അത്തരം സൗഹൃദങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ എനിക്ക് വലിയ മതിപ്പോടുകൂടി കാണുന്നു.
1: അതെ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷനും പ്രൊഫഷനും ഒന്നാകുമ്പോഴാണ് എപ്പോഴും സക്സസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവർക്കും പക്ഷെ അങ്ങനെ പോകാനും സാധിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പോയിട്ടുള്ളവരെല്ലാം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ സാറിന് ഒരു പഠന കാലഘട്ടത്തിൽ സാറ് മിമിക്രി ഒക്കെ അവതരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലകളിൽ സാറിന് ഒരു

0: കഴിവുണ്ട് അല്ലേ.
1: സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മിമിക്രിക്കും മോണാക്ടിനും ഒക്കെ സ്റ്റേജിൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇതിനെ മിമിക്രി എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ അല്ലെങ്കിൽ സിംഗേഴ്സിനെ മറ്റേ ആക്ടേഴ്സിനെ നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ അനുകരിക്കുന്ന പരിപാടി നമ്മളിങ്ങനെ നമ്മുടെ സൗഹൃദ സദസ്സുകളിൽ ഉണ്ടെന്നുള്ളതല്ലാതെ പൊതുവേദികളിൽ പൊതുവേ ഇല്ല.
0: എന്തായാലും നമ്മൾ അത്രയും നേരം സാറിന്റെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം നമുക്കൊരു വൈൻഡ് അപ്പിനുള്ളൊരു സമയമായി. അപ്പോ നെടുമുടി വേണുവിന്റെയും കാവാലം നാരായണ പണിക്കറിന്റെ ഒക്കെ ഒരു നാട്ടുകാരനാണ്. തീർച്ചയായിട്ടും നല്ലൊരു കലാകാരനായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എപ്പോഴും സാർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പൊ സാറിന് എന്താണ് ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ ഒരു ഓണത്തിന്?
1: റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഓണ നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ പ്രത്യേകം നന്ദി പറയാണ്. കാര്യം കൊല്ലം എന്ന് പറയുന്നത് കൊല്ലം നഗരത്തിലാണ് ഇപ്പൊ ഇത് കൊല്ലത്തുള്ള ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. കൊല്ലം നഗരവുമായിട്ട് എനിക്ക് ഒരു വലിയ ആത്മബന്ധമുണ്ട്. എന്റെ ഒരു കോളേജ് കാലഘട്ടത്തിൽ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. NCC ഉണ്ടായിരുന്നതുകൊണ്ട് NCC ക്യാമ്പിന് LB ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഒരുപാട് ദിവസങ്ങളിൽ NCC ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ആത്മമിത്രങ്ങളായിട്ടുള്ള പലരും കൊല്ലത്തുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ എത്രയോ ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും സജീവമായിട്ട് ആ സ്നേഹബന്ധം നിലനിർത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻസ് ഉണ്ട്. ഞാൻ കൊല്ലത്തുള്ള രണ്ട് ഗാനമേള ട്രൂപ്പുകളിൽ പാടിയിരുന്നു. കൊല്ലം ഹാർമണി ബീറ്റ്സ് എന്ന് പറഞ്ഞ കൊല്ലം ജയചന്ദ്രൻ ചേട്ടന്റെ ട്രൂപ്പിൽ, അതുപോലെ കൊല്ലം ചവറയിലുണ്ടായിരുന്ന മുരളിച്ചേട്ടന്റെ നാദധാര ആ ട്രൂപ്പിൽ, ഈ രണ്ട് ട്രൂപ്പിലും ഞാൻ പാട്ടുകാരനായിട്ടുണ്ട്. അപ്പോഴൊക്കെയും സ്ഥിരമായിട്ട് കൊല്ലത്ത് വന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളുള്ള, അതുപോലെ തന്നെ എന്റെ ഗുരുനാഥന്റെ നാടാണ് അരവൂർ. ജി ദേവരാജൻ എന്നാണല്ലോ ദേവരാജൻ മാസ്റ്ററുടെ, അദ്ദേഹത്തിന് ആദ്യകാലങ്ങൾ അറിയപ്പെട്ടിരുന്ന അങ്ങനെയാണ്, അതുപോലെ മാസ്റ്ററുടെ നാടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ പലപ്പോഴും സംഗീത പരിപാടികൾക്കായിട്ട് വരുമ്പോഴും എപ്പോഴും എവിടെ വെച്ചാണെങ്കിലും ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നിട്ടുള്ള പ്രോത്സാഹനം, സ്നേഹം, ഇതിനെല്ലാം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പരിപാടിയിലൂടെ പറഞ്ഞു തീർക്കാവുന്നതല്ല അവരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും. എങ്കിലും എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ അവസരത്തിൽ റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, ശ്രീലക്ഷ്മിക്കും, അതുപോലെ ഈ റേഡിയോയുടെ പിന്നിലുള്ള ക്രൂ മെമ്പേഴ്സിനും, അതുപോലെ ഇതിന്റെ പിന്നിൽ വലിയൊരു സദുദ്ദേശം കൂടിയുണ്ട്. റേഡിയോയുടെ ഒരു പാലിയേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള റേഡിയോ ആണ്. അപ്പൊ ഒരുപാട് ആളുകൾക്ക് സാന്ത്വനമാകുന്ന, ഒരുപാട് ആളുകളുടെ വേദനയിൽ അവർക്ക് താങ്ങും തണലുമാകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള റേഡിയോ ആണ്. അപ്പൊ റേഡിയോ സാന്ത്വനം കേട്ടുകൊണ്ടിരിക്കുന്ന കൊല്ലത്ത് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഇപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിക്കുന്നു. ഓണം എന്ന് പറയുന്നത് മലയാളി എവിടെയാണെങ്കിലും അതിന്റെ ഓണത്തിന്റെ എല്ലാ നന്മകളും അതിന്റെ എല്ലാ സൗന്ദര്യവും ആഘോഷിക്കുന്നവരാണ്, ആസ്വദിക്കുന്നവരാണ്. അപ്പോൾ ഈ കുറച്ച് സമയം നമ്മളുടെ ഈ നമ്മൾ തമ്മിൽ ശ്രീലക്ഷ്മി ഞാനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നിട്ടുള്ള, കേട്ട് ആസ്വദിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലൊക്കെ മനസ്സുകൊണ്ട് നമ്മളോട് സ്നേഹവും നമ്മുടെ സംഗീതത്തിലും നമ്മളുടെ പ്രവൃത്തികളിലും ഒക്കെ താല്പര്യവും കാണിച്ചിട്ടുള്ള എല്ലാവരും പ്രത്യേകം പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ.
0: താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ സാറ് പാടിയിട്ടുള്ള വളരെ കുറച്ച് പാട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് പാട്ടുകൾ സാറ് പാടിയിട്ടുണ്ട്. എന്റെ ശാരിക, അധരം സഖി, ചന്ദനമുകളി, അങ്ങനെ പോവുകയാണ് അതിന്റെ ഒരു ലിസ്റ്റ്. അപ്പൊ നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെയധികം കുറച്ച് പാട്ടുകളെ പറ്റി മാത്രമാണ് നമ്മൾ സുദീപ് സാറുമായിട്ട് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു അനുഗ്രഹീത കലാകാരൻ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ ഓണ നിലാവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രശസ്ത ഗായകൻ സുദീപ് കുമാറിന്റെ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഓണ നിലാവ് എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണനിലാവ്. ആശയം അവതരണം RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ്.

0: 104 FM. Stay tuned.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649 to reserve your passes today.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649 to reserve your passes today.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ആരോഗ്യത്തിന്റെ

സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കലാലയ ഓർമ്മകളും ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. ഓർമ്മകളിലെ ഓണം കേൾക്കാം 28-ാം തീയതി ചതയ ദിനത്തിൽ രാവിലെ 11:30-നും പുനഃപ്രക്ഷേപണം വൈകിട്ട് 5 മണിക്കും. സ്റ്റേ ട്യൂൺഡ്, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം.

0: 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കർഷക വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങ

0: ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ ഒതുങ്ങി വരികയാണ്. അതിൻ്റെയൊക്കെ നല്ല നല്ല ഓർമ്മകളൊക്കെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. ഇന്ന് എത്തിയിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത് പ്രീത ടീച്ചറുമാണ്. പ്രീത ടീച്ചർ ഇങ്ങനെ ഓണത്തിൻ്റെ ആ ഒരു ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓണം കഴിഞ്ഞിട്ട് വന്നതല്ലേ, അപ്പോൾ ശ്രോതാക്കളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുപാടുണ്ട് പ്രീത ടീച്ചർക്ക്. അല്ലേ ടീച്ചറെ?
1: അതെ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഓണത്തിൻ്റെ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒക്കെ ക്ഷീണിച്ച് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും ഇപ്പം, അല്ലേ? അപ്പോൾ ഇനി അവധിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കൂടുതലൊക്കെ ഉറങ്ങാം. അപ്പോൾ ഇന്നിനി രാവിലെ കണ്ണുറക്കുമ്പോൾ എനിക്കറിയാം വീട്ടമ്മമാരാണ് ഇപ്പോൾ രണ്ട് ദിവസത്തെ പാചകവും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ക്ഷീണിച്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലുണ്ടാകും. അപ്പോൾ അതൊക്കെ ചൂടാക്കി കൊടുത്താൽ കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും, അല്ലാത്തവർക്കൊക്കെ പുതിയതൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ പലവിധ ചിന്തകളുമായിട്ട് ഇരിക്കുന്നൊരു ദിവസമാണ്. പക്ഷേ വീന, നമുക്ക് പറയാനുള്ളത് ഇന്ന് ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം ഇന്ന് ചതയമാണ്. അപ്പോൾ ചതയ ദിനം എന്ന് പറയുന്നത് നമുക്ക് ഓണത്തിൻ്റെ ഒരു ദിനം എന്നുള്ളൊരു നാലാം ഓണം എന്നുള്ള അതിലപ്പുറത്തേക്ക് ചതയ ദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പം നമുക്ക് ഈ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ചില വ്യക്തികളെന്ന് പറയുന്നത് അവർ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നത് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അവർ ഒരു വ്യക്തി മാത്രമല്ല, ഒരു ആശയം അല്ലെങ്കിൽ

0: ഒരു പ്രസ്ഥാനം, ഒരു പുതിയ ചിന്ത, ഇവയുടെയൊക്കെ തുടക്കത്തിന് വേണ്ടി കടന്നു വന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഏറ്റവും പ്രകാശമാനമായ പേരുകളിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശത്തിലൂടെ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും മതിലുകൾക്കപ്പുറം കാണാൻ പഠിപ്പിച്ച ഗുരുദേവൻ ആത്മീയ ആചാര്യൻ മാത്രമല്ല, അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവും ദാർശനികനും കവിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തകനും മനുഷ്യ സ്നേഹത്തിൻ്റെ വക്താവും ഒക്കെയായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തിയാണിന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പം മഹാത്മാഗാന്ധിയെ പറ്റിയൊക്കെ പറയുമ്പോൾ സിമ്പിൾ ലിവിങ് ആൻഡ് ഹൈ തിങ്കിങ് എന്ന് പറയും. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോയിൽ നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെ പറ്റി വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതവും പക്ഷേ വളരെ മഹത്തായ ചിന്തകളും ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് ലോകം അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരു എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു. അപ്പം ചെറുപ്പം മുതൽ തന്നെ നാരായണൻ അറിവിനോടും അതുപോലെ തന്നെ ആത്മീയതയോടും ഒക്കെ ഒരുപാട് താല്പര്യം പ്രകടിപ്പിച്ച വ്യക്തിയായിരുന്നു. സംസ്കൃതവും വേദാന്തവും ഉൾപ്പെടെ വിജ്ഞാന ശാഖകളിൽ അദ്ദേഹം ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദവും ആശയവിനിമയവും ഗുരുദേവൻ്റെ ചിന്തകളെ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഗുരുദേവൻ്റെ ആത്മീയ അന്വേഷണം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
1: ശരിയാണ്, ടീച്ചർ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ അതുപോലെ തന്നെ അറിവിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് യഥാർത്ഥ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ഈ ഒരു സന്ദേശം പോലും അദ്ദേഹം തന്ന ഒരു വലിയ ഒരു കാര്യമാണ്.
0: അപ്പോൾ അദ്ദേഹം ഈ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വളരെ പ്രത്യേകതയുള്ളതായിട്ട് തോന്നും. സാധാരണ മനുഷ്യരുടെ ജീവിതമാണ് അദ്ദേഹം കണ്ടത്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷം വന്നാൽ തന്നെ നമ്മൾ വലിയ സെലിബ്രിറ്റീസിനെ പണ്ട് കൊണ്ടുവന്നിരുത്തിയാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നതും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ജീവിതത്തിനെ പറ്റി ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് വേണ്ട എന്നല്ല, പക്ഷേ സാധാരണക്കാരൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ശ്രമിച്ചത് അതിന് വേണ്ടിയിട്ടായിരുന്നു. കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയെ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ കുറച്ചും കൂടി ഹൈ ആക്കാനുള്ള ഒരു ശ്രമമൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അപ്പം പ്രത്യേകിച്ചും ജാതിയുടെ പേരിൽ മനുഷ്യൻ അനുഭവിച്ച അപമാനവും അസമത്വവും ഒക്കെ അദ്ദേഹം കണ്ടു. അതുപോലെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. ക്ഷേത്രപ്രവേശനം നിഷേധിക്കപ്പെട്ടവർ, പൊതുവഴികളിൽ പോലും സഞ്ചരിക്കാൻ കഴിയാതിരുന്നവരെയും ഒക്കെ അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയതയ്ക്ക് പുതിയൊരു അർത്ഥം ലഭിക്കുകയായിരുന്നു. അപ്പം മനുഷ്യനെ മാറ്റാതെ സമൂഹത്തിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ഓരോ വ്യക്തികളും മാറണം
1: അല്ലേ.
0: വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം.
1: അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ മനുഷ്യനായി കാണുക അല്ലേ, അറിവിനെ വേണം ആയുധമാക്കാനെന്ന്. അത് തന്നെ സ്നേഹത്തോടെയും സമത്വത്തോടെയും മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
0: അപ്പോൾ 1888 അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ളൊരു തുടക്കം എന്ന് പറയുന്നത് 1888 അരുവിപ്പുറം പ്രതിഷ്ഠയാണ് ഗുരുദേവൻ്റെ സാമൂഹിക ഇടപെടലുകളിലൂടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ ക്ഷേത്ര പ്രതിഷ്ഠയും അതുപോലെ തന്നെ ആരാധനയും ചില പ്രത്യേക വിഭാഗങ്ങളുടെ അവകാശമായി കണക്കാക്കിയിരുന്ന ഒരു കാലമായിരുന്നു അത്. അങ്ങനെ ഒരു കാലത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ഗുരുദേവൻ ഒരു വലിയ സന്ദേശം നമ്മുടെ സമൂഹത്തിന് നൽകി അല്ലേ. അത് മറ്റൊന്നുമല്ല, ആത്മീയതയ്ക്ക് എന്ന് പറയുന്നത് ജാതിയുടെ അതിർത്തികളില്ല, ദൈവത്തെ സമീപിക്കാനുള്ള അവകാശം മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കുമുണ്ട്. പക്ഷെ അത് ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ. കാരണം ഇപ്പം നമ്മളൊരു ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ, ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാൽ VIPs വരുമ്പോൾ മുമ്പേ കടത്തിവിടും. അവർക്ക് വലിയ പോലീസ് അകമ്പടിയോടുകൂടി അവർക്ക് ഏത് നേരവും അകത്ത് കയറാൻ, അവരൊരു നിമിഷം പോലും ക്യൂ നിൽക്കാതെ കയറാനുള്ള ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ പുലർത്തിപ്പോരുന്നത്. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടോ ഒക്കെ ചെയ്യുന്നതായിരിക്കാം. എങ്കിൽ പോലും അതിന് മാറ്റം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പാവപ്പെട്ട ജനങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവിടെ നിൽക്കുമ്പോഴാണ് VIPs വന്ന് പോകുന്നത്, കയറിപ്പോകുന്നത്. അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അവജ്ഞ തോന്നും, നമ്മളെന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് തോന്നിപ്പോകും.
1: എല്ലാവരും
0: ഒരുപോലെയാണ്. അപ്പോൾ ഇനി എത്ര വലിയ VIP വന്നാലും ആ ക്യൂവിൽ നിന്ന്

0: കയറണം. ഇവിടുത്തെ പ്രത്യേകത അതാണ്, ഏത് വി ഐ പി ആണെങ്കിലും ഈ ക്യൂവിൽ നിന്ന് സാധാരണ ജനങ്ങളോടൊപ്പം കയറി പോകണം എന്നുള്ള ഒരു രീതി തന്നെ നമ്മുടെ ലോകത്ത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബീന. അതിപ്പോ നമുക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെ, നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്
1: ഉറപ്പായിട്ടും.
0: അപ്പം അത്
1: കാരണം അത്രയും ദൂരത്ത് നിന്ന് നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ ഓരോരുത്തരും ദൈവത്തെ കാണാനായിട്ട് ചെല്ലുന്നത് അല്ലെ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ കൈക്കുഞ്ഞുമായിട്ടായിരിക്കാം, ചിലപ്പോൾ പ്രായം ചെന്നവരുണ്ടാകാം, അസുഖങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ക്യൂവിൽ ആ ഒരു ക്യൂവ് നമ്മൾ അത്രയും സമയം വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഒരു വി ഐ പി വന്നു പോകുന്ന നിമിഷങ്ങളിലെല്ലാം വീണ്ടും നമ്മൾ അവിടെ വെയിറ്റിംഗിലാണ്. അപ്പൊ അത് ടീച്ചർ പറഞ്ഞതുപോലെ വളരെ ഒരു നല്ല കാര്യമാണ്.
0: അതിപ്പോ വലിയ സെക്യൂരിറ്റി ഉള്ള, ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരുന്നു അല്ലെങ്കിൽ പ്രസിഡന്റ് വരുന്നു അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ, അപ്പൊ അദ്ദേഹത്തിനൊക്കെ വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത് അവരുടെ ഒരു പ്രോട്ടോകോൾ ആണ്. അപ്പൊ അവരുടെ ഒരു സ്ഥാനം അനുസരിച്ചിട്ടുള്ള ഒരു പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റിയും അതുപോലെ തന്നെ പെട്ടെന്ന് കയറി പോകാനുള്ള, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്ക് പിടിച്ച മറ്റ് പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്ന് കയറി പോകാനുള്ളൊരാവും. അത് പൊക്കോട്ടെ, പക്ഷേ ഇതങ്ങനെയല്ല. ഒരു സിനിമാ നടൻ വന്ന് നിന്നാലും അവർക്കും ഇതുപോലെയുള്ള പ്രത്യേകതകൾ കൊടുക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു രണ്ട് പാട്ട് പാടിയ ഒരു ഗായകനായിരിക്കാം, ഇത്രയേ ഉള്ളൂ. പക്ഷെ അയാളും വന്ന് നിൽക്കുമ്പോൾ കാണിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും അന്നേരം നമ്മളാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്തകളെ പറ്റി അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസിനെ ഒക്കെ പറ്റി ചിലപ്പോൾ ഓർത്തു പോകുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു നമ്മളീ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും, അവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ.
1: തീർച്ചയായിട്ടും മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ നമ്മൾ ഇതിനിടയ്ക്ക് ഒന്ന് പറയുകയാണ്, 8844855785. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു.
0: അതെ അതെ, അല്ല എനിക്ക് പേഴ്സണലി ഒരു ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഓഗസ്റ്റ് 15 നമ്മൾ ഇതുപോലെ ഒരു ഫംഗ്ഷന് വേണ്ടി ചെന്നപ്പോൾ, നമ്മുടെ കഴിഞ്ഞ വർഷം മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, അപ്പം നമ്മളെ വാഹനം കൊണ്ടുവന്നൊരു സ്ഥലത്തോട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇട്ടപ്പോൾ പോലീസ് വന്ന് പെട്ടെന്ന് ഞങ്ങളോട് ഓടിക്കോളാൻ പറഞ്ഞു. ഇവിടെ അങ്ങ് വണ്ടി ഇടാൻ പറ്റത്തില്ല, ഇതൊക്കെ വി ഐ പീസിനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പം ആ വരുന്ന മന്ത്രിയെ വി ഐ പി ആക്കിയത് നമ്മളാണ് അല്ലേ, നമ്മുടെ ഒരു വോട്ട് കൊണ്ടാണ് അവർ വി ഐ പി ആയത്. അപ്പം അത് വി ഐ പിക്ക് മാത്രമേ അവിടെ വാഹനം ഇടാവൂ, അത്രയും വലിയൊരു വി ഐ പി ഒന്നും അല്ല. ഇപ്പം നമ്മുടെ ഇവിടുന്ന് ജയിച്ചു പോയൊരു വ്യക്തി എന്ന് പറയുന്നത് അത്രയും വലിയൊരു വി ഐ പി ഒന്നും ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ ആട്ടിപ്പായിക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിഷമമൊക്കെ തോന്നാറുണ്ട്. പിന്നെ അത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു രീതിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ അങ്ങനെ പൊക്കോട്ടെ അല്ലേ. അപ്പോൾ പക്ഷേ ഈ ഗുരുദേവന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഈ ക്ഷേത്രങ്ങളെ വെറും ആരാധനാ കേന്ദ്രങ്ങളാക്കി മാത്രം കണ്ടില്ല, അവയെ മനുഷ്യൻ്റെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആത്മബോധത്തിനും സാമൂഹിക പുരോഗതിക്കും ഒക്കെ ഉപയോഗിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിന് ഇത്രയും അധികം പ്രാധാന്യം നൽകിയത്. അപ്പം നേരത്തെ ബീന പറഞ്ഞതുപോലെ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആശയം കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിന് വലിയ പ്രചോദനമായി പിന്നീട്. അപ്പം ഗുരുദേവന്റെ ഒരു കാലത്ത് ജാതി വ്യവസ്ഥയൊക്കെ ഭയങ്കര ശക്തമായിരുന്നു, നമുക്കെല്ലാം അറിയാം അല്ലെ. തൊട്ടുകൂടായ്മ
1: കേട്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിറകിൽ ഇവരൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്,
0: ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഇന്നത്തെ ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. ആ ജാതി വ്യത്യാസത്തിനെതിരെ അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. അതുപോലെ തന്നെ ചില അനാവശ്യമായ ആചാരങ്ങള്, അന്ധവിശ്വാസങ്ങൾ, ഇപ്പൊ നമ്മൾ ക്ഷേത്ര ആചാരങ്ങളിലും അല്ലെങ്കിൽ വിശ്വാസങ്ങളിലും ഒക്കെ നിലനിൽക്കുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരും അതിനോടൊപ്പം നിൽക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ഭുതം തോന്നി, ഇവർക്ക് എന്തിനായിരുന്നു ഈ വിദ്യാഭ്യാസമൊക്കെ ഇവർ നേടിയത് എന്ന്. അതുമാത്രമല്ല, അദ്ദേഹം എപ്പോഴും ലളിത ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. അപ്പം ഗുരുദേവൻ നമ്മുടെ സമൂഹത്തിനെ വിമർശിക്കാൻ, അപ്പം നമുക്ക് തോന്നുന്നു അദ്ദേഹം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണോ എന്ന്, അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് സമൂഹത്തിനൊരു പുതിയ മാതൃക മുന്നോട്ട് വയ്ക്കുക തന്നെ വേണം. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് എന്താ വേണം, വിദ്യാഭ്യാസം വേണം, വ്യവസായം വേണം, തൊഴിൽ വേണം, സംഘടന വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അപ്പം ഈ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP രൂപം കൊണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും നമ്മൾ, എനിക്ക് തോന്നുന്നു, മനുഷ്യരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം അല്ലേ. എല്ലാ ജാതി മതസ്ഥർക്കും പാടാവുന്ന ദൈവദശകം. അപ്പം അതൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ ഇപ്പോൾ കാണുകയാണ്. അപ്പം വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ രചിച്ച ദൈവദശകം. അപ്പം ഗുരുദേവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിളായിട്ടുള്ള ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം നമ്മളെ മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് പഠിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്
1: ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണാൻ അദ്ദേഹം പഠിപ്പിച്ചു അല്ലേ. അദ്ദേഹം ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ടീച്ചറെ.
0: അതെ.
1: അപ്പൊ

0: ദേഹത്തിന്റെ ഇത്രയും എന്ത് മഹത്വം എന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിലെത്തി എന്നുള്ളതിലല്ല, മറ്റുള്ളവരെ അത് എത്ര ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു ഉയർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം നമുക്ക് തന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ ആയിട്ട് ബീന ഞാൻ കാണുന്ന ഇതാണ്, നമുക്ക് ജാതിയില്ല, നമുക്ക് മനുഷ്യരായിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ ഗുരുദേവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ ബോറടിപ്പിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഓർമ്മയിൽ, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിൽ, അദ്ദേഹം നമുക്ക് തന്ന വലിയ വലിയ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകാം.
0: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പൂവ് അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നല്ല ഒരു ആശയമെങ്കിലും ഒരാളെങ്കിലും അല്ലെ അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് നല്ല ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
4: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേരയുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിയ ക്ഷീണത്തിലൊക്കെ വന്നിരിക്കുകയാണ് അല്ലേ. നമ്മളൊക്കെ വീട്ടമ്മമാരാണ്, അപ്പോൾ വീട്ടിൽ ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കൂടെയൊക്കെ നമ്മളൊന്ന് സ്കൂട്ടായി കറങ്ങാനൊക്കെ പോയി, അത് വേറെ
5: കാര്യമല്ലോ അല്ലേ. അതായത് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ട്, നമ്മുടെ ശ്രോതാക്കൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ ഇങ്ങനെ
4: ഇരിക്കുകയാണ്.
5: അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848555785. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ, ഞങ്ങളിങ്ങനെ വെയിറ്റിംഗിലാണ്.
4: അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കളുടെ കാര്യം പറയുമ്പോ ബീന എനിക്ക് ഒരു കാര്യം പറയണം. അതായത് കവിത കടപ്പാക്കടയും അതുപോലെ തന്നെ ചിത്രാമ്മയും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രാമിൽ വന്നിരുന്ന ഓണത്തെ പറ്റിയുള്ള അവരുടെ ഓർമ്മകളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാല് അവരെന്ത് നല്ല ഭംഗിയായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. അവരെ കൂടെ വന്ന് ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്യാനായിട്ട് അവരെ വിളിക്കുന്നത്
5: എനിക്ക് തോന്നുന്നു അവർക്ക് അത്രമാത്രം അനുഭവങ്ങൾ അത്രയും നന്നായിട്ട് അവർ വിശദീകരിക്കുന്നത്.
4: നല്ല മനോഹരമായിട്ടാണ് അവർ അവരുടെ ഓണത്തിന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളുടെ പല ചർച്ചകളിലും, ഇപ്പം മീഡിയയിലായാലും അല്ലെങ്കിൽ നമ്മളിതുപോലെ റേഡിയോ നമ്മുടെ വിഷ്വൽ മീഡിയയിലായാലും അല്ലെങ്കിൽ റേഡിയോയിലും ഒക്കെ നമ്മൾ പല ചർച്ചകളും കേട്ടപ്പോൾ പഴയ കാലത്തെ ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സുഖമൊന്നും ഇപ്പോൾ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം കാലം മാറിയതിനനുസരിച്ച് നമ്മളുടെ ഓണാഘോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നു എന്നുള്ളതല്ലാതെ ഇപ്പോഴും നമ്മൾ നന്നായിട്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാടി കൂടുതലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. അത് മാത്രമല്ല, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള പല പല വഴികളും രീതികളും പല പല എന്താണ് സാധ്യതകളും ഒക്കെ ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത് നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഉറിയടിയും അല്ലെ ഒരു വടംവലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു കാലമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, വളരെ വൈഡായിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഓണം ആഘോഷിക്കാവുന്ന ഒരു ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ
5: അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഏത് ഇഷ്ടമാണോ നിങ്ങൾക്കുള്ളത് ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു കാലമാണ് ഇപ്പോൾ.

0: ഓണത്തിന്
1: പണ്ടത്തെ പോലെ ഓണമൊന്നും ഇല്ല, ഇപ്പോഴത്തെ ഓണമൊന്നും അല്ല നല്ലത്, പണ്ടത്തെ ഓണമാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ഞാൻ കേൾക്കുമ്പോ എനിക്കെന്തോ അതുമായിട്ട് അത്ര അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. കാരണം
0: ഇന്ന് ജെൻസി ഓണം എന്നാണ് അറിയപ്പെടുന്നത്.
1: ജെൻസി ആയാലും എന്തായാലും ഇപ്പൊ നമ്മളൊന്നും ജെൻസിയുടെ കൂട്ടത്തിൽ വരത്തില്ല എങ്കിൽ പോലും ഞാൻ ഈ ഒരു കാല മാറ്റത്തിനനുസരിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് കാലത്തിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ടൊന്നും ഇരുന്നാലും നമ്മളൊരു പഴഞ്ചനായി എവിടെങ്കിലും ഇരുന്ന് പോകത്തേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കും. കാരണം ഈ ഒരു നമ്മൾ കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് ചെറുപ്പക്കാരുമായിട്ടാണ് അല്ലേ. അപ്പം നമുക്കിപ്പോൾ ഒരു ഫൈനൽ ഇയറിലെ കുട്ടികൾ, ഒരു ഡിഗ്രി ഫൈനൽ ഇയറിലെ കുട്ടികൾ പോയി അവർ ടാറ്റ പറഞ്ഞ് പോയി കഴിയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു സെറ്റ് പുതിയ പിള്ളേർ വരും. അപ്പോൾ അവരെല്ലാം ചെറുപ്പത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ രീതികളും ഒക്കെ ആയിട്ട് കുറേ പൊരുത്തപ്പെടും. അപ്പോൾ അവരോടെല്ലാം അയ്യോ ഇങ്ങനെയല്ലായിരുന്നു പണ്ട്, നമ്മൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് അവരോട് പറയാൻ പോയാൽ നമ്മളെ ഒരു പഴഞ്ചനാക്കി അവർ മൂലക്കിരുത്തും.
0: അവർക്കൊക്കെ കാലം മാറുംതോറും ഓരോ മാറണം.
1: അപ്പൊ ആരോ പറഞ്ഞതുപോലെ അവർക്കൊക്കെ മലർ മിസ്സിനെയാണ് ഇഷ്ടം. അപ്പൊ നമുക്ക് മലർ മിസ് ആവണമെങ്കിൽ നമുക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഓണമൊക്കെ പണ്ടും ഇപ്പോഴും ഒക്കെ എല്ലാം നമ്മൾ ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും വിപുലമായിട്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അവര് നന്നായിട്ട് ഓണം ആഘോഷിച്ചു, നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, എല്ലാവരും നല്ല സദ്യയൊക്കെ. അത് മാത്രമല്ല പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു ഓണം മാത്രമേ നമുക്കുള്ളൂ. ഇതിപ്പോ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു എല്ലാം ഒരുവിധം ആൾക്കാരെല്ലാവരും ഒരു ഓണം വരുമ്പോൾ ഒരു അഞ്ച് ആറ് സ്ഥലത്തെങ്കിലും നമ്മൾ ഓണസദ്യ ഉണ്ണാൻ പോകും അല്ലേ. നമ്മുടെ സംഘടനകൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, ഇപ്പം നമ്മളാണെങ്കിൽ ഇവിടെ റേഡിയോ സ്റ്റേഷനിലെ ഓണാഘോഷം, അത് കഴിഞ്ഞ് നമ്മളുടെ സംഘടനകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അതുപോലെയുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ട്, അവിടെ എല്ലാം നമുക്ക് ഓണാഘോഷമുണ്ട്. അപ്പം അവിടെ എല്ലാം പോകും. മറ്റേ നമ്മുടെ വീട്ടിലെ ഒരു ഓണം ഉണ്ട്, നമ്മൾ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളായിരുന്നു അല്ലേ.
0: എനിക്ക് എന്തിനേറെ പറയുന്ന ഇപ്രാവശ്യത്തെ നമ്മുടെ കൊല്ലം അല്ലേ, കൊല്ലം എന്ത് മാത്രം നല്ല ഭംഗിയായിട്ടാണ് ഓണം ആഘോഷിച്ചത്. നമ്മൾ ആ കൊല്ലം ജംഗ്ഷനിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ
1: പറ്റും എല്ലാം കാണുമ്പോൾ തന്നെ എന്തായാലും ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ഓണം വൈബ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു. അപ്പൊ ആ നമ്മുടെ കോർപ്പറേഷന്റെ അധികാരികൾ, ഇതിന് പുറകിൽ ചുക്കാൻ പിടിച്ചവരാരൊക്കെ ആയാലും മേയറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നമ്മൾ വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. കാരണം ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറെ പരിപാടികൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിനെ വളരെ കളർഫുൾ ആക്കാനും ഒക്കെ അവർ ശ്രമിച്ചു. അപ്പൊ അത് ഏകദേശം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പൊ ബീന, നമ്മൾ ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഓർക്കേണ്ടുള്ള മറ്റൊരു വ്യക്തിത്വത്തിന്റെ ജയന്തി കൂടിയാണ്. അത് മറ്റാരുമല്ല, മഹാത്മാ അയ്യങ്കാളിയാണ്. അപ്പം അധസ്ഥിത ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് നേരിട്ട് പോരാടിയ ധീരനായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം വളരെ ശക്തമായി പോരാടിയിരുന്നു. മിന്നുവണ്ടി സമരം,
0: അതെ, ആ ഒരു കാലം എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് നേർക്ക് നേർ ഇങ്ങനെ ചെല്ലാൻ പറ്റാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വസ്ത്രം ധരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഇതിനുവേണ്ടി ശബ്ദമുയർത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തെ ഏറ്റവും വലിയ ഒരു നല്ല മനുഷ്യനായി നമുക്ക് കാണാൻ കഴിയും. കാരണം അദ്ദേഹം മറ്റൊന്നും കാണാതെ, അല്ലെങ്കിൽ തൻ്റെ പൂർവികർക്ക് അല്ലെങ്കിൽ ഇനി വരും തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും ഒഴിഞ്ഞു വെച്ചിരുന്നു.
1: അതെ അതെ. അപ്പം ഗുരുദേവനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗുരുദേവൻ നമുക്ക് അറിവിൻ്റെയും അതുപോലെ തന്നെ ആത്മബോധത്തിൻ്റെയും വഴിയിലൂടെ നമ്മുടെ സമൂഹത്തെ ഉണർത്തിയപ്പോൾ അയ്യങ്കാളി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലൂടെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. അപ്പോൾ വഴികൾ വ്യത്യസ്തമായിരുന്നെങ്കിലും രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ജാതിയുടെ പേരിലൊന്നും ആരും താഴ്ത്തപ്പെടാത്തൊരു സമൂഹം, അത് വലിയൊരു കാര്യമാണ്. ബീന ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ഈ ജാതി, ഇപ്പോഴും നമുക്ക് ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ജാതിയൊക്കെ ഉണ്ട്. നമ്മളത് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക കാറ്റഗറിക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ കൂട്ടാതെ മാറ്റി നിർത്തിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമുക്കൊരു ആക്സിഡൻ്റ് ആയി നമ്മൾ വഴി കിടക്കുകയാണ്, നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഇവർക്കൊരു ബ്ലഡ് കൊടുക്കണം, ആരെങ്കിലും ബ്ലഡ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ആരും ജാതി ചോദിക്കാറില്ല.
0: തീർച്ചയായിട്ടും
1: അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി വരുന്ന ഒരു വ്യക്തി, നിന്റെ ജാതി എന്താണ്, എൻ്റെ ജാതിയിലുള്ള ആളാണെങ്കിൽ മാത്രമേ എനിക്ക് ബ്ലഡ് തന്നാൽ മതി എന്ന് നമ്മൾ ആരോടെങ്കിലും എഴുന്നേറ്റ് പറയാറുണ്ടോ?
0: ഒരിക്കലും ഇല്ല. അതല്ല, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ കൂടി അങ്ങനെ ഒന്ന് വെക്കേണ്ടിയിരിക്കും.
1: എന്റെ ജാതിയിലുള്ളവർ മാത്രമേ ബ്ലഡ് തന്നാൽ മതി എന്ന്. അപ്പൊ നമ്മള് ഇപ്പോഴും നമ്മൾ അതൊന്നും ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ പോലും എത്ര എന്താ വിദ്യാഭ്യാസമുള്ളവരായാലും അല്ലെങ്കിൽ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ പോലും സ്വന്തം മകളെ മറ്റൊരു ജാതിയിലുള്ള ഒരാളിനോടൊപ്പം വിവാഹം കഴിച്ചയക്കാനായിട്ട് ഒന്ന് ആലോചിക്കും അല്ലേ. അത് വേണോ വേണ്ടയോ, അല്ലെ, നമ്മുടെ ആളാ ആദ്യമേ ചോദിക്കുന്നത് അതാണ്, നമ്മുടെ ആളാണോ എന്നാണ് ചോദിക്കുന്നത്.
0: സാധാരണ ഒരു പെൺകുട്ടിയെ വിവാഹം

0: ചയക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ടുപോകുന്നവൻ അവളെ നല്ലതുപോലെ നോക്കുമോ, അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതം സേഫ് ആകുമോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല ചിന്തിക്കുന്നത്. അവർ ജാതി മതം പണം അല്ലേ അത് നോക്കി അയക്കുന്നതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഓരോ കുട്ടികളുടെയും ജീവിതം പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിന് മാറ്റം വരുത്തണം. ജാതി മതവും നോക്കാതെ കുട്ടികളെ അവരെ എത്രത്തോളം സന്തോഷമായി നോക്കുന്ന ഒരു കുട്ടിയാണ് കൈപിടിച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത് വേണം ഇനി തൊട്ട് അച്ഛനമ്മമാർ അന്വേഷിക്കേണ്ടത്.
1: അതെ അതെ, ഇപ്പോഴും ജാതി നമ്മളെ ജാതകമൊക്കെ നോക്കിയിരിക്കുന്നവരാണ്. അതൊക്കെ അത് വിശ്വാസമുള്ളവർ നോക്കിക്കോട്ടെ, പക്ഷെ നമ്മളുടെ മനസ്സിൽ ഒരു ഒരു ഹൈ തിങ്കിങ് വരേണ്ട ഒരു ഒരു സമയം എന്ന് പറയുന്നത് അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ജാതിയുടെ പേരിൽ ആരും താഴ്ത്തപ്പെടാത്തൊരു സമൂഹം, എല്ലാവർക്കും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവസരവും ലഭിക്കുന്ന ഒരു സമൂഹം, അതുപോലെ ഓരോ മനുഷ്യനും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെയും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ഒക്കെ ജീവിതം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ രണ്ട് തിളങ്ങുന്ന അധ്യായങ്ങളാണ്. അപ്പോൾ അവരുടെ ഈ ജന്മദിനങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ അവരുടെ ചിത്രങ്ങളിൽ മാത്രം, അവരുടെ ഒരു ഫോട്ടോ വെച്ചൊരു മാലയിടുക അതിൽ മാത്രം ഒതുങ്ങാതെ അവരുടെ ആശയങ്ങൾ നമ്മളുടെ ജീവിതത്തിലും സമൂഹത്തിലും നിലനിൽക്കട്ടെ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പ്രതിജ്ഞ ചെയ്യാം അല്ലെ.
0: തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ജനിച്ചു എന്ന കാരണം കൊണ്ട് മാത്രം അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത്. അതുപോലെ തന്നെ ഒരു കുട്ടിക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുത്, ഒരു മനുഷ്യനും അപമാനിക്കപ്പെടരുത്. ഇതാണ് നമ്മളുടെ ഒക്കെ ആഗ്രഹം.
1: അങ്ങനെ
0: ഓരോരുത്തരും ആ ആഗ്രഹം ഒന്ന് നിറവേറ്റുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹം ഒരു നല്ല സമൂഹമായിട്ട് വരികയാണ് ചെയ്യുന്നത്.
1: തീർച്ചയായിട്ടും വരും. അപ്പോൾ ബീന, നമുക്ക് നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജസിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ആ മടിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഒന്ന് ഉറക്കച്ചടമൊക്കെ കളഞ്ഞിട്ട് എഴുന്നേറ്റിരുന്നു, പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ. 8848585 എന്ന ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ഓണ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് വായിച്ചൊക്കെ രസിക്കാം അല്ലേ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്തും. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത് പ്രീത ടീച്ചറുമാണ്. ഞങ്ങളിങ്ങനെ ഓണവിശേഷങ്ങളും അതുപോലെ തന്നെ ഓരോ അന്നന്ന ദിവസത്തെ ഓരോ അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചറെ. നമ്മൾ പറയുന്ന അപ്ഡേഷൻസിനൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ട് അവർ തിരിച്ച് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മെസ്സേജുകൾ അയക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളും. മെസ്സേജുകൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, നമുക്ക് അതിലെ മെസ്സേജുകളിലേക്ക് പോകാം. നമ്മുടെ സേതുചേട്ടൻ അയച്ചിട്ടുണ്ട്. സേതുചേട്ടൻ അയച്ചിരിക്കുന്നത്, ഒരു ദിവസം ഗുരു ഒരു സ്ഥലത്ത് പോയപ്പോൾ കീഴ്ജാതിക്കാർ കാണാൻ വന്നിട്ട് അകന്ന് മാറി വേലിക്ക് പുറത്ത് നിൽക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാര്യം അന്വേഷിച്ചു. അപ്പോൾ അവർ എന്താണ് അവിടെ നിൽക്കുന്നതെന്ന്, അവർ പതിയെ അകത്തേക്ക് കയറ്റാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു വർഷം കഴിയട്ടെ എന്നുകൂടെ എന്ന് കൂടെയുള്ളവരുടെ ഒരു ഉത്തരം. അപ്പോൾ പെട്ടെന്നൊരു മഴ. അപ്പം ആ മഴയൊന്ന് പെയ്തു മാറിയപ്പോൾ ഗുരു

0: പറഞ്ഞു, വർഷം കഴിഞ്ഞല്ലോ, ഇനി അവർ കയറി വരട്ടെ എന്ന്. അതാണ് സേതുചേട്ടൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞതും സ്കിൽ ഡെവലപ്മെന്റ് ആദ്യം പറഞ്ഞതും നടപ്പിലാക്കിയതും ശ്രീനാരായണ ഗുരു ആയിരുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പറച്ചിലിൽ തന്നെ അപ്പൊ അദ്ദേഹം എത്ര രസകരമായിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞതെന്ന് ചിന്തിച്ചു നോക്കി അല്ലേ. ഒരു വർഷം കഴിയട്ടെ അല്ലേ, അവരെ അകത്തേക്ക് ഏറ്റാൽ പെട്ടെന്ന് ഒരു മഴ വരികയും അപ്പൊ വർഷം കഴിഞ്ഞല്ലോ അല്ലേ.
1: സേതു എപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലെയുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കഥകളും അതുപോലെ നമുക്ക് വളരെ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ സേതു നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു.
0: ചിക്കമംഗ്ലൂരാണ് നിൽക്കുന്നത്.
1: അപ്പം നമ്മളുടെ എല്ലാ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മൾ ഇങ്ങനെ റേഡിയോയിലൂടെ അങ്ങോട്ട് പറത്തി വിടുകയാണ് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ട് തന്നുകൊണ്ടിരിക്കും.
0: അതെ, തീർച്ചയായിട്ടും. അടുത്തത് നമ്മുടെ ചിത്രാമ്മയാണ് അയച്ചിരിക്കുന്നത്. ചിത്രാമ്മ പറഞ്ഞിരിക്കുന്നത്, ബീനക്കുട്ടിയും ആതിരക്കുട്ടിയും എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബീനക്കുട്ടിയും ആതിരക്കുട്ടിയും അവതരിപ്പിച്ച നാടകം മികച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവിഷ്കാര ഭംഗി തുളുമ്പുന്നതായിരുന്നു, അഭിനന്ദനങ്ങൾ എന്നറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചിത്രാമ്മേ, ഞങ്ങളെയൊക്കെ അറിയുന്നതിന്, ഞങ്ങളെ ഇങ്ങനെ ഇത്രയധികം ശ്രദ്ധയോടുകൂടി കേട്ട് ഞങ്ങളെ ഇങ്ങനെ അഭിനന്ദിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഗ്രാമഭംഗി ഓണക്കാലത്തിൻ്റെ ഓർമ്മകൾ ആയിരുന്നു. ലളിതമായ ഭാഷയും ഹൃദ്യമായ അവതരണവുമായിരുന്നു. പശ്ചാത്തല സംഗീതം മികച്ച ആദർശ പശ്ചാത്തല സംഗീതം മികച്ചതാക്കിയ ആദർശിന് ഒരു വലിയ സല്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശ്രീകുട്ടി, ഗ്രേറ്റ്ഫുൾ ഫോർ ദി മൊമെന്റ് ദാറ്റ് ടച്ചസ് മൈ ഹാർട്ട്, താങ്ക് യു, യുവർ വോയിസ് ഈസ് പ്യുർ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും അനുമോദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഗ്രാമഭംഗിയിൽ ചേർത്ത ഗാനങ്ങൾ അതിമനോഹരം. ശ്രീകുട്ടി, ഐ ആം സോ ത്രിൽഡ് വിത്ത് യുവർ സോഫ്റ്റ് വേർഡ്സ് ദാറ്റ് ടച്ച് മീ ഡീപ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് ചിത്രാമ്മ. ഇത്രയും ഡീപ്പായിട്ട് അത് കേൾക്കണം അറിയണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഭംഗിയായിരുന്നിരിക്കാം അല്ലേ. അല്ല, ഭംഗിയാണ്.
1: അപ്പൊ ചിത്രാമ്മയുടെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടല്ലോ ആ പ്രോഗ്രാമിൽ അല്ലേ.
0: തീർച്ചയായും.
1: ചിത്രാമ്മയും അതുപോലെ തന്നെ നമ്മുടെ കവിത കടപ്പാക്കടേ, അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ രണ്ടുപേരും വളരെ മനോഹരമായിട്ടാണ് അവരുടെ ആ ഒരു ഓർമ്മകളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തത്.
0: പിന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയകാല ഓണത്തിന്റെ ഓർമ്മയിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും സൗഹൃദത്തിന്റെയും സന്ദേശം നൽകിയ റേഡിയോ സാന്ത്വനത്തിന് എന്റെ ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രീത ടീച്ചർ, ബീനക്കുട്ടി, ബിഗ് സല്യൂട്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള VIP പ്രവേശനം എത്ര അർത്ഥവത്തായ വിവരം, തുറന്നു പറയാൻ കാണിച്ച ആർജവത്തിന് കൈ തന്നിട്ടുണ്ട്, ഷേക്ക് ഹാൻഡ് തന്നിട്ടുണ്ട്. അപ്ഡേഷൻസ് അതീവ ഹൃദ്യം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിത്രാമ്മ ഇങ്ങനെ വളരെ മനോഹരമായാണ് നമ്മളെ ഓരോരുത്തരെയും വിവരിക്കുന്നത് അല്ലേ. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്. പിന്നീട് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാബുരാജൻ സാറാണ്. ബാബുരാജൻ സാറ്, ബീന, പ്രീത ടീച്ചർ, നിങ്ങൾ ഓണം നല്ലതുപോലെ ആഘോഷിച്ചോ? റേഡിയോ സാന്ത്വനത്തിലാണോ ഓണം ആഘോഷിച്ചത്? പ്രീത ടീച്ചർ സർവ്വവിജ്ഞാനിയാണല്ലോ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 163rd അയ്യങ്കാളി ജയന്തിയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർ, ഞങ്ങളിങ്ങനെ നല്ലതുപോലെ അടിച്ചു പൊളിച്ചു, നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഓണവും അടിച്ചു പൊളിച്ചു, അതുപോലെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ടുള്ള ഓണവും ഞങ്ങൾ ഹാപ്പിയായി തന്നെ കൊണ്ടുപോയി. അപ്പോൾ സാറിൻ്റെ ഓണം എങ്ങനെയായിരുന്നു എന്നറിയാൻ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അല്ലേ. അതെ, അത് സാർ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്?
1: നന്നായിട്ട് ആഘോഷിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. അപ്പോൾ സാറിൻ്റെ ഒരു നമ്മളൊരു കോൺവെർസേഷനിൽ തന്നെ മനസ്സിലാവും സാർ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന ഒരു ഒരു ഒരു സീസണാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആഘോഷിച്ച് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു.
0: തീർച്ചയായിട്ടും നമ്മുടെ സേതുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ചിക്കമംഗ്ലൂരിൽ മലയാളി സംഘം വലിയ രീതിയിലാണ് ഓണം ആഘോഷിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് അല്ലേ. മലയാളികൾ എവിടെയായാലും പുളിയാണ്. അതെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം അല്ലേ ടീച്ചർ.
1: പിന്നെ നമ്മൾ ഒന്ന് മൂന്നാറിലേക്കൊക്കെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ്.
0: നമുക്ക് അടിമാലി വഴി അല്ലേ,
1: അടിമാലി വഴി നമ്മൾ മൂന്നാറിലേക്ക്.
0: അതെ അതെ,
1: കുറിഞ്ഞി ചൂടി ചൊക്രമുടി അങ്ങനെ ഭംഗിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ കാഴ്ച ആസ്വദിക്കാനായി ചൊക്രമുടി മലനിരകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പം ദേവികുളം ഫോറസ്റ്റ് റേഞ്ചിലാണ് ഈ ചൊക്രമുടി എന്ന് പറയുന്നത്. സെപ്റ്റംബറിൽ മലനിരകൾ വയലറ്റ് പരവതാനി പോലെ മാറുമെന്നാണ് അവിടുത്തെ DFO ആയിട്ടുള്ള അഭയ് യാദവ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നീലക്കുറിഞ്ഞി കാണാനായിട്ട് 10 മുതൽ 18 പ്രായക്കാർക്ക് 100 രൂപയും 18 മുതൽ പ്രായമുള്ളവർക്ക് 200 രൂപയുമാണ് ഫീസ്. ഫീസൊക്കെ ഉണ്ട് അവിടെ കയറണമെങ്കിൽ. അതുപോലെ വിദേശികൾക്ക് 400 രൂപയാണ്. അപ്പോൾ ക്യാമറ ഉപയോഗിച്ച് ചിത്രമെടുക്കുന്നതിന് 50 രൂപയും വീഡിയോ ചിത്രീകരണത്തിന് 100 രൂപയും ഈടാക്കും. അപ്പം ഡ്രോൺ ഉപയോഗിക്കാൻ അനുമതിയില്ല. രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശനം. നീലക്കുറിഞ്ഞി നശിപ്പിക്കുന്നതിന് 25,000 രൂപ പിഴയും.

0: മൂന്ന് വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
1: അത് ഉറപ്പായിട്ടും വേണം അല്ലേ?
0: പോയി 25,000 രൂപയും കൊടുത്ത് മൂന്ന് വർഷം ജയിലിലും കിടക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ എന്തെങ്കിലും നാശമൊക്കെ ഉണ്ടാക്കാം, അല്ലാത്തവർക്ക് ഈ
1: ആസ്വദിച്ച് തിരികെ പോരോ അല്ലേ?
0: അപ്പൊ അതാണ് നമ്മളെല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ നീലക്കുറിഞ്ഞി കാണാൻ പോകണം എന്നുള്ള കാര്യം ഭയങ്കര ഒരു ഇഷ്ടത്തോടുകൂടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഇങ്ങനെ വെക്കുകയാണ്. പോകുമ്പോൾ എന്തായാലും നമ്മൾ അടിമാലി ടച്ച് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ അടിമാലിക്കാരെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അല്ലേ? അപ്പോൾ അങ്ങനെ ഓണത്തിന് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: അതെ, അപ്പോൾ നമ്മൾ അടിമാലിക്കാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർ നമ്മുടെ ബിനീഷേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയച്ചേക്കുന്നത് ഇങ്ങനെയാണ്: ഉള്ളവരെ ചേർത്ത് പിടിച്ചും ഇല്ലാത്തവരെ ഓർത്തും ഈ ഓണത്തെ വരവേൽക്കാം, സ്നേഹം പങ്കിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും പങ്കിട്ടതെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. സാന്ത്വനത്തിലെ എല്ലാവർക്കും, സാന്ത്വനം കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ അടിമാലിക്കാർ ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചറെ, ഗുവേര ചേച്ചി ഓണാശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും അവർ. അപ്പോൾ അവരുടെ ഓണം കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അല്ലേ? അവരിപ്പോഴും ഓണം ആഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബിനീഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഉള്ളവരെ ചേർത്ത് പിടിച്ചും ഇല്ലാത്തവരെ ഓർത്തും അല്ലേ? അതൊരു വളരെ ഒരു നല്ല കാര്യമാണ്. നമ്മളിവിടെ ഇല്ലാത്തവരെ നമ്മൾ ഓർക്കാതിരിക്കുന്നില്ല. ഒരു നിമിഷത്തിൽ നമ്മുടെ ആഘോഷങ്ങളിലും അവർ നമ്മളെ ഓർക്കാറുണ്ട്
0: അല്ലെ? ഈ ഓണത്തിന് നമ്മളെല്ലാവരും ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർക്കിപ്പോൾ വസ്ത്രമായിട്ടായാലും അല്ലെങ്കിൽ ഭക്ഷണമായിട്ടായാലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒരു കാര്യം കൊടുക്കാനായിട്ട് സാധിച്ച ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ലാതെ നമ്മൾ മാത്രം ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുന്നതല്ല ശരിക്കും ഓണം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഓണത്തിൻ്റെ ഒരു കളറ് എന്ന് പറയുന്നത് കൂടുതൽ മനോഹരമാകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? നമുക്ക് ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഭയങ്കര നിർബന്ധമുള്ള ആളാണ്.
1: ആർക്കെങ്കിലും എന്തെങ്കിലും
0: ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക്, അതായത് നമുക്കറിയാം ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അപ്പോൾ അങ്ങനെയുള്ള. അല്ലാതെ ഇപ്പം നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ചയാണ്, നമ്മുടെ വീട്ടിലേക്ക് പലരും വന്നിട്ട് ഓണപ്പങ്ക് ചോദിക്കുന്നവരുണ്ട്. അപ്പം പലവരും എന്ന് പറയുന്നത് ചിലവരൊക്കെ മദ്യപാനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇനി പൈസ ചോദിച്ച് വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അല്ലാതെ ഒരു നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ നല്ലൊരു പുതിയ വസ്ത്രം കൊടുക്കാനും അല്ലെങ്കിൽ അതുപോലെ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഓണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കളർഫുൾ ആയി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.
1: തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, നമുക്കിപ്പം ദാനം ചെയ്യുന്നു എന്ന് അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഇന്ന ആൾക്ക് ഇന്നത് കൊടുത്തു എന്നുള്ളതിലല്ല, ആ കൊടുത്ത ആൾക്ക് അത് എത്രത്തോളം ഉപയോഗപ്പെട്ടു, പ്രയോജനപ്പെട്ടു എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. എത്രയോ വീടുകളിൽ അസുഖബാധിതരായിട്ട് നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്, അവിടെ പൊടി കുഞ്ഞുങ്ങളുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ സഹായിക്കാൻ ആരുമില്ലാത്ത പല ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് തെരഞ്ഞു പിടിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, കുറച്ചൊന്ന് മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ. അവരെ നേരിട്ട് ചെന്ന് കണ്ട് അവരുടെ ആ ഒരു സിറ്റുവേഷൻ കണ്ട് അവർക്ക് അതിലേക്ക് ഒരു നമുക്ക് ഒരുപാട് കൊടുക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് കഴിയുന്ന രീതിയിൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം
0: അതെ വളരെ വലുത് തന്നെയാണ്. അപ്പോൾ അതുപോലെ ബീന വളരെ രസകരമായ വാർത്തകളും കൂടി ഉണ്ട് നമുക്ക്. ഈ ഓണാഘോഷമൊക്കെ നമുക്ക് കളറാക്കാൻ വേണ്ടി നമ്മൾ പല പരിപാടികളും ഒക്കെ ചെയ്യും. അപ്പോൾ റീൽസിനായിട്ട് ആംബുലൻസിന് പുലിവാലി പിടിച്ച വിദ്യാർത്ഥികളുടെ ഒരു കഥയുണ്ട്.
1: ജെൻസി പിള്ളേരല്ലേ,
0: ഓണാഘോഷം വൈറലാക്കാൻ ശ്രമിച്ച് ഏറലായ അവസ്ഥയിലാണ് പാലക്കാട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. റീൽസ് ചിത്രീകരണത്തിനായിട്ട് സൈറൺ ഇട്ട് പാഞ്ഞു പോകുന്ന ആംബുലൻസ് ഉപയോഗിച്ചതിന് പിന്നാലെ സീൻ അങ്ങ് മാറി. ആംബുലൻസ് ദുരുപയോഗം ചെയ്തതിന് ഡ്രൈവർക്ക് 5,250 രൂപ പിഴയും കൊടുത്തു. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ എടപ്പാളിലെ കേന്ദ്രത്തിൽ 5 ദിവസത്തെ നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുക്കണം. അപ്പോൾ പാലക്കാട് ഗവൺമെൻറ് മോഡൽ LP സ്കൂളിലെ മുറ്റത്തായിരുന്നു ഇവരുടെ റീൽസ് ചിത്രീകരണം. എന്തായാലും എന്താ ഓണത്തിന് മൊത്തം പണി കിട്ടി നമുക്ക് പറയാനായിട്ടല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ മറ്റൊരു രസകരമായിട്ടുള്ള വേറൊരു വാർത്തയും കൂടി ഞാൻ പത്രത്തിൽ വായിക്കാനിടയായി. 3,400 ഉമ്മയ്ക്ക് 5,500 രൂപ പിഴ എന്നുള്ള. അപ്പൊ കാറിനെ ഉമ്മ വെച്ചാൽ കുറ്റകരമാണോ? കാറിനെ നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു, അതിനൊരു ഉമ്മ കൊടുത്ത കുറ്റമാണോ? ഒന്നും അല്ലല്ലോ എന്നാണ്. പക്ഷെ ഗ്വാളിയറിലാണ് സംഭവം. പോലീസ് പറയുന്നത് ഒരു കാറ് നിറയെ 3,400 ഉമ്മകളുടെ ലിപ്സ്റ്റിക് അടയാളവുമായി മോടി പിടിപ്പിച്ചതിനാണ് യുവാവിന് ഈ ഒരു പിഴ ഇട്ടിരിക്കുന്നത്, 5,500 രൂപ. അപ്പം ഇത് കണ്ടിട്ട് വേണം ഇനിയിപ്പോ നമുക്ക്, എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ഒക്കെ ഇതുപോലൊക്കെ പലരും
1: ഇനിയിപ്പോ എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ടീച്ചറേ.
0: പക്ഷെ നമ്മുടെ പിള്ളേർക്കൊന്നും ഈ പിഴയൊന്നും ഒരു പേടിയില്ല. നമുക്ക് അവർക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് കണ്ടു കഴിഞ്ഞാൽ അവരെ പിടിക്കും എന്നുള്ളത് അവർക്കറിയാം. എന്നാൽ പോലും എന്തൊക്കെ അഭ്യാസങ്ങളാണ് പ്രത്യേകിച്ചും റീൽസിന് വേണ്ടി

0: അവർക്ക് കൂടുതൽ ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ട്
1: ടീച്ചർ പറഞ്ഞതുപോലെ ആംബുലൻസ്, സാധാരണ ആംബുലൻസ് കാണുമ്പോൾ പലർക്കും പേടിയാണ് ഉണ്ടാവുക. കാരണം ആംബുലൻസിൽ കയറുക എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു മരണമോ മാത്രമായിട്ടാണ് പണ്ടുള്ളവർ കണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പം ചാരിറ്റീസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ആംബുലൻസിന് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഒരു തെറ്റായ കാരണം തന്നെയാണ് അല്ലേ.
0: നമ്മളിപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: എന്തിനും ഒരു വെറൈറ്റി വേണമെന്ന്
0: ആവാൻ വേണ്ടി കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്.
1: എന്ത് ചെയ്തിട്ടും വ്യൂവേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്.
0: പിന്നെ അതുപോലെ ഇന്ന് നമുക്ക് ഗുരുദേവന്റെ ജയന്തി ആഘോഷങ്ങളുണ്ട് കൊല്ലത്ത്. എസ് എൻ ട്രസ്റ്റിന്റെയും എസ് എൻ ഡി പി യോഗം കൊല്ലം യൂണിയന്റെയും നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾ. എസ് എൻ കോളേജ് അങ്കണത്തിൽ രാവിലെ 8 യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ ധർമ്മ പതാക ഉയർത്തും. സിംസ് ആശുപത്രി അങ്കണത്തിലെ ശങ്കർ സ്ക്വയറിൽ നിന്നും വൈകിട്ട് 5 ഘോഷയാത്ര പുറപ്പെടുന്നത്. ഗുരുദേവരഥം, ഗജവീരന്മാർ, കലാരൂപങ്ങൾ, ഫ്ളോട്ടുകൾ, തെയ്യം, പൂക്കാവടി, വാദ്യമേളങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് പ്രൗഢീകരിക്കും. അപ്പം അങ്ങനെ ഇന്ന് വൈകിട്ട് മനോഹരമായിട്ടുള്ള ഘോഷയാത്രയും ഒക്കെ വരുന്നുണ്ട്. അപ്പം യൂണിയന്റെ കീഴിലുള്ള മുഴുവൻ ശാഖകൾ, എസ് എൻ കോളേജ്, എസ് എൻ വനിതാ കോളേജ്, ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ, നഴ്സിംഗ് കോളേജ്, എസ് എൻ ട്രസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അതത് ബാനറുകൾക്ക് പിന്നിൽ അവർ അണിനിരക്കും. അപ്പം മനോഹരമായ ഘോഷയാത്രയൊക്കെ ഇന്ന് വൈകിട്ട് നമ്മുടെ കൊല്ലത്തൂടെ ഇങ്ങനെ ഒഴുകി നടക്കും. അപ്പം അത് കൊല്ലക്കാർക്ക് എല്ലാവർക്കും ഒരു വലിയ കാഴ്ചയാണ്. നമ്മളെല്ലാവരും പോയി നിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചയാണ്. അപ്പം ചിന്നക്കട വഴി ഏകദേശം 6:30 വന്ന് എസ് എൻ കോളേജ് അങ്കണത്തിൽ സമാപിക്കുന്നു. പിന്നെ തുടർന്ന് നടക്കുന്ന ജയന്തി സമ്മേളനം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അപ്പം ബിന്ദുകൃഷ്ണ ഒക്കെ ഉണ്ടാകും. ശ്രീ പ്രേമചന്ദ്രൻ MP ജയന്തി സന്ദേശം നൽകും. വിഷ്ണുമോഹൻ MLA വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിക്കും. അതുപോലെ തന്നെ മേയറും ഉണ്ടാകും. KA ഹഫീസ് ഘോഷയാത്രാ വിജയികൾക്ക് സമ്മാനദാനമൊക്കെ നൽകും. അപ്പം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കറാണ് ഈയിന് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വീട്ടിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് വൈകിട്ട് നമ്മുടെ ഘോഷയാത്ര അതിനുശേഷമുള്ള സമ്മേളനത്തിലൊക്കെ പോയി പങ്കെടുക്കുക,
1: അതൊരു ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിജി TT മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ പ്രിയ ടീച്ചർ രാവിലെ ചിരിപ്പിക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചതയ ആഘോഷമാണ്, നടക്കാൻ പോകണം വൈകിട്ട് 5 അപ്പം ഷിജി TT ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ആഘോഷത്തിലേക്കൊക്കെ പങ്കെടുക്കാനൊക്കെ ആയിട്ടൊക്കെ.
0: ഹോസ്പിറ്റലിലെ നടന്നേ പറ്റൂ
1: തീർച്ചയായിട്ടും. അപ്പോൾ നടക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഷിജി TT എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സനോജ് ടീച്ചറേ ഹായ് ബീന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ സനോജെ, ഓണം കഴിഞ്ഞ ആ ഒരു മുഴുവൻ ഇത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു സനോജിന്റെ ഓണം എന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, ആഗ്രഹമുണ്ട് അല്ലേ.
0: സനോജ് വളരെ സ്നേഹത്തോടെ നമ്മളെല്ലാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് ആ റേഡിയോ മൊത്തത്തിൽ എന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
1: അത് ശരി. അപ്പൊ നമ്മുടെ നെൽസൺ ചേട്ടൻ നമുക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് നേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിവകാമി ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഹായ് റേഡിയോ സാന്ത്വനം, ചതയം ദിന ആശംസകൾ. ശാരീരികമായ അസുഖം കൊണ്ട് കുറേ ആയി വിളിച്ചിട്ട് കണ്ണിനും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഫോണും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം സുദീപ് സാറുമായുള്ള ഇൻ്റർവ്യൂ കേട്ടു, സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിസെ കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവകാമിയുടെ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമാനന്ദിനി മാഡത്തിനും ശിവപ്രകാശം സാറിനും ഒക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോങ്സ് താങ്ക്സ് സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സോങ്ങുകളാണ് അവരിടുന്നതെന്നാണ് അഭിപ്രായം. അപ്പോൾ എല്ലാവരും നമ്മളെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത്രയൊക്കെ ശാരീരികമായ അസുഖങ്ങളും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടും റേഡിയോ സാന്ത്വനത്തിനൊപ്പം നിങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ടോ എന്ന് കേൾക്കുന്നതിൽ നമുക്ക് വളരെ ഒരു അഭിമാനവും സന്തോഷവുമാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു നമ്മളുമായിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലേ, നമ്മളെ റേഡിയോ സ്റ്റേഷനുമായിട്ടുള്ള അവരുടെ ഒരു ബന്ധം, അവരുടെ ഓരോരുത്തരുടെയും ആ ഒരു പ്രോത്സാഹനം ഒക്കെ തന്നെയാണ് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു കരുത്തെന്ന് പറയുന്നത്. അപ്പോൾ അതെന്തും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, കൂടുതൽ കൂടുതൽ നമുക്ക് തരട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ് അല്ലേ ബീന. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു
1: ഒരുപാട് നേരമായി
0: ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമ്മളോടൊപ്പം ഇരിക്കുന്നത് ശ്രീലക്ഷ്മിയാണ്. ഓണത്തിന്റെ ക്ഷീണമൊക്കെ മുഖത്തുണ്ട്, എന്നാലും കുഴപ്പമില്ല, ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മുടെ ശ്രോതാക്കൾ നമ്മളെ കേൾക്കുന്നത്. ശ്രീലക്ഷ്മി അവിടെ നിന്ന് പണിയെടുക്കുന്നത് കൊണ്ടാണ്
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ശ്രീലക്ഷ്മി നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തരികയാണ്, ഗോ ഫോർ എ ബ്രേക്ക്. അപ്പോൾ അതപ്പോൾ നമ്മളൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസ്

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444

0: மறுமை நேரம்
1: ஜோலி சில்க்ஸ் அண்ட் ஜோயா லுகாஸ் கான்வென்ட் ஜங்ஷன் கொல்லம். വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേരയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാങ്കേതിക സഹായങ്ങൾ തന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിക്ക് നല്ലൊരു ഇതാണ് കൊടുത്തത് അല്ലേ, വരവേൽപ്പാണ് കൊടുത്തത്.
1: നമ്മളെപ്പോഴും ഇങ്ങനെ ടെക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറയ്ക്കാൻ പാടില്ല. നമ്മളിങ്ങനെ നമുക്ക് ശ്രീലക്ഷ്മി ചെയ്തു തരുന്നത് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ശ്രീലക്ഷ്മി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്, അവിടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ഈ സ്വരം നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ശ്രീലക്ഷ്മി ഫോർ ദ ടെക്നിക്കൽ സപ്പോർട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ശ്രീ ബീന, എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കൊല്ലക്കാരാണ്.
2: തീർച്ചയായിട്ടും
1: എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വന്തം വീടും കൊല്ലമാണ്. വിവാഹം ചെയ്തു വന്ന സ്ഥലവും കൊല്ലം തന്നെയാണ്.
2: ടീച്ചർ, ഞാൻ
1: വേറെ ജില്ലയിലേക്ക് പോയിട്ടില്ല.
2: അതെ ടീച്ചർ, ഇങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മളെപ്പോഴും പുലികളല്ലേ.
1: അതല്ല, അതാണ് അപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മളെ കൊല്ലക്കാരെ നമ്മളിങ്ങനെ ചിലപ്പോഴും കളിയാക്കാറുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അതിനൊരു കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഈ അടുത്തിടയ്ക്ക് എന്തോ ഒരു ഐസ്ക്രീമിൻ്റെ പ്രശ്നം എന്തോ വന്നപ്പോഴത്തേക്ക് നമ്മളെ കൊല്ലക്കാരെല്ലാവരും കൂടി അങ്ങനെ ഇളവി നമ്മളെ ചാനലുകാരെയൊക്കെ നമ്മളങ്ങ് തൂത്തെറിഞ്ഞു. ഇനി മേല മിണ്ടിപ്പോകരുത് കൊല്ലത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ കൊല്ലക്കാർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പോൾ പപ്പടത്തിനടി കൂടി ഞാനത് ഇന്നാളും ഒരിക്കൽ ലൈവിൽ പറഞ്ഞതാണ്, നമ്മൾ പായസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി പപ്പടവും കൂടി ഇട്ട് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഇഷ്ടമല്ലേ, ബീനയ്ക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പപ്പടം കാണത്തില്ല, നമ്മൾ പരിപ്പിൻ്റെ കൂടെ പപ്പടം തീർന്നു പോയി. അപ്പോൾ നമുക്ക് പപ്പടം ഉടൻ തന്നെ കിട്ടണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അടി ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പാവങ്ങളാണ്.
2: ഒരു പപ്പടത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അടി കൂടുന്നത്.
1: അതെ അതെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊന്നും അല്ല, പുലിയാകാനായിട്ട്. അപ്പോൾ ഇന്നുള്ള ഇന്നത്തെ തൃശ്ശൂരിലെ പുലിക്കളിക്ക് വേണ്ടിയിട്ട് പുലിയാകാനായിട്ട് കൊല്ലത്ത് നിന്ന് ഒരു അമ്മയും മകനും പോകുന്നുണ്ട്.
2: രണ്ട് പുലികൾ പോകുന്നുണ്ട്.
1: അത് നമുക്ക് ചില്ലറ വാർത്തയൊന്നും അല്ല കേട്ടോ. അപ്പോൾ കൊല്ലം കൊട്ടാരക്കര സ്വദേശി ദീപാലക്ഷ്മിയും അതുപോലെ തന്നെ മകൻ യതിയുമാണ് ഇത്തവണ പുലിയാകാൻ തൃശ്ശൂരിൻ്റെ മണ്ണിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് തൃശ്ശൂരിലെ പുലിക്കളിയും കുമ്മാട്ടിയും എല്ലാം കണ്ട് ദീപയുടെ മനസ്സിൽ ഈ നാടിൻ്റെ ഓണാഘോഷങ്ങൾ മനസ്സിലിങ്ങനെ പതിഞ്ഞിരുന്നു. അപ്പോൾ സ്ത്രീകളും പുലിക്കളിയിൽ വേഷം അണിയുന്നുണ്ട്, ഇപ്പം സ്ത്രീകളും ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് വേഷം കെട്ടുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് ആലോചന ഒക്കെ വന്നു. അപ്പോൾ അത് ഭർത്താവ് ഉല്ലാസിനോട് പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉല്ലാസാണ് പുലിക്കളി സംഘാടകരുമായി ബന്ധപ്പെട്ട് ദീപയ്ക്ക് പുലിയായി വേഷം അണിയാൻ സാഹചര്യം ഒരുക്കിയത്. അമ്മയോടൊപ്പം പുലിവേഷം അണിയണമെന്ന് മകൻ യതിയും ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യതി. അപ്പോൾ ദീപാലക്ഷ്മി ഭരതനാട്യം നർത്തകി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു താളത്തിനൊത്ത് അല്ലേ നൃത്തം ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
2: ദീപാലക്ഷ്മിയുടെ ഹസ്ബൻഡ് ഉല്ലാസിനാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം വൈഫിനോട് ചേർന്ന് നിന്ന് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് അതെ ഒരു വലിയ സല്യൂട്ട്.
1: അപ്പോൾ ഈ ഉല്ലാസിനെ കണ്ട് പഠിക്കട്ടെ ഭർത്താക്കന്മാരൊക്കെ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉല്ലാസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഭാര്യയെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ബീന, നമ്മൾ ഇത് പറയുമ്പോൾ ഭാര്യയ്ക്ക് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തത് എന്നൊരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഭാര്യയെ പ്രോത്സാഹിപ്പിച്ചതിന് എന്ന് വേണം
2: തീർച്ചയായിട്ടും.
1: ഭാര്യയുടെ സ്വാതന്ത്ര്യം ഭാര്യയുടെ കൂടെ തന്നെ ഉണ്ട്, അത് വേറെ ആരും കൊടുക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ആരടുത്തൊന്നും ചോദിച്ച് മേടിക്കേണ്ട കാര്യമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാണ്. അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുള്ള പ്രോത്സാഹനങ്ങളാണ് ഇതൊക്കെ. അതായത് ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആ തീർച്ചയായിട്ടും ചെയ്യൂ, അത് നല്ലതാണ്, അപ്പം അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട ഉല്ലാസിന് നമ്മൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതേപോലെ പ്രത്യേകം വിഷ് നമ്മൾ കൊടുക്കുകയാണ് അല്ലേ.
2: തീർച്ചയായിട്ടും നീ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഇത്രയും അവരുടെ അടുത്ത് പോയി മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ചില കാര്യങ്ങൾ ചിലരുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കെട്ടി നിൽക്കുക ഒരു അല്ലേ. അപ്പം അത് വേണ്ട എന്ന് പറയാതെ ആ ഒരു മനസ്സ് കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മനസ്സിനുടമ തന്നെയാണ് ഉല്ലാസം.
1: അപ്പോൾ ഈ പുലികളിയുടെ കാര്യം പറയുമ്പോൾ ഈ നമ്മൾ ആ നൃത്തം ചെയ്യുന്നതിനോടോ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇതിനു വേണ്ടി വേഷം കെട്ടുക എന്നുള്ളത്. ആ പെയിൻറ്റൊക്കെ ദേഹം മൊത്തവും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പെയിൻറ്റെല്ലാം കളയുന്നത് തന്നെ വലിയൊരു ജോലിയാണ്. അപ്പോൾ അത് മണിക്കൂറുകളോളം ഇരുന്നാണ് ഈ പുലിയുടെ രൂപത്തിലേക്ക് ഓരോരുത്തരും മാറുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു സ്ത്രീ തയ്യാറാവുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ദീപാലക്ഷ്മിക്കും മകൻ യതിക്കും ഇന്ന് എല്ലാവിധ ബിഗ് സല്യൂട്ടും കൊടുത്ത് നമ്മൾ അങ്ങോട്ട് തൃശ്ശൂരേക്ക് വണ്ടി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവരെ
2: തൃശ്ശൂർക്കാരൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ കൊല്ലംകാരുടെ പുലിയെ.
1: അല്ലേ, അതെ അതെ. പപ്പടത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് നമ്മളിങ്ങനെ കളിയാക്കാതെ നമ്മുടെ പുലികളൊക്കെ ഇന്ന് വന്ന് അവിടെ ഇറങ്ങുന്നതൊക്കെ അവർ കാണട്ടെ അല്ലേ.
2: അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 884

0: 8557875. ടീച്ചറെ, നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ കവിത ഒരു വലിയ മെസ്സേജ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതെ, കവിത അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ ബീന. ഗുഡ് മോർണിംഗ് കവിത.
1: ഗുഡ് മോർണിംഗ്.
0: അതെ, ഓണം അടിച്ചു പൊളിച്ചു എന്ന് രണ്ടുപേരെയും കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അടിച്ചു പൊളിച്ചു, കവിതയും അടിച്ചു പൊളിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇനി 28-ാം ഓണം വരെയും അങ്ങനെ തന്നെ സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന്
1: പറയുന്നത്.
0: എങ്കിലും ഞങ്ങളൊന്ന് ശ്രമിക്കുകയാണ്. 28 ദിവസം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് നല്ല ഓണപരിപാടികൾ സാന്ത്വനത്തിലൂടെ കേട്ടു എന്ന് പറയുന്നതിനേക്കാൾ അനുഭവിച്ചു എന്ന് പറയുന്നതാണ് ശരി. ഒരു പ്രോഗ്രാം എന്നെടുത്തു എന്ന് പറയാൻ പറ്റില്ല. എല്ലാം മനോഹരം, ഒരു പ്രോഗ്രാം എന്നെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാം വളരെ മനോഹരങ്ങളായിരുന്നു. ലെജൻഡ് ആയവരുമായിട്ടുള്ള ഇൻ്റർവ്യൂസ്, അങ്ങനെ ഒരുപാട് പറഞ്ഞാലും തീരില്ല. നമ്മൾ ഒരുമിച്ചാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയമില്ല. നിങ്ങൾ ഓരോരുത്തർക്കും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ ആത്മാർത്ഥമായി നൽകുന്നു. അരങ്ങിലും അണിയറയിലുമുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി നന്ദി പറയുകയാണ് കവിത കടപ്പാക്കട. ഇത്രയും മനോഹരമായിട്ട് അല്ലേ, ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ റേഡിയോയിലെ പ്രോഗ്രാംസിനെ കണ്ടും അനുഭവിച്ചും ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ്. പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ശ്രീകുട്ടിയോട് പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കുന്നു. ഗ്രാമഭംഗി എന്ന മനോഹരമായ ഒരു പ്രോഗ്രാമിൽ എൻ്റെയും ശബ്ദം ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി ഉണ്ട് എന്നാണ് കവിത പറയുന്നത്. എപ്പോഴും നമ്മൾ എപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ ശ്രോതാക്കളോടൊപ്പം തന്നെയാണ്. ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നതല്ല, നമ്മളുടെ ഓണം എന്ന് പറയുന്നതിലാണ് ഞങ്ങൾക്കും സന്തോഷമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ കവിത ശ്രീകുട്ടിക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിജി ടി പറഞ്ഞിരിക്കുന്നത്, ടീച്ചർ ബീന ചേച്ചി എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് ഷിജി, ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ,
1: അടിപൊളിയായിട്ടിരിക്കുന്നു.
0: അതെ, പരിപാടി നല്ല അടിപൊളിയായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ വേണ്ടേ അല്ലേ? ഓണം പരിപാടിയായിട്ട് ടീച്ചർ രജനി മാം ആരെയും കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും നല്ല തിരക്കിലായിരുന്നു, അവർക്ക് വരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോയത് കൊണ്ടാണ് അവർ ഓണം പ്രോഗ്രാമിന് വരാഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അവർക്കുണ്ട്.
1: അതെ അതെ. അപ്പൊ ഷിജി ചേച്ചി ആയിട്ട് ഞാനത് കാര്യം ഓൾറെഡി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു അസൗകര്യം കൊണ്ട് അന്ന് വന്ന് ചേരാൻ പറ്റിയില്ല. പക്ഷേ ഇനി ഒരു ദിവസം നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം രജനി ഗിരീഷും ഒക്കെ മകളുടെ ചില ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി കൂടി ഒരു ഓണവും കൂടി നമുക്ക് തീർച്ചയായിട്ടും ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഷിജിയുടെ അടുത്ത് അല്ലേ. ഒരു ദിവസം കൂടി സെലിബ്രേറ്റ് ചെയ്തോളാം
0: തീർച്ചയായിട്ടും. അപ്പോൾ ഷിജി ടി പറയുന്നത്, എല്ലാവരെയും അടുത്തായാലും അകലത്തായാലും ഓർക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന റേഡിയോ സാന്ത്വനം കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അകലത്തിലല്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ ശ്രീകുട്ടിക്ക് ഹേർട്ട് തന്നിട്ടുണ്ട്, ടീച്ചർക്ക് രണ്ട് ഹേർട്ട് തന്നിട്ടുണ്ട്, ബീന ചേച്ചിക്ക് രണ്ട് ഹേർട്ട് തന്നിട്ടുണ്ട്, ലവ് യു ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഷിജി. അപ്പോൾ ഷിജിക്ക് പിന്നീടൊരു വിഷമം കൂടി പറയാനുണ്ട്. ഇന്നലെ ഒരു വലിയ വിഷമം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഒരു 28 വയസ്സുള്ള ഒരു പയ്യൻ കിണറിൻ്റെ വക്കിൽ ഇരുന്ന സമയത്ത് കിണറ്റിലേക്ക് വീണ് പെട്ടെന്ന് മരിച്ചാണ് കൊണ്ടുവന്നത്. മാരീഡ് അല്ല, ബട്ട് സിറ്റുവേഷൻ വളരെ ഡേഞ്ചർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ ഒരു ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. കാരണം നമുക്ക് നല്ലൊരു ആഘോഷങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ വളരെ ഒരു
1: അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ആ ഒരു സിറ്റുവേഷൻ ഷിജി ഫേസ് ചെയ്തിട്ടുണ്ടാകും അല്ലേ. ബന്ധുക്കളുടെ ഒക്കെ ആ ഒരു വിഷമമൊക്കെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു വിഷമത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. അപ്പം ബീന, നമുക്ക് ഇനിയിപ്പോൾ ഈ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വള്ളംകളിയുടെ സമയമാണ്. അപ്പം കന്നേറ്റി ജലമേളയാണ് ഇന്ന്, കന്നേറ്റി കായലിൽ നിന്ന് തീ പാറുന്ന പോരാട്ടമാണ് ഇന്ന്. ശ്രീനാരായണ ട്രോഫിക്ക് വേണ്ടിയിട്ട് കന്നേറ്റി പള്ളിക്കായലിൻ്റെ ഓളപ്പരപ്പിൽ ഇന്ന് തീ പാറുന്ന പോരാട്ടം. അപ്പോൾ ഓണനാളുകളിലാണ് കരുനാഗപ്പള്ളിയുടെ നെഞ്ചകത്ത് ആവേശത്തിൻ്റെ തീപ്പൊരി ചിതറിക്കുന്ന 86-ാമത് കന്നേറ്റി ജലമേള ഇന്ന് നടക്കും. അപ്പം രാവിലെ 8-ന് കരുനാഗപ്പള്ളി SNDP യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ പതാക ഉയർത്തും. മന്ത്രി M. ലിജു മുഖ്യാതിഥിയായിരിക്കും. അതുപോലെ 2-ന് നടക്കുന്ന സമ്മേളനം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. അപ്പം നമുക്ക് ഈ വള്ളംകളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓണത്തിന്റെ ഓണാഘോഷങ്ങളുടെ ഒരു ഭാഗമാണ് അല്ലെ.
0: തീർച്ചയായും.
1: അപ്പം നമ്മുടെ
0: ചുണ്ടവള്ളംകളി
1: ഒക്കെ ആയിട്ട് ഇന്ന് ഈ കന്നേറ്റി കായലിൽ നടക്കുന്ന ഈ ഒരു ജലമേള എന്ന് പറയുന്നത് ഈ ശ്രീനാരായണ ട്രോഫിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജലമേള നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വലിയ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്ത് ഇനി മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇറങ്ങുന്ന എല്ലാവർക്കും

0: നമ്മൾ ഒരു വലിയ ആശംസ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പരിശ്രമം, നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷന് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ തീവാറും പോരാട്ടത്തിന് എല്ലാവിധ ആശംസയും.
1: തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ രസമായിരുന്നു അന്നത്തെ ഓണം. രണ്ട് ദിവസം എൻ്റെ വീട്ടിലും രണ്ട് ദിവസം എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിലുമായിരുന്നു ആഘോഷം. അടുത്തടുത്താണ് വീടുകൾ. അന്നും 10-30 പേരെങ്കിലും കാണും ഓണസദ്യ കഴിക്കാൻ. നല്ല രസമായിരുന്നു. ഇന്നത്തെ ഓണം അത്രയും രസമില്ല എന്നാണ് ബാബു സാർ പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഈ ആളുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് വന്നതുകൊണ്ടായിരിക്കാം അല്ലേ? കാരണം അന്ന് ഒരുപാട് പേരിരുന്ന് ഇങ്ങനെ ഓണസദ്യ കഴിക്കുന്നതും ഇന്ന് ഒന്നോ രണ്ടോ പേരിരുന്ന് ഓണസദ്യ കഴിക്കുന്നതും വളരെ വ്യത്യസ്തമാണ്.
0: അതെ അതെ. പിന്നെ എല്ലാവരും ഈ കുട്ടിക്കാലത്തെ കാര്യം പറയുന്നതിനകത്തൊരു ഒരു ഒരു ഒരു ഒരു രഹസ്യമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സൊക്കെ ഭയങ്കര ഫ്രീ ആണ് അല്ലേ? നമുക്ക് ഈ കളികളെ പറ്റിയും ആഘോഷങ്ങളെ പറ്റിയും അല്ലെങ്കിൽ നമ്മളുടെ പുതിയ വസ്ത്രത്തിനെ പറ്റിയും നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താണ് കളിക്കാൻ പോകുന്നത്, എവിടെയാണ് ഓടാൻ പോകുന്നത്, ഇത് മാത്രമേ നമ്മളുടെ മനസ്സിലുള്ളൂ. പക്ഷെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല അല്ലേ? കുടുംബമായി കഴിഞ്ഞു, അപ്പം നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ വീട്ടിലുള്ള മറ്റു ഉത്തരവാദിത്തങ്ങൾ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കണം, അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തണം, അങ്ങനെയുള്ള പല പല ഉത്തരവാദിത്തങ്ങളിലേക്കും ജീവിതത്തിൻ്റെ ആ ഒരു ബേർഡനിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ കുട്ടികളെ പോലെ ഒരിക്കലും ഒരു ആസ്വാദനം കയറി വരത്തില്ല അല്ലേ?
1: അതെ.
0: അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്തെ ഓണാഘോഷം ഇങ്ങനെ നല്ലതായിരുന്നു നല്ലതായിരുന്നു എന്ന് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായിട്ടും അതായിരിക്കാം. കാരണം നമുക്ക് കുട്ടിക്കാലത്തുള്ള ആഘോഷങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ബാബുരാജൻ സാർ പറഞ്ഞിട്ടുണ്ട്, ഓണം പൂത്താലം എന്ന ഓണം ആൽബത്തിലെ ദാസേട്ടൻ പാടിയ അമ്പലപ്പുഴ പായസം എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കണം, ശ്രീലക്ഷ്മി മറക്കരുതെന്ന് പ്രത്യേകിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക്
0: കേൾപ്പിക്കുന്നതായിരിക്കും.
1: അതെ, തീർച്ചയായിട്ടും നമ്മൾ കേൾപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രമേശ് സാറ് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ ഈ ഒരു ഓണത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു ഓണമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നല്ലൊരു ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. ഇങ്ങനെ ശ്രീലക്ഷ്മി ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു നമ്മളെ അല്ലേ? നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
5: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം പ്രീത ടീച്ചറുമാണ്. അതോടൊപ്പം ഞങ്ങളെ ടെക്കായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീകുട്ടിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ ടീച്ചർ, എന്തൊക്കെയാണ്?
8: ഇന്ന് ഓഗസ്റ്റ് 28 രക്ഷാബന്ധൻ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ശ്രാവണ പൗർണമിയാണ്. ചിങ്ങമാസത്തിലെ ഈ ഒരു ശ്രാവണ പൂർണിമ അല്ലെങ്കിൽ വെളുത്തവാവ് നാളിലാണ് രക്ഷാബന്ധൻ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത്

0: എന്നതൊരു രാഖി കെട്ടലാണ്. സഹോദരിമാർ സഹോദരന്മാരുടെ വലത് കൈത്തണ്ടയിൽ രാഖി എന്ന വിശുദ്ധ നൂൽ കെട്ടുകയും അവരുടെ ഐശ്വര്യത്തിനും ദീർഘായുസ്സിനുമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് രക്ഷാബന്ധൻ ദിനം കൂടിയാണെന്ന് നമുക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശ്രോതാക്കൾ അതും കൂടി ഓർക്കുക അല്ലേ. അപ്പോൾ രക്തബന്ധമുള്ളവർ തമ്മിൽ മാത്രമല്ല സഹോദര തുല്യമായ സ്നേഹം പങ്കുവയ്ക്കുന്ന സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഇടയിലും രാഖി കെട്ടി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താറുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ ഒരു വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഈ ഓണാഘോഷം െ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ബീന നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് നേപ്പാളിൽ നടക്കുന്ന ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് അല്ലേ, പ്രകൃതി ചൂഷണം അവസാനിപ്പിക്കണം എന്നുള്ള നമുക്കൊരു മുന്നറിയിപ്പുമായിട്ട് വന്ന ആ ഒരു മിന്നൽ പ്രളയത്തിൽ മരിച്ചുപോയവരുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്നതൊന്നും അല്ല. ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ ഒരു ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാവരും ഈ സമയത്ത് നമ്മൾ സ്മരിക്കുകയാണ്. മരിച്ചു പോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അപ്പം നമുക്ക് പ്രകൃതി തരുന്ന ഈ ഒരു മുന്നറിയിപ്പിനെ നമ്മൾ ഇനിയെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് 11:24 ആയിരിക്കുകയാണ്. മെസ്സേജുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ വനജ ചേച്ചി വനജാമ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വനജാമ പറഞ്ഞിരിക്കുന്നത് ഓണമൊക്കെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി. വനജാമയുടെ മോനും കൊച്ചുമോൻ്റെ ഒക്കെ പിറന്നാൾ ഏപ്രിൽ മാസത്തിൽ ആണ് വരുന്നതെന്നാണ് വനജാമ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അടിമാലിക്കാർക്ക് മഴയുണ്ടോ എന്ന് വനജാമ ചോദിച്ചിട്ടുണ്ട്. അവരെ തിരക്കിയതായി പറഞ്ഞിട്ടുണ്ട്.
0: അവരാണല്ലോ മഴ കണ്ടെത്തി.
1: അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വീടുകളിൽ നമ്മൾ സ്ത്രീകളാണല്ലോ പാചകം ചെയ്ത് ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ സരസ്വതി അമ്മയും പറഞ്ഞിരിക്കുന്നു സ്ത്രീകൾക്ക് എപ്പോഴും ഇങ്ങനെ പാചകം ചെയ്യൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
0: കൂടുതൽ ഇപ്പം നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും, സ്ത്രീകൾക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കും
1: അല്ലേ. അതെ, തീർച്ചയായിട്ടും ഇപ്പം സ്ത്രീകൾക്ക് റെസ്റ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിജു അടിമാലി അയച്ചിരിക്കുന്നു, പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം ശുഭദിനം നേരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയ ശുഭദിനം നേരുന്നു. അതുപോലെ തന്നെ ബിനാ ദൈന്യേന ജീവനം ശുഭദിനം സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ക്യാപ്ഷനാണ്, നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മായ ചേച്ചി പറഞ്ഞിരിക്കുന്നു, മായ തിരുമുല്ലാവരത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ചതയം ദിന ആശംസകൾ നേരുന്നു. പിന്നെ ഉഷാമ്മയ്ക്ക് ഒരു പിറന്നാൾ വിഷു നൽകണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഉഷാമ്മ. അപ്പം ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് പിറന്നാൾ ആശംസിക്കുകയാണ്. പരിപാടിയെല്ലാം അടിപൊളിയാണ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എന്ന് മായ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മായ തിരുമുല്ലാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉഷാമ്മയ്ക്ക് ഒരിക്കൽ കൂടി നമ്മൾ ബർത്ത്ഡേ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നു, നമ്മുടെ രാജം ചേച്ചി പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീട്ടിലാണ്, അപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് വീട്ടിലെ കുടുംബക്കാരൊക്കെ വീട്ടിൽ വിരുന്ന് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സങ്കടകരമായ വാർത്ത കൂടി രാജം ചേച്ചിക്ക് പറയാനുണ്ട്, ഒരു മരണം കൂടി, അവരുടെ ഒരു ബന്ധു മരിച്ചു എന്ന് കൂടി പറയുന്നു. പെട്ടെന്നായിരുന്നു, അറ്റാക്കായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞായറാഴ്ച അവരുടെ ഒരു ബന്ധുവിൻ്റെ കല്യാണമാണ്, അപ്പോൾ അതിനൊരു ആശംസ കൂടി അറിയിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ആശംസിക്കുകയാണ് അല്ലേ. കല്യാണം കഴിക്കാൻ പോകുന്ന മകനെയും മകളെയും ഒരുപോലെ വിഷ് ചെയ്യുകയാണ് ഞങ്ങൾ.
0: നല്ലൊരു ജീവിതം, നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
1: അതെ, അപ്പോൾ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് വന്നിട്ടുണ്ട്, ഹാപ്പി ഓണം ടു റേഡിയോ സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ദീസ് ബ്യൂട്ടിഫുൾ ഒക്കേഷൻസ് ഓഫ് ഓണം വി കൺവേ അവർ ഹാർട്ട് ഫെൽറ്റ് വിഷസ് ടു ദി എൻറ്റയർ റേഡിയോ സാന്ത്വനം ടീം ആൻഡ് ഇറ്റ് ഓൾ അവർ ഡിയർ ലിസണേഴ്സ് ഹു റെഗുലർലി ട്യൂൺ ഇൻ ആൻഡ് സപ്പോർട്ട് ദി പ്രോഗ്രാം. മേ ദീസ് ഓണം ബ്രിങ് എവരി വൺ ഹാപ്പിനെസ്, പ്രോസ്പെറിറ്റി, പീസ് ആൻഡ് ടുഗദർനെസ് വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് വാം വിഷസ്, അടിമാലി ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിമാലി ബ്രദേഴ്സ് നമ്മളെ എപ്പോഴും ഇങ്ങനെയാണ് അല്ലേ, എല്ലാവരെയും ഓണം നമ്മൾ എന്ത് പറയണ്ടേ, നമ്മുടെ ഈ ഒരു മനോഹരമായ ഓണക്കാലത്ത് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ കൂടെ നിന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടി അവർ ശ്രോതാക്കൾക്കും അവർ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നൽകി.
0: എല്ലാ അടിമാലിക്കാർക്കും നമ്മൾ പ്രത്യേകം നമ്മളുടെ ഓണം വിഷസ് ഓൾറെഡിയൊക്കെ നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളെങ്ങനെ ഓർക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിൽ ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം ഒക്കെ നമ്മളിങ്ങനെ അടിമാലിയിലേക്ക് പറത്തി വിടുകയാണെങ്കിൽ കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു അല്ലേ.
1: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബിനീഷേട്ടൻ അടിമാലിയിൽ ഇന്ന് വെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് വനജാമയോട് കേട്ടോ, മഴയില്ല അപ്പോൾ ഇന്ന് വെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാബുരാൻ സാറ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയുടെ മുമ്പിൽ നമ്മളൊക്കെ എത്ര നിസ്സാരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയാണ് അല്ലേ, പ്രകൃതി എന്ന് പറയുന്നത് അത്രത്തോളം ഒരു എന്താ പറയുക, ഹേർട്ട് നല്ല ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്
0: ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്ര സാങ്കേതിക

0: ഭീകമായിട്ടുള്ള മുൻനിരയിലെത്തി, അല്ലെങ്കിൽ ഏതോ വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും, പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ അതിനെ തടയാനായിട്ടുള്ള ഒന്നും ഇന്നുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് മാത്രം നമ്മൾ ഓർക്കുക അല്ലേ.
1: അതെ, നമ്മുടെ സേതുചേട്ടൻ ഒരു ചെറിയ പരാതിയൊക്കെ ഉണ്ട്, ഫോറൻസിന് വേണ്ടിയിട്ട് വേറെ ഒരു ചാർജ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ചാർജ്, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: കാരണം ശരിയല്ല, അതോട് നമ്മൾ യോജിക്കുന്നില്ല.
1: അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിലൊന്നും അവർ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരേ ചാർജ് എല്ലാവർക്കും വേണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കാറിന് ഉമ്മ വെച്ചത്, ഉമ്മ പതിച്ചാലും പുളിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ട്രാവൻകൂർ മഹാരാജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാമിലി ഫോട്ടോയ്ക്കൊക്കെ ആണ് അന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ടും ചോദിച്ചിട്ടുണ്ട്, പറ പറക്കണ എന്നുള്ള പാട്ട് ഒന്ന് വെച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ സമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും അല്ലേ, അതൊക്കെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും.
0: ഓണം മൂട് പാട്ടല്ലേ അല്ലേ,
1: തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും. നമ്മുടെ മൺസൂൺ ചേട്ടന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അപ്പൊ ചേട്ടനും സുഖാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് തന്നെ കരുതുന്നു അല്ലേ. അപ്പോ നമുക്ക് ഏതായാലും ഇപ്പോ
0: നമുക്ക് സമയം ഏകദേശം നമുക്ക് 11:30 കടക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്ന് ചതയം ദിനമാണ്, അപ്പം ചതയാഘോഷങ്ങളൊക്കെ ഇന്ന് കൊല്ലത്ത് വളരെ വിപുലമായിട്ട് നടക്കും. അപ്പോൾ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ചതയ ദിന ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓണം ഇന്നും കൂടിയൊക്കെ കഴിയുമ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ഒന്ന് തീരും അല്ലേ. അപ്പം ആ ഒരു മൂഡിലൊക്കെയാണ് എല്ലാവരും. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നല്ലതായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നു. ഞാൻ പ്രീത, എന്നോടൊപ്പം
1: ഞാൻ ബീന ഗുവേര.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓർമ്മകളിലെ ഓണം. ആശയം അവതരണം ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
8: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. ഓർമ്മകളിലെ ഓണം എന്ന പ്രത്യേക പരിപാടിയിലേക്ക്

സ്വാഗതം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഓണം വീണ്ടും വന്നെത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ഒരു പൂക്കളം മാത്രമല്ല, ഒരു ക്യാമ്പസാണ്. ആയിരക്കണക്കിന് കുട്ടികളുടെ ആഹ്ലാദമാണ്, മുല്ലപ്പൂക്കളുടെ ഗന്ധമാണ്, ചെണ്ടയുടെ താളമാണ്, തിരുവാതിരയുടെ ചുവടുകളാണ്, ഓണപ്പാട്ടിൻ്റെ ഈണമാണ്. ആ ഓർമ്മകളെല്ലാം ചേർന്ന് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു നിറമുള്ള ഓണക്കാലം വിരിയിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ 26 വർഷങ്ങൾ, 1995 മുതൽ 2021 വരെ കൊല്ലം ഫാത്തിമ മദർ നാഷണൽ കോളേജിലെ അധ്യാപികയായി ചെലവഴിച്ച കാലം. കോളേജിലെ എൻ്റെ ജീവിതം വിദ്യാർത്ഥികളുടെ സ്നേഹവും സന്തോഷവും ഊർജവും കൊണ്ട് എന്നും വർണ്ണാഭമായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം സഞ്ചരിച്ച ഓരോ നിമിഷവും എൻ്റെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. ക്ലാസ് മുറികൾക്കപ്പുറം അവരുടെ സൗഹൃദത്തിലും കലാപരിപാടികളിലും ആഘോഷങ്ങളിലുമെല്ലാം പങ്കുചേർന്ന ആ ജീവിതം ഇന്നും എൻ്റെ മനസ്സിൽ നിറമുള്ള ചിത്രങ്ങൾ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ ലെക്ചററായി ജോയിൻ ചെയ്ത വർഷമാണ് ഫാറ്റിമയിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓണ മത്സരങ്ങൾ ആരംഭിച്ചത്. അന്നു മുതൽ തന്നെ കോളേജിലെ ഓണാഘോഷങ്ങളുടെയും വിദ്യാർത്ഥികളുടെ വിവിധ ഓണ മത്സരങ്ങളുടെയും ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മകളിലെ ഓണം എന്ന് പറയുന്നത് ഫാറ്റിമ മാതാ നാഷണൽ കോളേജിലെ ഓണമാണ്. ഫാറ്റിമയിലെ ഓണാഘോഷങ്ങൾക്ക് ഒരു മാസം മുമ്പേ തന്നെ വിദ്യാർത്ഥികളുടെ ആവേശം ക്യാമ്പസിൽ നിറയും. തിരുവാതിരയും ഓണപ്പാട്ടും അത്തപ്പൂക്കളവും മാവേലി മത്സരങ്ങളുമൊക്കെയായി ഒരുക്കങ്ങൾ തുടങ്ങും. ക്ലാസ് മുറികളിലും ഇടനാഴിയിലും എല്ലാം ആ ഉത്സാഹത്തിൻ്റെ നിറം പടരും. അന്ന് കോളേജിലെ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു. എല്ലാവരും ഓണക്കോടിയിൽ, എവിടെയും പൂക്കൾ, പൂക്കളത്തിനിടയിൽ കുട്ടികളുടെ ആവേശം, അതിനും അപ്പുറം കാറ്റിൽ നിറയുന്ന മുല്ലപ്പൂവിൻ്റെ ഗന്ധം, അത് ഇന്നും എൻ്റെ ഓർമ്മയിൽ അതേപടി നിൽക്കുന്നു.

90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തിരുവാതിരയാണ്. ഫാത്തിമയിലെ ഓണാഘോഷങ്ങളിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു തിരുവാതിര മത്സരം. ഓണത്തിന് വളരെ മുൻപേ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പരിശീലനം തുടങ്ങും. ചുവടുകൾ പഠിച്ചും പാട്ടുകൾ തിരഞ്ഞെടുത്തും വേഷവും അവതരണവും ആസൂത്രണം ചെയ്തും കുട്ടികൾ ആവേശത്തോടെ ഒരുങ്ങും. ഓണക്കോടി അണിഞ്ഞ പെൺകുട്ടികൾ ഒരേ താളത്തിൽ ഒരേ ചുവടിൽ പട്ടമിട്ട തിരുവാതിര കളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അവരുടെ കൈകളിലെ ചലനവും ചുവടുകളുടെ കൃത്യതയും മുഖത്തെ സന്തോഷവും കാണാൻ വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ ആവേശത്തോടെ ഒത്തുകൂടും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്ന് മികച്ചതാകാൻ ശ്രമിക്കുന്നതിനാൽ മത്സരം വളരെ കടുത്തതായിരുന്നു. എന്നാൽ ആ മത്സരത്തിനപ്പുറം അതിൽ നിറഞ്ഞു നിന്നത് കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും സന്തോഷമായിരുന്നു. ദിവസങ്ങളോളം ഒരുമിച്ച് പരിശീലിച്ച ആ കുട്ടികൾക്ക് തിരുവാതിര ഒരു മത്സരം എന്നതിലുപരി അവരുടെ കോളേജ് ജീവിതത്തിലെ മനോഹരമായ ഒരു ഓർമ്മയായിരുന്നു. ഇന്നും ഓണം വരുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് ആ തിരുവാതിര കാഴ്ചയാണ്. ഓണക്കോടി അണിഞ്ഞ പെൺകുട്ടികൾ, താളത്തിൽ ഉയരുന്ന പാട്ട്, കൈയടികളാൽ നിറയുന്ന ക്യാമ്പസ്, ഫാത്തിമയിലെ ഓണത്തിൻ്റെ ഏറ്റവും ഹൃദയഹാരിയായ ഓർമ്മകളിലൊന്നായി ആ തിരുവാതിര ഇന്നും എൻ്റെ മനസ്സിലുണ്ട്.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: റേഡിയോ സന്ധുനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. അടുത്തതായി ഓണപ്പാട്ട്. ഓണപ്പാട്ടിന് ഓണക്കാലത്തിന്റെ നാടൻ മണവും സന്തോഷവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പൂക്കളത്തിനും തിരുവാതിരയ്ക്കുമൊപ്പം ഓണപ്പാട്ടുകൾ ഉയരുമ്പോൾ ഫാത്തിമയുടെ ക്യാമ്പസ് മുഴുവൻ ഉത്സവ ലഹരിയിലാകും.

വിദ്യാർത്ഥികളുടെ കൂട്ടായ പാട്ടും ചിരിയും ആവേശവും ചേർന്ന് ആ നിമിഷങ്ങളെ മറക്കാനാവാത്ത ഓർമ്മകളായി മാറ്റുന്നു. ഓണപ്പാട്ട് ഒരു മത്സരമായിരുന്നെങ്കിലും അതിനപ്പുറം അതൊരു ആഘോഷമായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓരോ സംഘം ഒരുമിച്ച് പാടുന്ന കുട്ടികൾ ഓണക്കോടിയിൽ ചെറിയ ചെണ്ടകളും മറ്റു വാദ്യോപകരണങ്ങളുമൊക്കെയായി. ആ കൂട്ടായ്മയുടെ ഭംഗി വേറെയായിരുന്നു. ഒരുമിച്ച് പാടുമ്പോൾ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ആ സൗഹൃദവും സന്തോഷവും കാണുന്നത് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സിന് വലിയൊരു അനുഭവമായിരുന്നു. ആയിരത്തിലധികം വിദ്യാർത്ഥികൾ നിറഞ്ഞിരുന്ന ആ ക്യാമ്പസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പാട്ട് ഉയർന്നു കേൾക്കുമ്പോൾ കോളേജ് മുഴുവൻ ഒരു വലിയ ഓണവേദിയായി മാറും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഫാത്തിമയിലെ ഓണാഘോഷങ്ങളിൽ അത്തപ്പൂക്കള മത്സരത്തിനും വലിയ ആവേശമായിരുന്നു. ഓണം വരുന്നതിന് ദിവസങ്ങൾക്കു മുമ്പേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും തയ്യാറെടുപ്പുകൾ തുടങ്ങും. പൂക്കളത്തിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കും. പണം കളക്ട് ചെയ്ത് തെങ്കാശിയിൽ നിന്നും തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പൂക്കൾ വാങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. നിറങ്ങളും ഭാവനയും കൂട്ടായ പരിശ്രമവും ചേർന്ന് ക്യാമ്പസിൽ വിരിയുന്ന ആ മനോഹരമായ അത്തപ്പൂക്കളങ്ങൾ കാണുമ്പോൾ ഓണം ശരിക്കും ഫാത്തിമയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നും. ഓണത്തിന്റെ ദിവസം ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത്തപ്പൂ ഇടാൻ പ്രത്യേകം സ്ഥലം അനുവദിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പൂക്കൾ അടർത്തിയും സംസാരിച്ചും ചിരിച്ചും പൂക്കളം ഒരുക്കും. അത്തപ്പൂക്കള മത്സരത്തിന് ഒരു പ്രത്യേക ആവേശമായിരുന്നു. ക്ലാസ് മുറികളിലും ലാബുകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്ഥലം അനുവദിക്കും. കുട്ടികൾ നേരത്തെ തന്നെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. മത്സരം അത്രയും കടുത്തതായിരുന്നു. വിധികർത്താക്കൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. 10 വൃത്തങ്ങൾ വേണം, തുമ്പ, മുക്കൂറ്റി, എരിക്ക് തുടങ്ങിയ പരമ്പരാഗത പൂക്കൾ നിർബന്ധം, പൂക്കളുടെ വിന്യാസം, നിറങ്ങളുടെ ചേരുവ, വൃത്തങ്ങളുടെ കൃത്യത, ആകൃതിയുടെ ഭംഗി എല്ലാം വിലയിരുത്തപ്പെടും. ഓരോ പൂവും അതിൻ്റെ ശരിയായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഒരു പൂക്കളം പൂർണ്ണമാകുന്നത്. അങ്ങനെ ഒരുക്കിയ പൂക്കളങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ തോന്നും, ഓണം പൂക്കളിൽ മാത്രമല്ല ഈ കുട്ടികളുടെ മനസ്സുകളിലും വിരിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. അത്തപ്പൂക്കള മത്സരത്തിന്റെ സമ്മാനങ്ങൾ പലപ്പോഴും പട്ടണത്തിലെ സ്ഥാപനങ്ങളും കടക്കാരും ഒക്കെയാണ് സ്പോൺസർ ചെയ്തിരുന്നത്. അതും കുട്ടികളുടെ ആവേശം ഇരട്ടിയാക്കിയിരുന്നു.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. അത്തപ്പൂക്കളം

നടക്കുന്നത് ക്യാമ്പസിൻ്റെ അകത്താണെങ്കിൽ മഹാബലി മത്സരം നടക്കുന്നത് ഗ്രൗണ്ടിലായിരുന്നു. മാവേലി മത്സരം ഫാറ്റിമയിലെ ഓണാഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക നിറം പകർന്നിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ മാവേലിയെ ഒരുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവനയും തമാശയും ആവേശവും ഒരുപോലെ പ്രകടമാവും. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ മാവേലി വേഷമണിഞ്ഞ് ഗംഭീരമായി വേദിയിലെത്തുന്ന വിദ്യാർത്ഥികളെ കണ്ട് കൂട്ടുകാർ

പ്രസംഗത്തെക്കാൾ കൂടുതൽ താല്പര്യം മഹാബലിയുടെ വേഷത്തിലും രൂപത്തിലുമായിരുന്നു. താടിയും കിരീടവും ആഭരണങ്ങളും വേഷവും ഒക്കെ നന്നായാൽ വിജയം നേടിയതുപോലെ. പത്രപ്രവർത്തകർ എത്തി അവരുടെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ആവേശം പിന്നെയും ഉയരും. പട്ടണത്തിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം അടുത്ത ദിവസം തങ്ങളുടെ ചിത്രം വരുമെന്ന പ്രതീക്ഷയും കുട്ടികൾക്കുണ്ടാവും.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. പിന്നെ വരുന്നത് വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും കുട്ടികൾ കാത്തിരിക്കുന്ന മത്സരമാണ് മലയാളി മങ്ക. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പെൺകുട്ടി കേരളത്തിന്റെ തനിമയുള്ള വേഷം, കസവ് സാരി അല്ലെങ്കിൽ പരമ്പരാ

സ്വാഗത മുണ്ടും വേഷവും, മുടിയിൽ പൂക്കൾ. ആദ്യം എല്ലാ കുട്ടികളും വേദിയിലൂടെ ഒരു റൗണ്ട് ചുവട് വയ്ക്കും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ വിധികർത്താക്കളുടെ ചോദ്യങ്ങൾ. ഓണാഘോഷങ്ങളെക്കുറിച്ചും ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ പാരമ്പര്യ വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ. ഉത്തരങ്ങളും വിലയിരുത്തപ്പെടും. അതോടൊപ്പം ഓരോ മത്സരാർത്ഥിക്കും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാവും. പാട്ടായിരിക്കാം, നൃത്തമായിരിക്കാം, മിമിക്രി ആയിരിക്കാം, എന്തുമാകാം. 1000-ൽ അധികം വിദ്യാർത്ഥികളുള്ള ഓഡിറ്റോറിയം അപ്പോൾ കയ്യടികളാൽ നിറയും. മത്സരം അത്രയും കടുത്തതായിരുന്നു. വിജയികൾക്ക് പലപ്പോഴും പട്ടണത്തിലെ പ്രമുഖ ജുവലറികൾ സ്പോൺസർ ചെയ്യുന്ന സ്വർണ്ണ നാണയങ്ങളായിരുന്നു സമ്മാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. വിദ്യാർത്ഥികളുടെ ഓണം മാത്രമായിരുന്നില്ല ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ഓണം. അധ്യാപകർക്കും ഞങ്ങളുടേതായ ഒരു ഓണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മലയാളി മംഗ മത്സരങ്ങളും പായസം മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഈ മത്സരവുമായി ഒരു പ്രത്യേക ഓർമ്മയുമുണ്ട്. മലയാളി മംഗയ്ക്കുള്ള സമ്മാനം ഞാൻ 2 തവണ നേടിയിട്ടുണ്ട്. അത് ഇന്നും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. തുടർച്ചയായി 3 വർഷം പായസ മത്സരത്തിൽ 1 സമ്മാനം നേടി. ഒരു ചെറിയ ഹാട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ആ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടത് അവയുമായി ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളാണ്. അധ്യാപകർ തമ്മിലുള്ള സൗഹൃദം, കളിയാക്കലുകൾ, മത്സരത്തിൻ്റെ ആവേശം, വിജയിച്ചാലുണ്ടാകുന്ന സന്തോഷം, തോറ്റാൽ അടുത്ത വർഷം ജയിക്കുമെന്ന വാശി, അങ്ങനെ അധ്യാപകരുടെ ഓണവും വിദ്യാർത്ഥികളുടെ ഓണത്തിനൊപ്പം ചേർന്നിരുന്നു. ഞങ്ങൾ അധ്യാപകരെ മക്കളെയും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കോളേജിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവർക്കത് ഒരു ഉത്സവത്തിൽ പങ്കുചേരുന്നതിൻ്റെ സന്തോഷം മാത്രമായിരുന്നില്ല, പരസ്പരം പരിചയപ്പെടാനും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും സമയം ചെലവഴിക്കാനും ആ സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനുമുള്ള അവസരം കൂടിയായിരുന്നു. അങ്ങനെ ഫാത്തിമയിലെ ഓണം ഞങ്ങളുടെ കുട്ടികളുടെ ബാല്യത്തിലെ മനോഹരമായ ഓർമ്മകൾക്കൊപ്പം അവർ തമ്മിൽ വളർത്തിയെടുത്ത സൗഹൃദത്തിൻ്റെയും ഓർമ്മയായി മാറി. 26 വർഷത്തെ എൻ്റെ അധ്യാപക ജീവിതത്തിൽ എത്രയോ ഓണങ്ങൾ കടന്നുപോയി. ആ ഓർമ്മകൾ ഒരിക്കലും പഴകുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഓണം എന്നത് ഒരു ഉത്സവം മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് സൃഷ്ടിച്ച ഓർമ്മകളുടെ പേര് കൂടിയാണ് ഓണം.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. എൻ്റെ ഓർമ്മകളിലെ ഈ ഓണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരാളെ ഓർക്കാതിരിക്കാനാവില്ല. എൻ്റെ അമ്മ ഡോക്ടർ കവിയൂർ രേവമ്മ, കർണാട്ടിക് സംഗീതജ്ഞ, ഭരണാധികാരി, സിനിമാ ഗായിക. എൻ്റെ അമ്മയുടെ ശബ്ദം എൻ്റെ ബാല്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1961 മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ അമ്മ പാടിയ ഓണഗാനം എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. കാലം എത്ര മുന്നോട്ട് പോയാലും ചില ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അകലുന്നില്ല. അമ്മയുടെ ആ ഓണപ്പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും ആ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നു. പൂക്കളും പൂക്കളങ്ങളും നിറഞ്ഞ ഒരു ഓണക്കാലത്തിലേക്ക്, എൻ്റെ അമ്മയുടെ ശബ്ദം നിറഞ്ഞ ഒരു വീട്ടിലേക്ക് ഈ ഓണപ്പാട്ട് എൻ്റെ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മകളിലെ ഓണം എൻ്റെ അമ്മയുടെ ശബ്ദത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പാർവതി ജീവൻ.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓർമ്മകളിലെ ഓണം. ആശയം അവതരണം ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കെന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. തിങ്കളാഴ്ച അദ്ദേഹം കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. അവിടെ 26ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കുടുങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നു. കേരള സർക്കാരിന്റെ നോർക്കയുമായി ബന്ധപ്പെട്ടും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: 2500 പേര് മൊത്തം മിസ്സിംഗ് ആണ്. നോർക്ക ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി. അവിടെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അവര് ടോട്ടലി ഡിസ്റപ്റ്റഡായി ഡിസ്കണക്റ്റഡായി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം അറിയിക്കും.
0: പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. നേപ്പാളിലുള്ള 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായിട്ടില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 33 മലയാളികളെയും കണ്ടെത്താനുണ്ട്. മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 392 ഉയർന്നു. 1468 പേരെ കാണാതായിട്ടുണ്ട്. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കോവളത്തും വിപുലമായ പരിപാടികൾ നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ് സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. വില്ലുവണ്ടി സമരം മുതൽ കർഷക തൊഴിലാളി പണിമുടക്ക് വരെയുള്ള ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ശ്രീനാരായണ ഗുരു 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ആത്മീയതയും ഭൗതികതയും ഏറ്റവും പ്രാപ്തമായ രൂപത്തിൽ സമന്വയിപ്പിച്ച ഋഷിവര്യനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. എന്നും സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഏറ്റവും വലിയ പ്രേരക ശക്തിയും അദ്ദേഹമാണ്.
0: ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. 86ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. ജലോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ 8.5 നടക്കുന്ന കന്നേറ്റി ജലോത്സവം ഓണാട്ടുകരയുടെ ആവേശമാണ്. കേരളത്തിലെ പ്രശസ്തമായ ചുണ്ടൻവള്ളങ്ങളും വെപ്പ്, ഇരുട്ടുകുത്തി, തെക്കനോടി വള്ളങ്ങളും പങ്കെടുക്കും. ഇക്കുറി 5 ചുണ്ടൻവള്ളങ്ങൾ ഉൾപ്പെടെ ആകെ 12 വള്ളങ്ങളാണ് മത്സരരംഗത്ത്. ദേശീയപാത 66 കന്നേറ്റി പാലത്തിന് സമീപം നടക്കുന്ന ജലോത്സവം ആസ്വദിക്കാൻ വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ധാരാളം പേരെത്തും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. രക്ഷാബന്ധൻ പരസ്പര വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും വിജയവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷം വിപുലമായ പരിപാടികളോടെ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുരാണ കഥകൾ പാടി കുമ്മിയടിച്ച് ഊരുചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. നാളെ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കാൻ പുലികളും തയ്യാറെടുപ്പിലാണ്. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഉത്രാടം മുതൽ മൂന്നോണം വരെയുള്ള ദിവസങ്ങളിൽ തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിവഭൂതഗണങ്ങളായ കുമ്മാട്ടികൾ ആടിയെത്തും. കിരാതവേഷത്തിൽ ശിവപാർവതിമാർ തങ്ങളുടെ ഭക്തരെ കാണാനിറങ്ങിയപ്പോൾ അവരെ അനുഗമിച്ച ഭൂതഗണങ്ങളാണ് കുമ്മാട്ടികളെന്നും വിശ്വാസമുണ്ട്. തൃശൂരിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമായി കിഴക്കുംപാട്ടുകര, വടക്കുമുറി കിഴക്കുമുറി കുമ്മാട്ടികളും പൃഥ്വി നെല്ലങ്കര കുമ്മാട്ടി സംഘങ്ങളും വൈവിധ്യമാർന്ന വേഷങ്ങളിലാണ് ഇത്തവണയും തെരുവിലിറങ്ങുക. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന 9 പുലിക്കളി സംഘങ്ങൾ നഗരം കീഴടക്കുന്നത്. നാളെ വൈകിട്ട് 4 ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും.
0: അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ ഭൌതികദേഹം ഇന്ന് കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് നിര്യാതനായത്. മലപ്പുറം കോട്ടക്കുന്നിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് പൂക്കളം ഒരുങ്ങി. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റും സഹകരിച്ചൊരുക്കിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
6: മലപ്പുറം ജില്ലയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച മാലിന്യം ഉപയോഗിച്ചാണ് കഥകളിയുടെയും ചുണ്ടൻ വള്ളത്തിന്റെയും രൂപത്തിൽ 1560 ചതുരശ്ര അടി വിസ്തീർണത്തിൽ മനോഹരമായ പൂക്കളം തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, ചാക്ക്, CDകൾ, അലുമിനിയം ഫോയിൽ, ഫുഡ് കണ്ടെയ്നറുകൾ, പ്ലാസ്റ്റിക് സഞ്ചി എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 കലാകാരന്മാർ 5 ദിവസമെടുത്താണ് ഈ വലിയ പൂക്കളം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളമാണിതെന്നാണ് സംഘാടകരുടെ അവകാശം.

0: ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഇറ്റാലിയൻ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദയുടെ കിരീട നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. സാമൂഹിക വിവേചനങ്ങൾക്കെതിരെ പോരാടിയ അയ്യങ്കാളി സമത്വവും സാമൂഹിക നീതിയും ഉയർത്തിപ്പിടിച്ചതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. സാമൂഹ്യ നീതി നേടിയെടുക്കുന്നതിലുള്ള പരിശ്രമങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി ഇപ്പോൾ.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ആയി. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാകുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീട. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ആയി ഉയർന്നു. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 33 മലയാളികളെയും കാണാതായതാണ് വിവരം. 1500 പേരെ രക്ഷപ്പെടുത്തിയതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. അതേസമയം മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടു വരുന്നതായും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ഊർജിതമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാൾ സർക്കാർ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നുണ്ട്. 290 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിലേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം, ഹെൽപ്പ് ലൈനുകളും നമ്പറുകളും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾക്കായി 9111230887718 എന്ന നമ്പറിലും 9968291988 എന്ന വാട്സാപ്പ് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നേപ്പാളിലെ കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബീഹാറിലെ പ്രളയ സാഹചര്യങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം. കഴിഞ്ഞ ദിവസം രാത്രി ഖണ്ഡക് നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചിരുന്നുവെങ്കിലും നിലവിൽ സാധാരണ നിലയിലാണ്. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ ഖണ്ഡക് നദിയുടെ സമീപത്തെ 8 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും ബീഹാറിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം നാളെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ 4ാമത് ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. വിശദാംശങ്ങളിലേക്ക്.
1: ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം താഷ്കെന്റിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണം സംബന്ധിച്ച് ഇരുവരും ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം തിങ്കളാഴ്ച കിർഗിസ് തലസ്ഥാനമായ ബിഷ്കെക്കിലേക്ക് പോകും. പ്രസിഡന്റ് സദിർ സപറോവിന്റെ ക്ഷണപ്രകാരമാണ് കിർഗിസ്ഥാൻ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ചിക്കാഗോയിൽ കമ്പനി മേധാവിമാരുമായും നിക്ഷേപകരുമായും സംവദിക്കുന്ന ധനമന്ത്രി ഇന്ത്യ അമേരിക്ക വ്യാവസായിക നിക്ഷേപ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തും. ആഷേവില്ലിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക്

0: ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ധനമന്ത്രി ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും. 2047 100 ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ. സുരക്ഷയ്ക്ക് മുൻഗണന എന്ന തത്വത്തിലാണ് ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതി രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7 കേന്ദ്രങ്ങളിലായി 8.78 ഗിഗാവാട്ട് ശേഷിയുള്ള 24 ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നതായും 9 റിയാക്ടറുകൾ കൂടി നിർമ്മാണഘട്ടത്തിലാണെന്നും ആണവോർജ്ജ വകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഒരു റിപ്പോർട്ട്.
2: ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ 59.09 കോടി അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇതിൽ 32.92 കോടി അഥവാ 56% അക്കൌണ്ടുകളും വനിതകളുടേതാണ്. 3.17 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള ജൻധൻ അക്കൌണ്ടുകളുടെ ശരാശരി നിക്ഷേപം 5356 രൂപയാണ്. പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച അക്കൌണ്ടുകളിൽ 78% സെമി അർബൻ മേഖലയിലാണ്. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ഇതുവരെ 41 കോടി റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ടെങ്കിലും ലഭ്യമാക്കുക, സാമ്പത്തിക സാക്ഷരത, ക്രെഡിറ്റ്, ഇൻഷുറൻസ്, പെൻഷൻ സൌകര്യം തുടങ്ങിയവ നൽകുക എന്നീ ലക്ഷ്യങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലോക സംസ്കൃത ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്കൃത ഭാഷയുടെ കാലാതീതമായ സമ്പന്നതയെ അടയാളപ്പെടുത്തുന്നതിനാണ് ശ്രാവണ പൂർണിമയിൽ ലോക സംസ്കൃത ദിനം ആഘോഷിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാഹോദര്യത്തിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശം വിളിച്ചോതി രാജ്യമെമ്പാടും ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ളവർ ആശംസകൾ നേർന്നു. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ആത്മീയതയിലൂടെ കൂടുതൽ സുദൃഢമായ സൌഹാർദ്ദവും കാരുണ്യവുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള പാതയാണ് ശ്രീനാരായണ ഗുരു കാണിച്ചു തന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരു 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി VD സതീശൻ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനമൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടി പോരാടിയ മഹാത്മാ അയ്യങ്കാളി സമത്വം, അന്തസ്സ്, സാമൂഹിക നീതി എന്നിവയ്ക്കായുള്ള കൂട്ടായ ശ്രമത്തിന് പ്രചോദനം നൽകുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് വഴിതെളിച്ച മുൻനിര സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ കായിക രംഗത്തിന്റെ സംഭാവനകൾ മികച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കായിക രംഗത്തെ കേവലം മെഡലുകൾ നേടുന്ന മാർഗമായി മാത്രം കാണാതെ സുശക്തമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപാധിയായി കാണണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെയാണ് മിസോറാമിലെ വിവിധയിടങ്ങളിൽ ഖേലോ ഇന്ത്യ പരിപാടിക്ക് തുടക്കമായത്. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ. അമേരിക്കയിലെ സെന്റ് ലൂയിസിൽ ഇന്നലെ നടന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫാബിയാന കരുവാനയെ 15-13 പരാജയപ്പെടുത്തിയാണ് പ്രജ്ഞാനന്ദ ചരിത്രം സൃഷ്ടിച്ചത്. നെതർലൻഡ്സിൽ നടക്കുന്ന

0: FIH ലോക വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യ അഞ്ചാം സ്ഥാനത്തെത്തി. അഞ്ചാം സ്ഥാനത്തിനായുള്ള പോരാട്ടത്തിൽ ജർമ്മനിയെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതാ സംഘത്തിന്റെ മുന്നേറ്റം. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിലെ മിന്നർ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് നാളെ തുടക്കം. 2047-ഓടെ 100 GW ആണവോർജ്ജ ശേഷി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിൽ. തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ്.

0: ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ക്രൂസ് ഇൻ ടു ദ ഫൈനൽസ് ഓഫ് ദ ഗ്രാൻഡ് ചെസ് ടൂർസ് ലാസ്റ്റ് ലെഗ് ആഫ്റ്റർ 9-9 വിൻ ഓവർ ജർമ്മനീസ് വിൻസെന്റ് കേമർ. Yash's Toxic is the biggest entertainment story today. After releasing on August 26, the film has reportedly crossed 100 rupee crore on its opening day in India, despite mixed early reviews. That's all for today's current affairs updates. I'm Dr. Parvati Jeevan, signing off.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
5: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
4: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
5: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
4: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
5: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
4: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
5: നസീം സിഗ്നേച്ചർ,
4: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്. പ്രിയ, ചിലത് നമുക്ക് പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ പ്രിയമേറിയവർ ചിലരുണ്ടാകും. പ്രിയമേറിയ ചിലരെ നാം അവഗണിക്കാറുമുണ്ട്. ഏത് സാഹചര്യങ്ങളെയും പ്രിയങ്കരമാക്കുന്നവരുമുണ്ട്. വേദനകളിലും സന്തോഷങ്ങളിലുമെല്ലാം പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടാവും. തിരശീല കടന്നു പോകുന്നത് അത്തരമൊരു ജീവിതകഥയിലൂടെയാണ്. പ്രിയ,
1: മോളെ, നീ എന്താ ഇന്നലെ വരാതിരുന്നത്?
2: കുഞ്ഞെ, ഇന്നലെ എന്തു പറ്റി?
3: പ്രിയമോളെ, ഇന്നലെ ഒരുപാട് നേരം നിന്നെ ഞങ്ങൾ കാത്തിരുന്നു.
4: ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ദാ പിടിച്ചോ, രാമേട്ടൻ്റെ ഷുഗറിൻ്റെ ഗുളിക. മല്ലിയ ചേച്ചി, ദാ മാസിക. രമണി ചേച്ചിക്ക് ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. പിടിക്ക്, എൻ്റെ കൈ വേദനിക്കുന്നു.
1: എന്തൊക്കെയാ വാങ്ങിയിട്ട് വന്നേക്കുന്നത്? ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനവും ഉണ്ടല്ലോ.
5: ഞങ്ങൾക്ക് വേണ്ടി പണം ഒരുപാട് ചിലവാക്കേണ്ടി വരുന്നല്ലേ.
3: ആഹാ, തുടങ്ങിയല്ലോ. മോളെ എന്നാ വിളിക്കുന്നത്? പക്ഷെ സ്വന്തം മോളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ? പറഞ്ഞാൽ ഇപ്പോൾ എന്താ, സ്നേഹമില്ലെന്നാണോ? നിന്നെക്കുറിച്ചാണ് എപ്പോഴും ഞങ്ങളുടെ ആലോചന. മക്കൾക്ക് വേണ്ടാത്തതുകൊണ്ടല്ലേ ഞങ്ങളെയൊക്കെ ഈ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടാത്ത ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന നിന്നെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാതിരിക്കും?
1: നിനക്ക് കിട്ടുന്ന പൈസ മൊത്തം നീ ഇവിടെ ചിലവാക്കുകയാണോ അച്ഛേ? ഒരു കുടുംബത്തിൻ്റെ ചിലവ് എനിക്കറിയാം. എല്ലാം ഒത്തുപോകണ്ടേ കുഞ്ഞെ?
3: ഞാനിന്നലെ വന്നില്ലല്ലോ. എന്നാൽ പിന്നെ ഇന്ന് എല്ലാവരുടെയും കൂടി ഇരുന്ന് ചോറുണ്ണാം, കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്നാൽ എന്നെ വേണം പറയാൻ. അങ്ങനെ അങ്ങ് പിണങ്ങാതെ, സത്യത്തിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. പലതിനും വേണ്ടി മക്കൾ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയതുകൊണ്ടല്ലേ മോളെ പരിചയപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. മക്കളേക്കാൾ സാധനം ഒരുപടി മുകളിലാണ് എൻ്റെ മോൾക്ക് കേട്ടോ.
1: സ്നേഹം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത പരിചാരകരെയാണ് ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു കണക്കിന് ഇവിടെ വന്നു പെട്ടതുകൊണ്ട് നിന്നെപ്പോലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടി.
3: ഞാനല്ലേ ശരിക്കും ഭാഗ്യവതി. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്.

0: ആത്മാർത്ഥതയില്ലാത്ത സമൂഹത്തിൽ ഞങ്ങൾ അത്രക്കാരല്ല എന്ന് പറയുന്ന കുറേയേറെ പേർ നിങ്ങളുടെ എല്ലാം സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പോൾ ഞാനല്ലേ ഭാഗ്യവതി?
1: പ്രിയേ, പ്രിയങ്കരി, ജാനകി അമ്മയ്ക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു. നിന്നെ അന്വേഷിച്ചു. വയ്യാതാവുമ്പോൾ നീ അടുത്ത് ചെന്നിരിക്കുന്നതാ അവർക്ക് വലിയ ആശ്വാസം.
0: ഞാനെന്താ ജാനകി അമ്മയെ കാണാൻ പോവുക. ഇന്നലെ മോൾക്ക് നല്ല സുഖമില്ലായിരുന്നു. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ അത്യാവശ്യമായി ഒന്ന് രണ്ടടുത്ത് പോകണമായിരുന്നു.
2: രാജപ്പേട്ടൻ ഇന്നലെ തല കറങ്ങി ഒന്ന് വീണു മോളെ.
0: അയ്യോ, എന്നിട്ടെന്താ ഇത്രയും നേരമായിട്ട് പറയാതിരുന്നത്? ഞാൻ വേഗം അച്ഛനെ പോയിന്ന് കാണട്ടെ. ഈ മാസം ചെക്കപ്പ് പോലും ചെയ്തിട്ടില്ല.
3: ആർക്കും വേണ്ടാത്ത ഞങ്ങളെ, കുറേ വയസ്സന്മാരെ, പൊന്നുപോലെ നോക്കുന്ന കൊച്ചാ. ദൈവമേ, അതിനെ കാത്തോണേ.
0: അച്ഛാ, തലകറങ്ങി വീണു അല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒറ്റയ്ക്കിറങ്ങി നടക്കരുതെന്ന്. എന്നിട്ടും
4: ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു കൊതി തോന്നി മോളെ. എത്ര നാളാ ഇങ്ങനെ
0: ഒറ്റയ്ക്ക് ഒത്തിരി നടന്ന് കുടുംബം നോക്കിയതല്ലേ അച്ഛാ? അവസാനതാ ഇവിടെ വരെ എത്തി. ഇനി പറയുന്നത് കുറച്ചൊന്ന് കേൾക്ക്. അന്നത്തെ ആരോഗ്യമൊന്നും അല്ല ഇന്ന്. വീണ് കയ്യോ കാലോ വല്ലോ ഒടിഞ്ഞിരുന്നെങ്കിലോ?
4: നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായനെ അല്ലേ?
0: അതല്ല അച്ഛാ, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു കൈ സഹായം ഉണ്ടെങ്കിൽ പോലും അച്ഛന് പിന്നെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആരോഗ്യം അതുപോലെ തന്നെ ഇരിക്കണ്ടേ.
1: പ്രിയമോളെ, ഞങ്ങൾ പറഞ്ഞാലൊന്നും ഈ രാജപ്പെട്ടൻ കേൾക്കില്ല. നീ തന്നെ പറഞ്ഞാലേ രക്ഷയുള്ളൂ.
4: എന്റെ മോള് പറഞ്ഞ ഞാൻ കേൾക്കും.
3: അത് തന്നെയല്ലേ അവളും പറഞ്ഞത്.
0: ഈ സംസാരമൊക്കെ ഒന്ന് നിർത്തിക്കേ. അച്ഛാ കാലൊന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. വേദനയുണ്ടോ? കൈ എവിടെയെങ്കിലും ഇടിച്ചോ?
4: എനിക്കൊന്നും പറ്റിയില്ല മോളെ. നീ കൂടെ ഉള്ള നാള് വരെ എനിക്കൊന്നും പറ്റില്ല.
0: മതി മതി, ഫിലോസഫിയാണോ? ഒറ്റയ്ക്ക് നടന്നാൽ വീഴും. ഇനിയെങ്കിലും പറയുന്നതൊന്ന് കേൾക്കച്ചാ.
3: ഇവിടെ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നവുമില്ല. മോളിങ്ങ് വാ, നീ വരുന്നത് കൊണ്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി. ഇന്നും നീയല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്.
5: പ്രിയ, ഞങ്ങൾ പുറത്തേക്ക് പോവാന്നേ. ഡിന്നർ റെഡിയാക്കിയിട്ട് നീ പൊക്കോ, ഞങ്ങൾ വന്നിട്ടെടുത്ത് കഴിച്ചോളാം.
0: ശരി മാഡം. അല്ലെങ്കിലും നേരത്തെ പൊക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു. മോൾക്ക് നല്ല സുഖമില്ല.
6: പ്രിയാൻജി, നോക്ക് ഞാൻ വായിച്ചത് എങ്ങനെയുണ്ട്.
0: ആഹാ, നോക്കട്ടെ. കൊള്ളാലോ, നന്നായി വരച്ചിട്ടുണ്ടല്ലോ. ഐറൻ മോള് മിടുക്കി കുട്ടിയല്ലേ.
5: പ്രിയ, ഞാൻ മുകളിലത്തെ മുറിയിലെ ഷെൽഫിൽ കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മന്ത് ബിനോയിച്ചൻ കുറച്ച് കൂടുതൽ ക്യാഷ് അയച്ചു. ഞാൻ കരുതി ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന്. നീ അതൊക്കെ അച്ഛനമ്മമാർക്ക് കൊണ്ട് കൊടുക്ക്. ദാ പിന്നെ ഇത് പിടിച്ചേ, ചെറിയൊരു തുക നിന്റെ കയ്യിലിരിക്കട്ടെ.
0: വേണ്ട മാഡം, എനിക്ക് തരുന്ന സാലറി അത് മാത്രം മതി.
5: ഇത് നിനക്ക് വേണ്ടിയല്ല പ്രിയേ, നിന്റെ മക്കൾക്ക് വേണ്ടിയാണ്. നീ എല്ലാവരെയും സഹായിക്കുന്നവളല്ലേ, അതുകൊണ്ട് തിരികെ കിട്ടുന്ന സഹായമാണെന്ന് കരുത്. എൻ്റെ മോളെ പോലെ തന്നെയല്ലേ അവരും.
6: ആൻറ്റി വാങ്ങ്, മമ്മി തരുന്നല്ലേ, വാങ്ങ്.
0: ഇതിനൊക്കെ പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല മാഡം.
5: പകരമോ? നീ തിരിച്ചൊന്നും തരണ്ട. വീട്ടു ജോലിയാ ചെയ്യുന്നതെങ്കിലും നിന്നെ ഞാൻ എൻ്റെ അനിയത്തിയായിട്ടാണ് കാണുന്നത്.
0: ശരിയാണ്, അതെനിക്കറിയാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കയ്യിൽ വന്നപ്പോൾ ചിലവ് ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ മാഡം ആണ് എന്നെ ഇവിടെ വരാൻ പറഞ്ഞത്. ഇന്ന് വരെ ഒരു ജോലിക്കാരിയായിട്ട് എന്നെ കണ്ടിട്ടേയില്ല.
5: പ്രിയേ, സത്യത്തിൽ എനിക്ക് നിന്നോട് ബഹുമാനമാണ്. മക്കൾ വലിച്ചെറിഞ്ഞ കുറേ പാഴ്ജന്മങ്ങളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ നോക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്ന എല്ലാവർക്കും ഇത് പറ്റില്ല പ്രിയേ.
0: മാഡം, സമയം വൈകി. നേരത്തെ പോയാൽ നേരത്തെ തിരിച്ചു വരാമല്ലോ. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചോളാം, പോയിട്ട് വാ.
5: ശരി പ്രിയ, ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്തോണേ, നാളെ രാവിലെ കാണാം. നീ 4 മണിക്ക് എഴുന്നേറ്റ് വരാനൊന്നും നിൽക്കണ്ട, കുഞ്ഞിന് സുഖമില്ലാത്തതല്ലേ. ഒരു 9 o'clock ഒക്കെ ആവുമ്പോൾ വന്നാൽ മതി.
0: ഓക്കെ മാഡം.
6: പിയാൻറ്റി, ഞായറാഴ്ച വരുമ്പോൾ വൃന്ദയെ കൊണ്ടുവരുമോ? എനിക്ക് കൂട്ടിന് ആരും ഇല്ലല്ലോ. വൃന്ദ വന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി നേരം കളിക്കാം, ഒരുമിച്ച് ഫുഡ് കഴിക്കാം. എന്താ ഇപ്പോൾ അവളെ കൊണ്ടുവരാത്തേ? പ്ലീസ്, ഞായറാഴ്ച അവളെയും കൊണ്ടുവരണേ.
0: അതിനെന്താ മോളെ, ആൻറ്റി വൃന്ദയെയും കൊണ്ടുവരാം കേട്ടോ.
6: ലേറ്റായി.
0: രണ്ടുപേരും ഇനി വന്നേ, അമ്മ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
7: നോക്കട്ടെ.
0: ആ മതി മതി മതി, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മക്കളൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചുപയോഗിക്കണം. ഇപ്പോഴേ ഭക്ഷണത്തിൻ്റെയും പൈസയുടെയൊക്കെ വില അറിഞ്ഞു വേണം വളരാൻ.
7: ഞങ്ങൾക്കറിയാം അമ്മേ, ഇനിയെങ്കിലും താ. ഞാൻ പറഞ്ഞ പാവക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ടോ നോക്കട്ടെ അമ്മേ.
6: അമ്മേ എനിക്ക് ചില വാങ്ങിയോ?
0: എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഞാൻ മക്കൾക്ക് കഥാപുസ്തകവും വരയ്ക്കാനുള്ള പെയിന്റും ഒക്കെ വാങ്ങിട്ട് വന്നു, അതൊക്കെ അവരൊന്ന് നോക്കിയതാ.
8: ഓഹോ, അപ്പൊ മാഡത്തിന്റെ കയ്യില്?
0: ഇല്ല, എന്റെ കയ്യില് കാശൊന്നും ഇരിപ്പില്ല. ഇത് തന്നെ ഞാൻ ഡേസി മാഡത്തിനോട് കടം വാങ്ങിയതാ.
8: ഓ, അവരിപ്പോ കടം കൊടുപ്പും തുടങ്ങിയോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇന്ന് ചോദിക്കാം.
0: അയ്യോ, അങ്ങോട്ട് പോകണ്ട. ആ ജോലി പോയാൽ പിന്നെ വീട്ടു ചെലവ് നടക്കില്ല.
8: എന്താണ് നീ പറഞ്ഞത്? ഞാൻ ചെലവിനൊന്നും തരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതല്ലേ എന്റെ അർത്ഥം?
0: അതെ, വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാനും പൈസ പിടിച്ചു കുറച്ച് വാങ്ങിക്കൊണ്ട് പോകാനും മാത്രമല്ലേ നിങ്ങൾക്കറിയൂ.
8: പൈസ ഉണ്ടാക്കി ആർക്കും വേണ്ടാത്ത കുറെ കളവന്മാരെ കളവിയൊക്കെ കൊണ്ട് കൊടുക്കല്ലേ. പിന്നെ എങ്ങനെ ഈ വീട്ടിൽ ദാരിദ്ര്യമില്ലായിരിക്കുന്നത്? വല്ലവർക്കും കൊണ്ട് കൊടുത്തിട്ട്
0: കുടുംബം നോക്കണം. രണ്ട് പെൺകുട്ടികൾ വളരുന്നു, ഇതൊന്നും നിങ്ങൾക്ക് ചിന്തയില്ല. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ നിങ്ങൾക്ക് താല്പര്യം?
8: എടി, വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ കൊണവാടി അതൊക്കെ.
0: ആണുങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി സ്ഥിരം പറയുന്നതാ ഇതൊക്കെ. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ആരെയും പഠിപ്പിക്കണ്ട, അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമെങ്കിലേ സ്നേഹം വേണം.
8: നീ എന്നെ സ്നേഹം പഠിപ്പിക്കണ്ട. ഈ പറഞ്ഞ സ്നേഹം നിനക്കില്ലാത്തതുകൊണ്ടാടി ഞാൻ ഇങ്ങനെയൊക്കെ.
0: രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്, എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ മനുഷ്യ? 10-20 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് എപ്പോഴെങ്കിലും എന്നെ ഒന്ന്.
8: ഒന്നിനും കൊള്ളാത്ത നിന്നെ പോലൊരുത്തിയാ എനിക്ക് കിട്ടിയത്. സാമ്പത്തിക സഹായം വല്ലതും തരുന്നവരായിരുന്നെങ്കിൽ ഒരു ബിസിനസ് എങ്കിലും തുടങ്ങാമായിരുന്നു. 10 രൂപയുടെ ഉപകാരമില്ലാത്തൊരു കുടുംബം.
0: എന്തിനാ എന്റെ വീട്ടുകാരെ പറയുന്നേ? നിങ്ങളൊരാണല്ലേ, അധ്വാനിച്ചുണ്ടാക്കണം. എത്രയോ പേർ അങ്ങനെയുണ്ട്, അതൊന്നും കണ്ണിൽ പെടുന്നില്ലല്ലോ.
8: എന്താണ് നീ പറഞ്ഞത്? നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിനക്കൊരു ഇത്തിരി അഹങ്കാരം കൂടുതലല്ലേലും. കൈ നാല് കാശുണ്ടാവുമ്പോ എല്ലാം തകഞ്ഞു എന്ന അവളുമാരുടെ ഒക്കെ വിചാരം. നിന്റെ കൈ നീ കൊള്ളും, നോക്കോ. നിന്റെ അടുത്ത് ഞാൻ, നീ നിന്നെ ഉണ്ടല്ലോ. നിന്നെ ഇന്ന് കുറച്ച് പൈസ കൈ വന്നെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസമാണോ? വല്ലവളുകാടൊന്നും പൈസ കടം പിടിച്ചു വന്നിട്ട് അവളെ നെകളിപ്പ് കണ്ടില്ലേ?
0: എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ? എന്നെങ്കിലും എനിക്ക് സന്തോഷത്തോടെ ഒരു ദിവസം ഈ വീട്ടിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നീ? എന്റെ മക്കളോടൊപ്പം ഒരു ദിവസമെങ്കിലും.
7: സാരമില്ല അമ്മേ, അച്ഛൻ എപ്പോഴും ഇങ്ങനെയല്ലേ? അമ്മ കരയല്ലേ? ഞങ്ങൾ പഠിച്ചു വലുതാവുമ്പോ പിന്നെ അമ്മയ്ക്ക് വിഷമിക്കേണ്ടി വരില്ലല്ലോ.
0: അറിയാടാ മോനെ, അറിയാം. മോള് കരയല്ലേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ.
8: പിന്നെ ഒരമ്മയും മക്കളും.
1: ഒന്നുമില്ലെങ്കിലും
0: എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ ഏച്ചി, അതാണ് ഞാൻ ഇങ്ങനെ.
1: പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെ. മക്കള് നമ്മളത് മാത്രമല്ലല്ലോ, അവരുടേതും കൂടിയല്ലേ. ഇവനൊക്കെ നല്ല തല്ലു കൊള്ളാഞ്ഞിട്ടാണ്
0: എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി ചേച്ചി.
1: എങ്ങനെയായിന്നാ, അവന്റെ കാര്യം വിട്. നീ സത്യത്തിൽ ഒരു ഭാഗ്യവതിയാണ്. എത്ര അച്ഛനമ്മമാരുടെ സ്നേഹമാണ് നിനക്ക് കിട്ടുന്നത്! അവരുടെ പ്രാർത്ഥന നിനക്കുണ്ടാവും. വീട്ടുജോലിയും വൃദ്ധസദനത്തിന്റെ ജോലിയും എല്ലാം കൂടി ആവുന്നതിലും അപ്പുറം നീ ചെയ്യുന്നുണ്ടല്ലോ പ്രിയെ. എല്ലാം

0: ഓട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ സമാധാനിക്കൂ.
1: സമാധാനിക്കുക ചേച്ചി, ഇപ്പോൾ ഇതൊക്കെ ശീലമായി. ചേച്ചിക്കറിയാലോ, നിങ്ങളെ ഞാൻ സ്വന്തം ചേച്ചിയായിട്ടാണ് കാണുന്നത്. ഇതുപോലെ ചില ആശ്വാസങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തളരാതെ ജീവിക്കുന്നത്.
0: അത് വിടുമോളെ, നീ വൈകിട്ട് വരാൻ പറഞ്ഞെന്തിനാ എന്നോട്? ദാ ഇത് കുറച്ച് ബിരിയാണിയാ, മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാ. വൃന്ദയ്ക്കും വരത്തേക്കും കൊടുക്ക്. ആ, ഞാനിത് അടുക്കള വെച്ചേക്കാം.
1: ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. എന്തിനാ? അവർക്കുള്ളതൊക്കെ
0: പോടിയെന്ന്. അവർക്ക് മാത്രമല്ല, ഇവിടത്തേക്കും കൂടിയാ.
1: ചേച്ചി, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വിവാഹവാർഷികമാണെന്ന് പറഞ്ഞില്ലേ? അന്ന് എനിക്കൊന്നും തരാൻ പറ്റിയില്ല. ദാ ഇത് നോക്കിയേ, ഒരു സാരിയാ. ചേച്ചി ഇഷ്ടാവോന്നൊന്നും എനിക്കറിയില്ല, ഒന്ന് നോക്കിയേ.
0: നീ എന്തിനാ പ്രിയ ഇതൊക്കെ വാങ്ങിയത്? എന്തെല്ലാം ആവശ്യങ്ങളുള്ള നിനക്ക്?
1: അതൊന്നും ചേച്ചി നോക്കണ്ട, അങ്ങോട്ട് വാങ്ങി. അവിടെ പിന്നെ എപ്പോഴും ആരെങ്കിലുമൊക്കെ വിരുന്നവരുണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്.
0: അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും എന്താ? നീ ആ ബിരിയാണി എടുത്ത് കഴിക്കേ, കുഞ്ഞുങ്ങൾക്കും കൊടുക്ക്. വിഷമമൊക്കെ ഒന്ന് മാറടി വേണേ. ആ, ഈ സാരി അടിപൊളിയാണല്ലോ. ഇതെടുത്തൊരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടണം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വാട്സപ്പ് ഉണ്ട്.
1: അയ്യോ ചേച്ചി, അത്ര വിലയുള്ളതൊന്നും അല്ലത്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയേ ഉള്ളൂ.
0: അതിന് ഞാൻ വിലയൊന്നും ചോദിച്ചില്ലല്ലോ.
2: മോളെ പ്രിയേ, കുറച്ച് പഞ്ചസാര ഉണ്ടോ തരാൻ?
3: ത്രേസ്യമ്മ ചേടത്തിയോ, ചായടാ നോക്കിയപ്പോഴായിരിക്കും പഞ്ചസാര ഇല്ലെന്ന് ഓർത്തത് അല്ലേ?
2: വയസ്സായില്ലേ മോളെ. അല്ല, വിലാസിനി ഉണ്ടോ ഇവിടെ?
0: ആ, ഞാനിപ്പോ വന്നതേ ഉള്ളു ചേട്ടത്തി. എന്തൊക്കെയുണ്ട് വിശേഷം? പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ.
2: പുറത്തേക്കൊന്നും ഇറങ്ങാത്തതാ കുഞ്ഞെ. പ്രാർത്ഥനയും സീരിയല് കാണലും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് ഇരിക്കും.
1: അമ്മച്ചിയെ കാണാറുണ്ടോ എന്ന് എസ്ത്ര ചോദിച്ചിരുന്നു കേട്ടോ.
2: അവളെ കണ്ടിരുന്നോ?
1: ആ, ഞാൻ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചമ്മ. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊരു തെറ്റല്ലേ അവൾ ചെയ്തുള്ളൂ. നല്ലൊരു ജീവിതം തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തിനാ പിന്നെ ഇങ്ങനൊരു പിണക്കം? വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞില്ലേ.
2: എത്ര കഷ്ടപ്പെട്ട കുഞ്ഞെ ഞങ്ങൾ അവളെ വളർത്തിയത്. ഒരു നിമിഷം ആലോചിക്കാതെ അവള് ഒരുത്തിന്റെ കൂടെ സന്തോഷം എന്തെന്ന് അതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കുഞ്ഞെ. ദേഷ്യത്തിന് വീട്ടിൽ കയറരുതെന്നൊക്കെ അന്ന് പറഞ്ഞു പോയി. അവക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി വരട്ടെ, ഞാൻ എന്തോ പറയാനല്ലാതെ.
1: അമ്മച്ചി, അവൾക്ക് നല്ല വിഷമമുണ്ട്. അമ്മച്ചി ഒന്ന് കാണണമെന്നും അമ്മയെ കെട്ടിപ്പിടിച്ചൊന്ന് കരയണമെന്നും ഒക്കെ അവൾ എന്നോട് പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് ഇനി ഞാൻ കാണുമ്പോൾ പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, ചേട്ടത്തി ഒരു കാര്യം ചെയ്യും, ചേട്ടൻ നേരിട്ട് അവളെ ഒന്ന് വിളിക്കും. എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്.
0: അത് നന്നായി പ്രിയേ. ചേട്ടത്തി വിളിച്ച് സംസാരിക്കട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചുറ്റും നടക്കുന്നത്? ഇതിപ്പോൾ ഒരു നിസാര കാര്യം, സ്നേഹിച്ച പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒന്നുമില്ലേലും അവൻ അവളെ തുടർന്ന് പഠിപ്പിച്ച് അന്തസ്സായി ജോലിയും കിട്ടി. സന്തോഷത്തോടെയല്ലേ ഇപ്പൊ അവര് ജീവിക്കുന്നത്? അത് മാത്രം ചേട്ടത്തി ആലോചിക്കും.
1: അതെ, അടുത്ത് തന്നെ ഉണ്ടായിട്ടും സ്നേഹിക്കാതെ ഒരു അമ്മയും മകളും ജീവിക്കുന്നത് എന്തിനാ?
0: പ്രിയ, ഞാൻ ഇറങ്ങട്ടെ. വടക്കേതിലെ മാമനും മാമിയും ഒക്കെ വരുമെന്ന് വിളിച്ചു പറഞ്ഞതാ.
1: ആ ശരി ചേച്ചി.
2: പഞ്ചാര ഇട് കുഞ്ഞെ, അവിടെ ചായക്ക് കാത്തിരിക്കുക.
1: എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ചായ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നൂടെ, ഞാനും മോളല്ലേ.
2: നാളെ ആവട്ടെ, ഞങ്ങൾ ഇവിടെ വന്നേ ചായ കുടിക്കുന്നുള്ളൂ.
1: അതിപ്പോ പറയുന്ന എന്തിനാ, ഇനി പോരെ.
2: അല്ല, മക്കൾ എന്തിയേ, സാധാരണ ഞാൻ വരുമ്പോ രണ്ടുപേരും ഓടി വരുന്നതാണല്ലോ.
1: ആ, ഇനിയിപ്പോ കുറെ നേരത്തേക്ക് അവരെ പുറത്തേക്കൊന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞാ വന്നത്.
2: ആഹാ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുക കുഞ്ഞെ.
1: ശരി ചേട്ടത്തി. ചേട്ടാ, ഇത് ഞാൻ ഇന്നലെ ഇവിടുന്ന് വാങ്ങിയ ബിസ്ക്കറ്റാ. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണല്ലോ.
4: ഇവിടുന്ന് വാങ്ങിയതോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.
1: ദാണ്ടെ ബില്ലുണ്ട്.
4: എന്റെ കടയിലെ സാധനങ്ങളുടെ ഡേറ്റ് ഒക്കെ ഞാൻ നോക്കിയതാ. കൊച്ചിന് വേണമെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാം.
1: അങ്ങനെ പറഞ്ഞ ശരിയാവില്ലല്ലോ ചേട്ടാ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ, കടകളിൽ വിൽക്കാൻ പാടില്ലല്ലോ. ബിസ്ക്കറ്റൊക്കെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കുന്നതല്ലേ.
4: കൊച്ചിനിപ്പോ എന്താ വേണ്ടത്?
1: ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റണം. എത്രയോ പേര് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നതാ. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും?
4: കുഞ്ഞു കുഞ്ഞിന്റെ കാര്യം നോക്ക്.
1: ഞാൻ പോലീസിനെ അറിയിക്കും, അപ്പൊ പിന്നെ ചേട്ടന്റെ ഗൗരവം മനസ്സിലായിക്കൊള്ളും.
4: ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ച് പൊക്കോട്ടെ.
1: ആ, അല്ലെങ്കിലും നേരാവണ്ണം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇനി പഴയ സാധനങ്ങളൊന്നും ഇവിടെ വെച്ചേക്കില്ലല്ലോ അല്ലേ. എല്ലാം കടയിൽ നിന്ന് മാറ്റിയേക്കണേ.

0: കുറച്ച് സമയം താ മോളെ, രണ്ട് മൂന്ന് ദിവസം താ, ഞാനെല്ലാം മാറ്റിക്കോളാം. ആരും ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിച്ചതുമില്ല.
1: ഇനി ശ്രദ്ധിച്ചാൽ മതി ചേട്ടാ. അയ്യോ, ആ കുട്ടി തെറിച്ചു വീണല്ലോ. വാ ചേട്ടാ, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും നോക്കി നിൽക്കുന്നു, ആരുമില്ലേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ.
0: അതൊക്കെ പിന്നെ തലവേദനയാവും.
1: ദേ, ആരെങ്കിലും ഒന്ന് പിടിച്ചേ, ആരെങ്കിലും ആംബുലൻസ് ഒന്ന് വിളിക്കൂ പ്ലീസ്. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ആദ്യം ജീവൻ രക്ഷിക്കാൻ നോക്കാം നമുക്ക്, ബാക്കിയെല്ലാം പിന്നെ. എന്റെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാണ്, പക്ഷേ എന്റെ സങ്കടം അതെന്റെ മാത്രമാണ്. ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ എനിക്ക് മാത്രമാണോ? നല്ല ജീവിതം കിട്ടിയ എത്രയോ പേർ, പക്ഷെ ചിലരുണ്ട് എന്നെ പോലെ. ചുറ്റും നിൽക്കുന്നവർക്ക് പ്രിയ ഭാഗ്യവിധിയാണ്, പക്ഷേ എന്റെ മനസ്സൊന്നറിയാൻ ആർക്കാ കഴിയുക? പാതി തിളയ്ക്കപ്പെട്ട മനസ്സും ശരീരവും സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ചാലും പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞാലും അവൾ തൻ്റെടിയായി, അഹങ്കാരിയായി. സ്നേഹിക്കേണ്ടവരിൽ നിന്നുള്ള അവഗണനകൾ, കുറ്റപ്പെടുത്തലുകൾ. ഒരു പെണ്ണിൻ്റെ ജീവിതം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്?
2: നാടകം പ്രിയ ഇവിടെ പൂർണ്ണമാകുന്നു. രചനാ സംവിധാനം ആർ ജെ കാവ്യ. ശബ്ദം നൽകിയവർ ബീന കുവേര, അഭിലാഷ് കെ ആശ്രാമം, അനുശ്രീ, കൃഷ്ണ ബിജു, മേരി റാണി, ശരവണൻ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അവിട്ടം ദിന പ്രത്യേക പരിപാടി. ഹൃദയപൂർവ്വം മെജോ ജോസഫ്. അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ചില ആഘോഷങ്ങൾ നമ്മൾ കലണ്ടറിൽ മാത്രമാണ് കണ്ടുവരുന്നത്. എന്നാൽ ചില ആഘോഷങ്ങളോ ഹൃദയത്തിലേക്ക് മനോഹരമായി തന്നെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ കാലാതീതമായി നമ്മിൽ അലിഞ്ഞു ചേർന്ന ഒരാഘോഷത്തിന്റെ പേരാണ് ഓണം. എവിടെയാണെങ്കിലും ഓരോ മലയാളിയെയും ഓർമ്മകളിലേക്കും സ്നേഹത്തിലേക്കും സ്വന്തം വീട്ടുമുറ്റത്തേക്കും എത്തിക്കുന്ന മനോഹരമായൊരു വികാരം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളോടൊപ്പം ഈ നിമിഷത്തിൽ ഞാൻ RJ ആതിര. ഈ ഓണനാളിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സമ്മാനം തരട്ടെ. ഒരു സംഗീത സമ്മാനം തന്നെ ആയാലോ. രണ്ട് പതിറ്റാണ്ടിലേറെ മലയാള സിനിമയ്ക്ക് ഹൃദയസ്പർശിയായ മെലഡികൾ സമ്മാനിച്ച ഒരു സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു സിംഗറാണ്, ഒരു ആക്ടറാണ്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ബഹുമുഖ പ്രതിഭ. ഈ ഓണനാളിൽ റേഡിയോ സാന്ത്വന 90.4 FM ശ്രോതാക്കൾക്കായി വളരെ സ്നേഹത്തോടുകൂടി സമ്മാനിക്കുന്നു ദ മോസ്റ്റ് പോപ്പുലർ മ്യൂസിക് ഡയറക്ടർ

0: മെജോ ജോസഫ്. നമസ്കാരം സർ.
1: താങ്ക് യു സോ മച്ച്. നമസ്കാരം.
0: അതെ, കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയപൂർവം മെജോ ജോസഫ് എന്ന പ്രോഗ്രാമിലേക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാണ്.
1: താങ്ക്സ് എ ലോട്ട്.
0: അതെ, ആദ്യം തന്നെ പറയട്ടെ സർ, ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം ടു യു ടു. എല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം.
0: അതെ അതെ, അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനിക്കാനുള്ള

0: അല്ലെങ്കിൽ ഈ ഓണ നാളുകളിൽ സാറിന് എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ,
1: ഓണം കേൾക്കുമ്പോ തന്നെ എന്റെ ചെറുപ്പത്തിലൊരു ഓണം ഭയങ്കര ഇപ്പോഴും ഞാൻ എപ്പോഴും ഓർമ്മയിൽ വരും. അതായത് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞ്, ഞാനന്ന് ഒന്നില് പഠിക്കണേ, ആ വീട് പണി കഴിഞ്ഞ് എല്ലാം രണ്ട് പപ്പയുടെയും മമ്മയുടെയും ഫാമിലീസ് എല്ലാവരും കൂടി വന്നിട്ട് വീട്ടിൽ ഒത്തു ഒരുമിച്ചൊരു ഓണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പക്കൊരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ അതിന്റെ ഒരു മണ്ടയില നിർന്നാണ് നമ്മുടെ ഇതിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ അവിടെ നാട്ടുകാരുടെ ഒക്കെ ഉള്ള എല്ലാ ഈ പുലിക്കളി അതുപോലത്തെ പിന്നെ കൈകൊട്ടിക്കളി ഇതെല്ലാം കൂടി അടങ്ങിയ എന്റെ ചെറുപ്പകാലത്ത് ഏറ്റവും നല്ലൊരു ഓണത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞത് അതാണ്. അതെ, ഒരിക്കലും മറക്കില്ല. ഒരു നേരം പോലും മങ്ങാതെ മനസ്സിൽ എപ്പോഴും ആ പയ്യന്റെ മനസ്സിലുള്ള സാധനം ഇപ്പോഴും വളരെ കളർഫുൾ ആയിട്ടുള്ള ഓണം അതാണ്. പിന്നെ വലുതാകുമ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പലപ്പോഴും വിദേശമാണ്, ഫാമിലി വിദേശമാണ്. അപ്പം കഴിഞ്ഞ കൊല്ലൊക്കെ അവിടെ ആയിരുന്നു ഓണം. ഇപ്പൊ ഞാൻ ഇവിടേക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. ചെലപ്പത്തിന് അവിടെ ആയിരിക്കും. അപ്പം കല്യാണം കഴിഞ്ഞ് പിന്നെ വർക്കിന്റെ തിരക്കൊക്കെ വന്നപ്പോ പിന്നെ ഈ പറഞ്ഞ പോലെ ചെലപ്പോ സെറ്റുകളിലായിരിക്കും. എനിക്ക് അവിടെ നോട്ട്ബുക്കിന്റെ ഒക്കെ സെറ്റിൽ ഓണം സെറ്റിലായിരുന്നു. അങ്ങനെ പല വീട്ടിലും കുടുംബത്തോടൊപ്പം ചിലപ്പോ ഉണ്ടാവാൻ പറ്റും, ചിലപ്പോ പരമാവധി ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്.
0: അതെ അല്ലേ? അതെ. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ സാർ, ഞാൻ തുടക്കത്തില് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാളി എന്ന രീതിയിൽ എവിടെയാണെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നുള്ളത്.
1: അതെ
0: അതെ. അപ്പൊ അങ്ങനെ തീർച്ചയായും ആ ഒരു മധുര ഓർമ്മകളിലൂടെ ഇപ്പൊ സാറ്, ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ സാർ നോട്ട്ബുക്കിന്റെ കാര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഏകദേശം ഒരു 21 വർഷം കഴിഞ്ഞിരിക്കുകയാണ് നോട്ട്ബുക്ക് എന്ന ചിത്രം റിലീസ് ആയിട്ട്. പക്ഷെ ഇപ്പോഴും സാറിന്റെ മനസ്സിലും ആ ഒരു സിനിമ അല്ല ഇപ്പോഴും ഇങ്ങനെ മായാതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു സിനിമയും. അതില് ഇപ്പോഴും സാറിന്റെ മെജോ ജോസഫ് എന്ന പേര് കേൾക്കുമ്പോ തന്നെ ആ ഒരു പിയാനോ വായിക്കുന്ന ഒരു പയ്യനാണല്ലേ നമ്മുടെ മനസ്സിൽ. അപ്പൊ സാറിന് ഇപ്പോഴും ആ ഒരു ക്യൂട്ട് ഫേസിലാണ് നമുക്ക് കാണാൻ ഇഷ്ടം എന്നുള്ളത്.
1: അപ്പൊ
0: അതെ അതെ, തീർച്ചയായും. അപ്പൊ ആ ഒരു സിനിമയിലെ വിശേഷത്തിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ആ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലേക്ക് എത്തിയത് അതില് എല്ലാ പാട്ടുകൾക്കും സംഗീതം നൽകിയിരിക്കുന്ന സാറ് തന്നെയാണ്. അപ്പൊ ആ സിനിമയിലെ വിശേഷങ്ങളിലൂടെ ഒന്ന് നമുക്ക് തുടങ്ങാം.
1: സിനിമ പറഞ്ഞ പോലെ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്ത് വന്നതാണ്. എന്നാൽ ആഗ്രഹമുള്ള ഒരു സമയത്ത് വന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ അളിയന്റെ പടം കൂടി ആയതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് വരണ സമയമായിരുന്നു. അപ്പൊ ഈ ടീനേജേഴ്സിന്റെയും പിന്നെ അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് കറക്റ്റ് നമുക്ക് ഉള്ള നമ്മുടെ പ്രായത്തിലുള്ളവരുടെ ഇമോഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോ പിന്നെ ദൈവാനുഗ്രഹം എല്ലാം ഓക്കെ വന്നു. ചെയ്ത എല്ലാ ഫസ്റ്റ് ഓപ്ഷൻസ് തന്നെ ഓപ്ഷൻ ഇഷ്ടമായി. അത് നന്നായിട്ട് വന്ന് ജനം സ്വീകരിച്ചു. സന്തോഷം, ഒരുപാട് സന്തോഷം.
0: ഈ സിനിമ സാർ എനിക്ക് തോന്നുന്നു 21 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എന്റെയൊക്കെ മനസ്സിൽ, ഞാനൊരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. പക്ഷെ ഇപ്പോഴും ആ സിനിമ യൂട്യൂബിൽ കാണാനാണെങ്കിലും ടിവിയിൽ കാണാൻ ഇപ്പോഴും കൗതുകമാണ്. ഫിറോസ് എന്ന് പറഞ്ഞ സാറ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനോട് അത്രയും എന്താ പറയുക, ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഫേസ് ആണ്. പക്ഷെ
1: എവിടെ പോയാലും ലോകത്തിൽ എവിടെ പോയാലും ആ ഒരു ക്യാരക്ടറിനോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര ലൈഫുള്ള കാര്യം. ഞാൻ അധികം അഭിനയിച്ചേക്കുന്നത് വളരെ ചുരുക്കം പടങ്ങളിലാണ്. നോട്ട്ബുക്കിലും പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം, അങ്ങനെ ഒന്ന് രണ്ട് പടത്തിൽ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി ഈ ക്യാരക്ടറിന്റെ ഒരു പ്ലസ് പോയിന്റ് കൊണ്ട് എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടാറുണ്ട്.
0: അതെ, അങ്ങനെ തന്നെയാണ് സാർ. അതില് എല്ലാ, അതായത് പ്രേക്ഷകരെല്ലാരും ഇന്നും അറിയാം ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ആ ക്യാരക്ടറിന് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് എന്ന് അറിയാമെങ്കിൽ കൂടിയും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവുമ്പോഴും അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എയർപോർട്ടിൽ ആ ഒരു സീനുണ്ടല്ലോ, അത് എല്ലാരും ഒരേപോലെ ആഗ്രഹിച്ചൊരു സീനായിരുന്നു സാറിന്റെ ആ ഒരു വിജയം എന്നുള്ളത്. അപ്പൊ മ്യൂസിക് ജേണിയിലും സാർ ആ ഒരു അഭിനയത്തിൽ മാത്രമല്ല, റിയൽ ആയിട്ടും സാർ ആ ഒരു മ്യൂസിക് ജേണിയിൽ ഇങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ തുടരട്ടെ, ഒരുപാട് നല്ല പ്രൊജക്ടുകൾ സാറിന് കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അഭിനയത്തിന്റെ കാര്യം പറയുമ്പോൾ സാർ, അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വാരിക്കുഴിയിലെ കൊലപാതകം എന്നുള്ളത്. അപ്പോ ഈ തുടക്കത്തില് ഫിറോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ക്യൂട്ടായിട്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയ്യോ പാവം എന്ന് തോന്നുന്ന രീതിയിൽ ഒന്നും തോന്നും. പക്ഷെ ഈ വാരിക്കുഴയിലെ കൊലപാതകം എന്ന ചിത്രത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ആണ് അല്ലേ സാർ?
1: ഷെയ്ഡ് ഞാൻ ഷെയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട്.
0: അതെ അല്ലേ? അതെ, ഒരു എനിക്ക് തോന്നുന്നു ആ സിനിമ കാണുമ്പോ ഒരു ഒരു ട്വിസ്റ്റ് മേക്ക് ചെയ്യിക്കുന്ന ഒരു ക്യാരക്ടർ.
1: അതെ, അതിന്റെ ഒരു മെയിൻ ട്വിസ്റ്റ് നമ്മുടെ ക്യാരക്ടറിലൂടെ നടക്കുന്നത്.
0: തീർച്ചയായും സാർ.

0: താടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് കുറെ പേർക്കൊന്നും മനസ്സിലായിട്ടില്ല.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും സർ, അഭിനയത്തിന്റെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ സാറിന്റെ പാട്ടുകള് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മെലഡി ആണല്ലേ. അപ്പൊ ഏതൊരു പാട്ടിലും ഇപ്പൊ ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ കൂടിയും, ഇപ്പൊ ട്രാഫിക്കിൽ ആ ഒരു സോങ്ങിൽ ഒരു ഫാസ്റ്റ് ബീറ്റിൽ ഇങ്ങനെ പോകുന്ന ഒരു പാട്ടുണ്ട്, പക്ഷെ എങ്കിൽ കൂടി അതെ അതെ അതെ ആ പാട്ടിലാണെങ്കിൽ കൂടിയും അതിലൊരു മെലഡി, ഒരു മെലഡിയസ് ആയിട്ടുള്ള ഒരു ട്രാക്ക് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് തോന്നാറുണ്ട്. അപ്പൊ സാറിന് മെലഡിയോടാണല്ലേ കൂടുതൽ ഇഷ്ടം?
0: എനിക്ക് ശരിക്കും താല്പര്യം മെലഡി തന്നെയാണ്. കാരണം മെലഡിക്ക് എപ്പോഴും ലൈഫ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര കാലം കഴിഞ്ഞാലും ഇപ്പം സിനിമ വിജയിച്ചോ ഇല്ല എന്നുള്ളതല്ല, അത് കഴിഞ്ഞ് ചിലപ്പോ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു മെലഡി ചിലപ്പോ ആൾക്കാരിലേക്ക് എത്തുന്നതും സ്വീകരിക്കപ്പെടുന്നതും. അപ്പൊ അതിലൊരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈവൻ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു മെലഡിയുടെ ഒരു അംശം കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ എപ്പോഴും മെലഡി ഫാസ്റ്റ് നമ്പേഴ്സിൽ ഏറ്റവും നല്ല മെലഡി എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ റെഫറൻസ് ചെയ്യുന്നത് ലജാവതിയാണ്. അത് എത്ര കാലം കഴിഞ്ഞാലും ഒരു എവർഗ്രീൻ ഫാസ്റ്റ് നമ്പർ മെലഡി പറയാ. ആ ഒരു സാധനം തുടങ്ങുമ്പോ തന്നെ
1: അവിടെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും, അതായത് മലയാളത്തിലെ പാട്ടുകളുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തമിഴും തെലുങ്കു ഹിന്ദി ഒന്നും വേണ്ട, മലയാളത്തിലും ഉണ്ട് അതുപോലെ പാട്ടുകളല്ലേ. അതെ, അങ്ങനെ തന്നെയാണ് നമ്മള് വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും അല്ലേ. യെസ്. അപ്പൊ സാർ അങ്ങനെ പറഞ്ഞു വരുമ്പോ ഈ ഒരു നോട്ട്ബുക്കിലെ ആ ഒരു യാത്രയിൽ നിന്ന് തുടങ്ങി ആ ഒരു ചെറിയ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ ഇന്ന് വലിയ രീതിയിലൊരു ഹിറ്റിലേക്ക് ഒരുപാട് ചിത്രങ്ങളിലൂടെ ഒരുപാട് ആൽബം സോങ്സിലൂടെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സർ ഇപ്പോ കുറച്ച് നാളായിട്ട് പുറത്തും, അതായത് ഫോറിൻ കൺട്രിയിലാണ്,
0: ബാലൻസ് ആയി പോകുന്നു. വർക്ക് തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരും, പിന്നെ ഫാമിലി അവിടെ ആയതുകൊണ്ട് യു എയിൽ ആയതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ സെറ്റിലാണ്.
1: അതെ അല്ലേ.
0: മക്കളൊക്കെ അവിടെ പഠിക്കുന്നു, പിന്നെ അവിടെ രണ്ടു മൂന്ന് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വൈഫാ നോക്കുന്നത്. ഞാനിപ്പോ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ വർക്കുകൾ ചെയ്യും, പിന്നെ ബാക്ക്ഗ്രൗണ്ട് പോകുന്ന സമയത്ത് നാട്ടിലേക്ക് വരും.
1: അതെ അല്ലേ. അപ്പൊ അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് അതായത് ഒരു പാഷൻ എന്ന പുറത്ത് അത്രയും ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. അപ്പൊ സാർ നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സാർ ഒരു മ്യൂസിക് ഡയറക്ടറാണ്, അതിൽ അതുപോലെ തന്നെ ഒരു സിംഗറാണ്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സാർ ഒരു പാട്ട് നമുക്ക് വേണ്ടി സാറിന് ഏറ്റവും കംഫർട്ടിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാം.
0: ഞാനൊരു കൂട്ടം ചെയ്യാം. എന്റെ വെരി റീസെന്റ് ഇറങ്ങിയ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ട്രാക്ക് ഉണ്ട്,
1: ജാനേജു.
0: അതെന്റെ ഒരു ഒരു ഡ്രീം മ്യൂസിക്കൽ ജേണിയുടെ ഭാഗമായിട്ടുള്ള എന്റെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് ആണത്. അപ്പൊ അതൊരു ഒരു 100 ഇൻഡിപെൻഡന്റ് ട്രാക്സ്, അതായത് ഞാൻ ചെയ്യാത്ത ജോണേഴ്സ്, ചെയ്യാത്ത ഭാഷകള്, അങ്ങനെ സഞ്ചരിക്കാനായിട്ട് പല പല ആർട്ടിസ്റ്റുകളിലൂടെ സഞ്ചരിക്കാനായിട്ട് ഒരു താല്പര്യത്തിന്റെ പോലെ ഒരു ഡ്രീം ജേണിയാണത്. അപ്പൊ നമ്മൾ സിനിമാ ഗാനങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇതപ്പോ ഇങ്ങനെ ഒരു പരീക്ഷണം, അത് പാരലലി പോകുന്ന ഒരു സംഭവം, സിനിമയും ഇതും കൂടി പാരലലി പോകുന്ന ഒരു സംഭവമായിട്ട് നിൽക്കണം. അപ്പൊ ഇതെന്റെ ഒരു ഒരു ഫസ്റ്റ്, അതിലത്തെ ആ 100 പാട്ടുകളിലത്തെ ഒരു ആദ്യത്തെ പാട്ടാണ് ജാനേജു.
1: അപ്പൊ
0: അത് ഇതിപ്പോ തൽക്കാലം ഇത് ഞാൻ പാടിയത് ഇത് പാടിയിരുന്ന ഞാൻ തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അജീഷ് ഹക്കീം എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരൻ അത് ലിറിക്സ് എഴുതിയിരിക്കുന്നത്, ഇയാള് UAE-യിലുള്ളതാണ്. ഇനിയിപ്പോ ഇതിന്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ സിത്താര പാടിയൊരു വെർഷൻ വേറെ വരുന്നുണ്ട്, നെക്സ്റ്റ് മന്തില് വരും. അപ്പൊ അങ്ങനെ ഓരോ മാസം ഓരോ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ട്രാക്ക് ഇറക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്.
1: അപ്പൊ നമ്മള് ഒരു സീരീസ് പോലെ അല്ലേ.
0: ഇപ്പൊ തൽക്കാലം രണ്ടെണ്ണം മലയാളമാണ്, അത് കഴിഞ്ഞ് ചിലപ്പോ വേറെ ഭാഷകളായിരിക്കും. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ്.
1: അതെ അതെ. അപ്പൊ അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ സാർ. അപ്പൊ ജാനേജു എന്ന സാറിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ഷനിലെത്തിയ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളും കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്.

0: ഇങ്ങനെ പോകുന്നൊരു സംഭവം.
1: അതെ, ഹൃദയത്തിൽ തന്നെയാണ് സാർ. എന്തായാലും സാർ ചെയ്യുന്ന വർക്കുകളെല്ലാം വളരെ നമുക്ക് പ്രിയങ്കരമായിട്ട് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാട്ടും ഈ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സീരീസ് ഇങ്ങനെ നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്.
0: അതെ
1: അതെ. അപ്പൊ സാർ, അതെ സാർ, അപ്പോ അങ്ങനെ പറയുമ്പോ എന്ത് പറഞ്ഞാലും സാർ, എൻ്റെ ഒരു ബാല്യകാലത്ത് തൊട്ടേ അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കളുടെയും ബാല്യ കൗമാര യൗവന കാലഘട്ടത്തിലെല്ലാം ഒരു നിറമേകിയ ചിത്രമാണ് നോട്ട്ബുക്ക് എന്ന ചിത്രം, അല്ലെ? അപ്പൊ ആ സിനിമ വിട്ട് നമുക്ക് ഒരു കളിയില്ല സാർ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അതിലെ സിനിമ എന്ന് പറയുമ്പോൾ സംഗീതവും സിനിമയും വളരെ ബ്ലെൻഡ് ആയിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മള് സുവർണ കാലഘട്ടം ആണെങ്കിൽ ഇന്നത്തെ
0: കാലഘട്ടം കൊറേ നല്ല പടങ്ങള് പാകാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്.
1: അതെ. അപ്പൊ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് പാടാതെ സാറിനെ ഞങ്ങക്ക്, അപ്പൊ അതിലെ ഹൃദയവും എന്ന ഗാനം നമുക്ക് വേണ്ടി ഒന്ന് പാടാം.

0: രോഗി പെണ്ണു നീ, സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ.
1: അങ്ങനെ പോകുന്നു.
2: യെസ് സർ, അത് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ആ ഇത്രയും ഏജിലും സർ അതുപോലെ തന്നെ അത്രയും ഫീലോട് കൂടി പാടുന്നു എന്നുള്ളതാണ്. അപ്പൊ സർ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ് ആ ഒരു സോങ് നമുക്കൊന്ന് കേട്ടിട്ട് തിരികെ എത്തിയാലോ. യെസ്, അപ്പോ ഈ ഓണ നാളുകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇങ്ങനെ വിശേഷങ്ങളും പാട്ടുകളും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ജനപ്രിയനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ മേജോ ജോസഫ് സാറാണ്. അപ്പൊ നമ്മുടെ റേഡിയോ സാന്ത്വന 90.4 FM ഹൃദയപൂർവ്വം മേജോ ജോസഫ്, അതിലൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, ഹൃദയപൂർവം മേജോ ജോസഫ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഓണനാളിൽ മനോഹരമായിട്ടുള്ള സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. ഹൃദയപൂർവ്വം മെജോ ജോസഫിൽ മെജോ ജോസഫ് സർ, സംഗീത സംവിധായകൻ മെജോ ജോസഫ് സാറിന്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തത് ആ നോട്ട്ബുക്കിലെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് സർ.
2: നമസ്കാരം.
1: അതെ, അപ്പൊ സർ, അപ്പൊ ഈ നോട്ട്ബുക്കിലെ പാട്ട് പറഞ്ഞു വരുമ്പോ അതിലാണ് തുടക്കം എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമാ രംഗത്ത് ഒരുപാട് മെലഡികളാണ് സർ സമ്മാനിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മുടെ സൈക്കിൾ എന്ന ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്, അതും എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ്. അതെ, പാട്ടുണർന്നുവോ കാതിൽ തീ നിറഞ്ഞുവോ ആരോ ഏറ്റു പാടിടും രാഗം അനുരാഗം. അതൊന്ന് മൂളാവോ.
2: ചെറുതായിട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. ഞാനിത് ശരിക്കും ഈ പാടുണ്ടല്ലോ സൈക്കിൾ എന്നുള്ള പടത്തിന് വേണ്ടി ചെയ്തതല്ല. അതിനു മുമ്പ് ഈ നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് 2.5 വർഷം കഴിഞ്ഞിട്ട് സൈക്കിള് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കൊറേ ഇങ്ങനെ ട്രാക്കുകള് ജസ്റ്റ് ചെയ്ത് വെക്കും. വീട്ടില് കീബോർഡിൽ ഇങ്ങനെ സീക്വൻസ് ചെയ്ത് വെക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ അവസരം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ സിറ്റുവേഷൻസ് ജോണി ചേട്ടൻ പറയണതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മെലഡിയുടെ സ്കോപ്പ് ഉള്ള സംഭവം വന്നു. അപ്പൊ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ജോണി ചേട്ടനും ജെയിംസ് ചേട്ടനും കൂടി ഇത് ഓക്കെ പറഞ്ഞത്. അപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ എനിക്ക് എന്റെ മനസ്സിൽ നമ്മുടെ ചിത്ര ചേച്ചിയും ശ്രീചേട്ടനും പാടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ട്യൂൺ കമ്പോസ് ചെയ്യുമ്പോ തന്നെ. അപ്പൊ അങ്ങനെയാണ് ആ പാട്ടിലേക്ക് വരുന്നത്.
1: അതെ, അവരുടെ ശബ്ദത്തിൽ വന്നപ്പോ ഒരു പ്രത്യേക ഭംഗിയാണ്. ശ്രീനി സാറിന്റെ വോയിസിന് ഒരു പ്രത്യേകത ഉണ്ട്.
2: അതെ അതെ, ശരിക്കും അതൊക്കെ ഒരു ലെജൻഡറി നമ്മുടെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ് അതൊക്കെ. അവരെ പോലെയുള്ള ലെജൻഡറി സിംഗേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളതൊക്കെ നമ്മുടെ ചെറുകാലത്ത് ഇതൊക്കെ ടിവിയിൽ കണ്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. അപ്പൊ അവരുടെ കൂടെ ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. പിന്നെ അതൊക്കെ ഒരു ദൈവാനുഗ്രഹം വേറെ ഒന്നുമില്ല. ഞാനിപ്പോ പാടാം.

0: അത് ഇങ്ങനെ എന്താ പറയാ, കിളികളുടെ അല്ലെ, അങ്ങനെ അങ്ങനെ വശ്യമായിട്ട് കുറെ വരികൾ അതിലുണ്ട്.
1: അതെ
0: അതെ അതെ. അപ്പൊ അതിലിങ്ങനെ
1: ഭയങ്കര എൽഡർലി ബ്രദർ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഫിഗർ ആയിരുന്നു അതിൽ. എന്നിട്ട് കാരണം നമ്മൾ നോട്ട്ബുക്ക് ചെയ്യുമ്പം ഒരു കംഫർട്ട് സോൺ ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ബുദ്ധിമുട്ടുകളും അറിയാത്ത ഒരാളായിരുന്നു. എല്ലാ ഓപ്ഷൻസും ഫസ്റ്റ് ടൈം ഓക്കെ. ഗിമിക്സ് ഒന്നും അറിയില്ല, മ്യൂസിക്കൽ ഗിമിക്സും കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാ ഒറിജിനൽ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് ജേർണി തുടങ്ങുന്ന സമയം അത് എഴുതിയിരിക്കുന്ന സ്ഥലത്തായിരുന്നു നോട്ട്ബുക്കിന്റെ സോങ്സ്.
0: പിന്നീട്
1: വന്നപ്പോ അനിലേട്ടൻ എനിക്ക് ഈ വർണ്ണപ്പയങ്കലി എന്നുള്ള പാട്ട് സമയത്ത് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നു. കാരണം അത് പല പല സിറ്റുവേഷൻസ് മാറ്റി വന്നപ്പോ അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് അനിലേട്ടൻ എന്നെ ആദ്യം നമുക്കൊരു ജേർണിക്ക് വന്നിട്ട് പറഞ്ഞിട്ട് മൂകാംബിക പോയി ഞങ്ങള് രണ്ടുപേരും കൂടി. അപ്പൊ അതിലിടയിൽ ആള് കുറെ ഇങ്ങനെ കാര്യങ്ങളുടെ സന്യാസ ജീവിതത്തെ കുറിച്ചും പിന്നെ ഈസി ആയിട്ട് നമ്മള് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യുന്നതിനുള്ള ഗുണങ്ങളെ കുറിച്ചും ആള് പറഞ്ഞു. ഈസി ആയിട്ട് ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ടല്ലോ, ആ റിലാക്സേഷൻ, അതിനെ കുറിച്ച് ആള് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ എനിക്ക് ഒരുപാട് ടിപ്സ് എനിക്ക് ആള് തന്നിട്ടുണ്ട്. പിന്നെ പിന്നീടും ഒരുപാട് വർക്കുകൾ ഞാൻ ആളുടെ കൂടെ ചെയ്തിട്ടുണ്ട്, അനിലേട്ടന്റെ കൂടെ, ജനാധിപൻ, അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്.
0: അതെ, ഈ പാട്ടുകളൊക്കെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് സർ ഇന്നും എന്താ പറയാ എല്ലാവരുടെയും മനസ്സിലും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാൻ, അല്ലെങ്കിൽ സ്പോട്ടിഫൈ ആണെങ്കിലും എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആവിർഭാവം ഉണ്ടല്ലോ, അതുമൂലം

0: വീണ്ടും വീണ്ടും എന്താ കൊറേ റീലുകളിലാണെങ്കിലും അതെ. അപ്പൊ സാർ
1: ആർട്ടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞതാണ്, ഇപ്പം ചിലപ്പോ നമ്മള് വിചാരിക്കുന്ന സമയത്തായിരിക്കണമെന്നില്ല അത് ഹിറ്റാവണതും, ചിലപ്പോ ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി കൊറേ ചിലപ്പം ആഫ്റ്റർ ജനറേഷൻസ് ഒക്കെ എനിക്ക് അത് ആൾക്കാര് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തതും കാര്യങ്ങളും. ഇപ്പം പല പഴയ മലയാളം പാട്ടുകളും തങ്ങളും അങ്ങനെയാണല്ലോ, ആ സമയത്ത് ഇറങ്ങുമ്പോ അത്ര ഹിറ്റായില്ല എങ്കിൽ കൂടി ഇപ്പൊ വീണ്ടും അത് വീണ്ടും ഒരു തരംഗമായിട്ട് മാറുന്ന ഒരുപാട് ും പാട്ടുകളൊക്കെ.
0: അതെ, അങ്ങനെയാണ്. ഇപ്പൊ ഈ നോട്ട്ബുക്കിന്റെ കാര്യം പറയുമ്പോ തന്നെ അന്ന് ഇന്നത്തെ ടൈപ്പിലൊരു പ്രൊമോഷനൊക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലില് ആ ഒരു സിനിമ പോയിന് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല
1: മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ് മാറിയല്ലോ. അന്ന് നമ്പർ ഓഫ് ഫിലിംസ് വളരെ കുറവാണ്, അപ്പോ എല്ലാ പാട്ടുകളും എല്ലാ പടങ്ങളും കാണാനായിട്ടുള്ള സംഭവങ്ങള് ആൾക്കാർക്കും ഉണ്ട്, ക്ഷമയും പിന്നെ അതുപോലെ സമയവും ഉണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഒരു ഒരു പടത്തും ഒരു ആഴ്ചയിലെ ഒരു അഞ്ചാറ് പടം മലയാളത്തിൽ തന്നെ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ അന്യഭാഷ ചിത്രങ്ങള്, പിന്നെ ഒ ടി ടി എന്നുള്ള വേറെ ഓപ്ഷൻ, യൂട്യൂബ് ഓപ്ഷൻ. അപ്പൊ ഫസ്റ്റ് 10 to 20 സെക്കൻഡ് സോങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതില് നമ്മൾ എന്തെങ്കിലും മാജിക് ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതിൽ ആളുകൾക്ക് തോന്നിയില്ലെങ്കിൽ ഒരു അതാണ് ഇപ്പോഴത്തെ ഒരു ഒരു സംഭവം. അത് ആരെയും കുറ്റമല്ല, അത് അതാണ് ഇപ്പോഴത്തെ തിരിച്ച് മെലഡിയിലേക്ക് വരാതിരിക്കാം. അതങ്ങനെ ആ ജേണിയിൽ നമ്മളും ഭാഗമാവാ, നമ്മളും വീണ്ടും അപ്ഡേഷൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവാ. അത് മാത്രം നമുക്ക്
0: സോഷ്യൽ മീഡിയ
1: ഭയങ്കര ദൈവാംഗം എന്ന് വെച്ചാൽ ഈ ഒരു പത്തിരുന്ന് വർഷം കൊറേ നല്ല പദങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പം ഇപ്പൊ ഈ മൂന്ന് പാട്ടുകള് ആണ് കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് കയറിയെങ്കിൽ കൂടി നോട്ട്ബുക്ക് സൈക്കിൾ ട്രാഫിക് കഴിഞ്ഞിട്ട് കെയർ ഓഫ് സൈറാ ബാനു, വാരിക്കുഴിയിലെ കൊലപാതകം, പിന്നെ
0: കൊന്തയും പൂണോലും എന്ന ചിത്രത്തിലെ ഒരു പാട്ടുണ്ട്.
1: എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്
0: അതില്. സാറിന്റെ പാട്ടുകൾ കൂടുതൽ മെലഡി ഒരു വെസ്റ്റേൺ ടച്ച് വരുന്നെങ്കിൽ ഇതിൽ കുറച്ച് കർണാടിക് വേർഷൻ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ
1: അതെ അതെ അതെ അതെ ഒരുപാട് ആളുകളിലേക്ക് എത്താത്ത പാട്ടാണത്. പക്ഷെ എനിക്ക് ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അതുപോലെ
0: കാറ്റ് വന്നു ചാര, അതെ, വിധു പ്രതാപും ജോത്സ്നയും ചെയ്ത, അതെ
1: അതെ അത് എന്റെ തേർഡ് ഫിലിമാണ്. സൈക്കിളിനും ട്രാഫിക്കിനും ഇടയിലുള്ള ഒരു സിനിമയാണ് അത്. ശരിക്കും അച്ഛനെ എനിക്കിപ്പോഴും ഒന്ന് ഓർക്ക, ഈ ഇന്റർവ്യൂടെ ഒന്ന് ഓർക്കാന്ന് വിചാരിക്കണം. മൈക്കിൾ പനച്ചിക്കൽ എന്നിട്ട് അച്ഛനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആ അച്ഛൻ ഈ അടുത്ത് മരണപ്പെട്ടു. ആളുടെ തിരുനാമ കീർത്തനം പോലത്തെ ഒരുപാട് ഹിറ്റ് പാട്ടുകളുണ്ടല്ലോ, ശിവഭക്തി ഗാന ചാനലൊരു എനിക്ക് ഒരു മോർ ദൻ 1000 ഫിലിംസ് പാട്ടുകള് എഴുതിയിരിക്കുന്ന അച്ഛനാണ്. പിന്നെ ധ്യാനഗുരു ആയിരുന്നു. അപ്പൊ ആ അച്ഛനാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്, കൺവഴി പെയ് മുമ്പേ എന്നുള്ള പടം. റോയ് എന്ന് പറഞ്ഞ ഡയറക്ടർ ആണ് അത് ഡയറക്ട് ചെയ്തത്. പിന്നെ തിലകൻ ചേട്ടൻ, പിന്നെ നമ്മുടെ അരുൺ ഷഫന, അവരൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. നല്ല പടം, വളരെ ക്യൂട്ട് ആയിട്ടുള്ള പടമായിരുന്നു. ഒരു പാട്ട് നല്ലതായിട്ട് ചെയ്യാനും പറ്റിയത്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
0: നല്ലൊരു പാട്ടാണത്. അപ്പൊ ഇന്ന് അതായത് സാർ പറഞ്ഞ പോലെ തന്നെ ചില സിനിമകളും പാട്ടുകളും ഒക്കെ ആ ഒരു ടൈമിൽ ഹിറ്റാവില്ല, പക്ഷെ പിന്നീട് അത് വീണ്ടും കാലാതീതമായി യാത്ര തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഒരു സന്തോഷം അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറേ നല്ല പാട്ടുകൾ മേജർ സാർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ അന്നത്തെ ഒരു കാലത്ത് ചിലപ്പോൾ ഹിറ്റാവാത്ത പാട്ടുകൾ ഇന്ന് പക്ഷെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
1: വാർത്തകൾ ഇതുവരെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ്, വാരിക്കുഴിയുടെ ഒക്കെ സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു പടമാണ്. പക്ഷെ പടം അത് അത്ര ഹിറ്റായിരുന്നില്ല. ഒരു 80s 90s ഒക്കെ നമ്മുടെ സത്യൻ സാറിന്റെ ഒക്കെ പടങ്ങളുടെ, സത്യൻ അന്തിക്കാട് സാറിന്റെ ഒക്കെ പടങ്ങളുടെ ഒരു പാറ്റേണിലുള്ള ഒരു പടമായിരുന്നു. ജോൺ സമാഷിന്റെ ഒക്കെ പാറ്റേണിലുള്ള പാട്ടുകളായിരുന്നു. അങ്ങനത്തെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ വേണുവേട്ടൻ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, അമ്മാന താമനിൽ കൈതപ്പന്തിരിമേനെ എഴുതിയിട്ട്. പക്ഷെ ആ പാട്ട് അന്ന് വളരെ കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു 3-4 മാസം മുമ്പ് ഞാൻ വെറുതെ ഇൻസ്റ്റയിൽ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര റീച്ചിലേക്ക് പോയി. അപ്പോഴാണ് പലരും ആ പാട്ട്, ആൾക്കാർ ഇങ്ങനെ ഒരു പാട്ട് ഇട്ടിരുന്നു, ഇങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതെ അതെ
0: അതെ. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് ഈ ഇങ്ങനെയുള്ള പാട്ടുകളും ഇങ്ങനെ സിനിമകളും ഒക്കെ ഇങ്ങനെ പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ഹിറ്റാകുമ്പോ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ.
1: അതെ
0: അതെ അതെ. അപ്പൊ അന്നൊരു നിരാശയാണെങ്കിലും പിന്നീട് നല്ലൊരു അംഗീകാരമാണ് ചില പാട്ടുകൾക്ക് സിനിമകൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ സാർ.
1: അതെ.
0: അപ്പൊ അങ്ങനെ സാറിന്റെ പാട്ടുകളെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ, സിനിമാ ഗാനങ്ങളാണെങ്കിലും നല്ല നല്ല ആൽബം സോങ്സും സാറ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് മായാതെ എന്നൊരു ആൽബം. അതെ, അത് ഹരി

0: ശിവരാമ ടീച്ചറും നിത്യ മാമനും കൂടെ പാടി ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടോ സർ?
1: അത് പാടാൻ പറ്റുന്നൊരു കോമ്പസിഷൻ,
0: പക്ഷെ നല്ല രസമുള്ളൊരു പാട്ടാണത്.
1: ഞാൻ നോക്കട്ടെ.

0: ഇങ്ങനെ പോകുന്നു.
1: അതെ, അപ്പൊ സർ
0: അതെ
1: ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോ സർ മേജോ ജോസഫ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മെലഡി ആണ്, വെസ്റ്റേൺ മ്യൂസിക് ആണ്, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നല്ലോ. പക്ഷെ ഇതൊരു കർണാട്ടിക് ടച്ച് ആണ്. അപ്പൊ സർ വെസ്റ്റേൺ മ്യൂസിക് ആണോ പഠിച്ചിട്ടുള്ളത്, അതോ കർണാട്ടിക്കും പഠിച്ചിട്ടുണ്ടോ?
0: എനിക്ക് രണ്ടും പഠിക്കാനായിട്ട് അവസരം കിട്ടി. കാരണം പഠിച്ചു തുടങ്ങിയത് വെസ്റ്റേൺ ആണ്. അതായത് ഞാനൊരു പള്ളിയില് നമ്മുടെ പാരീഷിൽ തന്നെ ഇങ്ങനെ എന്നെ ഒരു അച്ഛനാണ് പഠിപ്പിച്ചത്. വെസ്റ്റേൺ കോഡ്സും കാര്യങ്ങളൊക്കെ, പള്ളി കുർബാനയും കാര്യങ്ങളൊക്കെ, കുർബാന പാട്ടുകളും പഠിച്ചു തുടങ്ങിയത്. പിന്നെ അതേ സമയം തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു രാധാകൃഷ്ണൻ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് സിവിൽ എഞ്ചിനീയർ ആണ്. അപ്പോ ആടെ എന്നെയും അനുജത്തിനെയും കൂടി ആ സമയത്ത് കർണാട്ടിക്കിന്റെ ബേസ് ഒക്കെ തന്നിരുന്നു. പിന്നെ ഞാൻ കർണാട്ടിക്ക് കുറച്ചുകൂടി ആധികാരികമായിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത് പൊള്ളാച്ചിയിൽ ഞാൻ MBA ചെയ്യുമ്പോഴാണ്. അവിടെ ഒരു മുത്തു ഭാഗവതർ എന്നിട്ടൊരു സാറുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 3-4 വർഷം എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയിരുന്നു. അത് ശരിക്കും ഒരു, ഞാൻ ആളെ കാണാൻ പോകുമ്പോ തന്നെ ആളോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ മ്യൂസിക് ഡയറക്ഷൻ ആണ് എന്റെ ഡ്രീം എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്കുള്ള ഒരു ടീച്ചിങ് മെത്തഡോളജി അതനുസരിച്ച് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതായത് ആളുടെ കൂടെ കച്ചേരികൾക്ക് കുറെ പോവും. പിന്നെ ഒരു രാഗത്തിന്റെ സാധ്യതകൾ, അതായത് ആരോഹണം അവരോഹണം, പിന്നെ അതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളതും, പിന്നെ എങ്ങനെ ഒരു രാഗത്തിൽ നിന്ന് ഫിലിം സോങ്സിലേക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാം എന്നുള്ളത്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ഉള്ളൊരു ടീച്ചിങ് മെത്തഡോളജി. അപ്പോ പിന്നെ അതുപോലെ തന്നെ കുറെ ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ആളുടെ കൂടെ കച്ചേരികൾക്ക് പോകുമ്പോൾ ആളുടെ സെയിം പ്രായത്തിൽ, അന്ന് ആൾക്ക് 76 വയസ്സ് ഉണ്ടായിരുന്നു, 20 വർഷം മുമ്പത്തെ കേസാണ് കേട്ടോ. കഴിഞ്ഞതിന് 50 വർഷം ആള് മരണപ്പെട്ടത്. അപ്പോ ആളുടെ പ്രായത്തില് മ്യൂസിക് മാത്രമായിട്ട്, അതായത് പൈസ ഒന്നും അവർക്ക് ഒരു വിഷയമുള്ള കാര്യമില്ല, അത് കിട്ടിയാൽ ദക്ഷിണ പോലെ കാണുന്ന ഇത് മാത്രമാണ്. അപ്പൊ അവരുടെ കൂടെ ഇപ്പൊ നാദസ്വര വിദ്യമാരുണ്ടായിരുന്നു, വിദ്വാന്മാരുണ്ടായിരുന്നു, മൃദംഗം, ഇത് ഇവരെല്ലാവരും കൂടിയിരുന്ന് ഞാൻ ഈ ചെറിയ പയ്യൻ ഹാർമോണിയം ബാക്ക് ചെയ്യായിരുന്നു. ഹാർമോണിയം ബാക്ക് ചെയ്യുമ്പോ ഇടയ്ക്ക് വെസ്റ്റേൺ കോഡ്സ് ഒക്കെ കയറി വരും കച്ചേരിയുടെ ഇടയില്. അപ്പൊ ആളിങ്ങനെ സൈഡിൽ തന്നെ ഇങ്ങനെ നോക്കും. അത് പക്ഷെ ഭയങ്കര വാത്സല്യായിരുന്നു എന്നോട്. അപ്പൊ ഇപ്പൊ ആളുടെ ചെറുമകൻ എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്, വിമൻ എന്ന് പറഞ്ഞിട്ട്. അതെ അതെ. അപ്പൊ അത് അവരുടെ ഡെസ്റ്റിനിയുടെ ഭാഗമാണ്. അത് നമ്മള് ഓരോ, ഞാൻ ശരിക്കും പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞപ്പോ മ്യൂസിക് ലൈനിലേക്ക് കടക്കാന്ന് ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നു. അപ്പൊ പപ്പ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ PG കൂടി ചെയ്യും, അത് എപ്പോഴെങ്കിലും കല്യാണ മാർക്കറ്റിലെങ്കിലും ഗുണം ചെയ്യുന്നുള്ളതില്. അങ്ങനെയാണ് MBA ചേർന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇത് പാരലലി കൊണ്ടു നടന്നു. അത് ഒരുപാട് ഗുണം ചെയ്തു. അത് അതുകൊണ്ട് അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി എനിക്ക് കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റി. ഒരു ഒരു സ്റ്റുഡന്റ് പോലെയാണ്, എല്ലാ പാട്ടുകളിൽ നിന്നും എല്ലാ കീർത്തനങ്ങളും ഒന്നും കേൾക്കാതെ വിടില്ല, നല്ലതൊന്നും കേൾക്കാതെ വിടില്ല. ഇപ്പൊ എന്റെ തന്നെ കോമ്പസിഷൻസ് അല്ല, ഇപ്പൊ അല്ലാതെ വേൾഡിലുള്ള നടക്കുന്ന പല ജോണറിലുള്ള മ്യൂസിക്കിനെ കുറിച്ച് അറിയാനും കാര്യങ്ങൾക്കും എക്സ്പെരിമെന്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു ഒരു കുട്ടിയെ പോലെ ആ ഒരു, എന്നാലും നമ്മളും വളർച്ച ഉണ്ടാവുള്ളൂ.
1: നമുക്ക്
0: അറിയാന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല.
1: അതെ സർ, അപ്പൊ ഒത്തിരി സന്തോഷം സർ. അത് വെസ്റ്റേണും കൂടെ പഠിച്ചത് കൊണ്ട് തന്നെ ഒരു നമ്മുടെ മലയാള സംഗീതത്തിൽ ഒരു പ്രത്യേകമായ ഒരു മെജോ ജോസഫ് സ്റ്റൈലിംഗ് തന്നെ കൊണ്ടുവരാൻ
0: സാധിച്ചിരിക്കും. ഉപയോഗിക്കാൻ പറ്റിയത് പിന്നെ എനിക്ക് ചെറുപ്പം തുടങ്ങിയ, ഞാനിപ്പം 7-ാം ക്ലാസ്സിൽ തുടങ്ങിയാണ് എന്റെ ഒരു ഡ്രീം മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള ഒരു സംഭവം. പക്ഷെ അപ്പൊ ആ സമയത്താണ് റഹ്മാൻ സാറിന്റെ റോജയൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അന്ന് തുടങ്ങി എന്റെ, അത് ശരിക്കും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് റഹ്മാൻ.

0: സംഗീതവും സെയിം ടൈം രാജാ സാറിന്റെ സംഗീതം, രാജാ സാറിന്റെ കോൾ പ്രോഗ്രഷൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ മലയാളത്തിൽ നോക്കണെങ്കിൽ ഇപ്പൊ ജോൺസൺ മാഷ് റീ റെക്കോർഡിങ് ചെയ്യുന്ന സ്റ്റൈല്, രവീന്ദ്ര മാഷിന്റെ അത് വേറെ സ്റ്റൈലാണ്, പക്ഷെ ഞാൻ ആസ്വദിക്കാൻ ഇഷ്ടമാണ് രവീന്ദ്ര മാഷിന്റെ ഇതും ബാബുക്കയുടെ ഇമോഷണൽ ആ ഒരു സംഭവം. അപ്പൊ അങ്ങനെ എല്ലാവരിലും ഒരുപാട് പഠിക്കാം. ഇപ്പൊ ഈവൻ ഈ തലമുറയിലത്തെ സുശീൻ പോലത്തെ പിള്ളേരുടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുശീൻ, വിഷ്ണു വിജയ്, ജസ്റ്റിൻ ഇവരുടെയൊക്കെ ഒരു അത് വേറെ ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ ആണ്. എല്ലാ മ്യൂസിക് തന്നെ പക്ഷെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു പ്രശ്നസ് കിട്ടുമ്പോ അതാണ്. എപ്പോഴും മ്യൂസിക് എന്ന് പറയുന്നതാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ സ്വരത്തിലാണ് എങ്കിൽ കൂടി ആ പ്രസന്റേഷനിലുള്ള ഫ്രഷ്നെസ്സിലാണ് നമ്മള് പുതുമയും പഴമയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത്.
1: അതെ സർ, അപ്പൊ അത് തീർച്ചയായും മെജോ ജോസഫ് എന്ന രീതിയിൽ മലയാള സിനിമയിൽ ഒരു സിഗ്നേച്ചർ ഉണ്ട് സർ. അപ്പൊ അത് ആ ഒരു സ്റ്റൈല് എന്താ പറയാ, നമുക്കിപ്പോ സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുശീൻ ഉണ്ട്, ഒരുപാട് ഇപ്പൊ ജേക്സ് ബജു, അങ്ങനെ ഒരുപാട് പുതിയ സംഗീത സംവിധായകർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയും മെജോ ജോസഫിന്റെ സിഗ്നേച്ചറും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയാണ്.
0: അപ്പൊ ഇനിയും
1: അതെ സാർ, അതെ. അപ്പൊ ട്രാഫിക് എന്ന ചിത്രമാണ് സാറിന്റെ ഏറ്റവും എന്താ പറയാ ഒരു ഒരു അടുത്തൊരു സെക്കൻഡ് എൻട്രി എന്ന രീതിയിൽ സാർ കയറി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ഒരുപാട് പ്രാധാന്യം അല്ലേ?
0: ഒരു കംപ്ലീറ്റ് മ്യൂസിഷ്യൻ ആയിട്ട് നമ്മൾക്ക് നമുക്കാണ് ഫീൽ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയും ആ ഒരു കൈയടക്കത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പം അത് ഒരു ക്യാരക്ടർ പോലെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ലൗഡ് ആവാൻ പാടില്ല, ഈവൻ അതിന്റെ സൈലൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അവിടെ സൈലൻസ് ഉപയോഗിക്കണം. ഇപ്പൊ ഡയലോഗിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ പറയണെങ്കിൽ ഒരു ഒരു ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഒരു മ്യൂസിക് ചെയ്യുന്നതും ഡയലോഗിന് മുമ്പ് ആ മ്യൂസിക് റിപ്ലേസ് ചെയ്യുന്നതും ഡയലോഗിന് ശേഷം ആ മ്യൂസിക് ചെയ്യുമ്പോഴുള്ള ഒരു മീനിങ്ങിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് ഈ ത്രൂ നമ്മള് ഈ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്റെ പെർസ്പെക്ടീവ്സിലൂടെ നമ്മള് ആ ജേണി കണ്ടിന്യൂ ചെയ്യുമ്പോഴത് മനസ്സിലാവുള്ളൂ. അപ്പൊ ദേവാൻഗ്രൗണ്ട് എനിക്ക് പല പല ജനറേഷൻസിലുള്ള ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റോഷൻ ചേട്ടൻ, ജോണി ചേട്ടൻ അങ്ങനത്തെ ആൾക്കാരുടെ കൂടിയും ഇപ്പോഴത്തെ പുതിയ തലമുറയിലത്തെ ഇപ്പൊ താരം തീർത്ത് കൂടാരെന്നൊക്കെ പറഞ്ഞിട്ടൊരു പടം
1: ചെയ്യുന്നുണ്ടായിരുന്നു
0: കഴിഞ്ഞതിന് മുതൽ. ഗോകുൽ എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല
1: പാട്ടുകളാണ്,
0: നല്ല പാട്ടുകളും നല്ല ക്യൂട്ട് ഫിലിമായിരുന്നു. പിന്നെ അതുപോലെ കായ്പോള എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു ഷൈജു എന്ന് പറഞ്ഞിട്ട്. പിന്നെ പന്തയും മൂണിലും ജിജോന്റെ ആന്റണി സോണിയുടെ എന്റെ ശേഖരാഭവൻ, അപ്പൊ അങ്ങനെ വാരിക്കുഴിയുടെ നമ്മുടെ രജീഷ്, ഇവരെല്ലാവരും പല പല പല ആംഗിളിലൂടെ ചിന്തിക്കുന്ന ടീമുകളാണ്. അപ്പൊ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ മാത്രല്ല കേട്ടോ, ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുതിയ പ്രോഗ്രാമേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ജേണി ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ. അപ്പൊ അങ്ങനെ ഈ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് സാർ തമിഴിലേക്കും ഹിന്ദിയിലേക്കും ഒരു എൻട്രി കിട്ടുന്നത്. അതെ. അപ്പൊ പിന്നീട് അപ്പൊ ആ ഒരു ജേണിയെ പറ്റി എന്താണ് പറയാനുള്ളത്? മലയാളത്തിൽ നിന്ന് തമിഴ് ഹിന്ദിയിലേക്കൊക്കെ പോകുമ്പോ എങ്ങനെയായിരുന്നു സാറിന്റെ ആ ഒരു ടൈമില്?
0: എനിക്ക് ഞാന് ട്രാഫിക്ക് എനിക്ക് കുറച്ച് പേടിയുണ്ട്. പേടിയുണ്ട്, ഇവിടെ അത്ര ഭയങ്കര ഹിറ്റ് ആയിരുന്നല്ലോ. അപ്പോ എന്നാൽ സെയിം സബ്ജക്ട് തന്നെ അവിടെ എടുക്കുമ്പോ എന്തെങ്കിലും ഡിഫറെന്റ് മ്യൂസിക് ആയിരിക്കണം, പിന്നെ അത് അതുപോലെ തന്നെ ഹിറ്റ് ആവുന്നു വേണം. കാരണം അവിടുത്തെ ആർട്ടിസ്റ്റ് ഭയങ്കര വലിയ സ്റ്റാർകാസ്റ്റ് ആയിരുന്നു അവിടെ. ഇപ്പം പറയണ ശരത്കുമാർ സാറ്, രാധിക മാഡം, സൂര്യ, പിന്നെ എന്താ പറയാ പ്രകാശ് രാജ്, ചേരൻ അവിടെ ഇല്ല. അന്ന് മെയിൻ സ്ട്രീമിലുള്ള മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും ഉള്ള ഒരു സംഭവം ചെന്നൈ ആയിരുന്നാള്. അത് രാജേഷന്റെ അസിസ്റ്റന്റ് ആണ് അവിടെ ഡയറക്ട് ചെയ്തത്, ഷഹീദ് ഖാദർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വലിയ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു, അത് ദൈവാനുഗ്രഹത്തെ നന്നായി തന്നെ ചെയ്തു. അവിടെ നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയ മ്യൂസിക്കാണ്. എനിക്ക് ഏറ്റവും ചലഞ്ച് പാട്ടുകളെക്കാളും കൂടുതൽ ആ ട്രാഫിക്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു പിയാനോ പീസ്
1: ഉണ്ട്
0: നമ്മുടെ, ഇതിന്റെ ഒരു ഒരു വേറൊരു സാധനം അവിടേക്ക് എന്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. വർക്ക് ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ മെന്റലി പ്രിപ്പയർഡ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. പക്ഷെ അത് നല്ല രീതിയിൽ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു ട്യൂൺ അവിടെയും വന്നു. തമിഴ്നാട്ടിലും നന്നായിട്ട് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു പാട്ട് എക്സ്ട്രാ വന്നു, ഇപ്പോ ഒരു റൊമാന്റിക് സോങ് കൂടിയും അഡീഷണൽ കേട്ടിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ഒരു നല്ല അങ്ങനെ. പിന്നെ അത് നല്ല ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ. ശ്വേത പിന്നെ ടിപ്പു, ശരിക്കും രസം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെറിഞ്ഞാൽ കാണാതിരുന്നല്ലോ ട്രാഫിക്കില്, അതിന് വേണ്ടി ഞാൻ ചെയ്തിരുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതാണ് തമിഴ് ട്രാഫിക്കിന് വേണ്ടി സെയിം സിറ്റുവേഷന് വേണ്ടി ഉപയോഗിച്ചത്. അത് കുറച്ചുകൂടിയും പഞ്ചും പേസും കൂടിയൊരു പാട്ടായിരുന്നു അവിടെ.

0: ടിപ്പുവാണ് അവിടെ അന്ന് പാടിയത് ചെന്നൈയിൽ ഒരു നാളില്. അപ്പൊ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു തുടക്കമായിരുന്നു അവിടെ തമിഴില്. തമിഴില് ആ സമയത്ത് ഞാൻ മലയാളത്തിൽ വീണ്ടും കുറെ തിരക്കുകൾ വന്നു, കുറെ മൂന്നാലഞ്ച് പടങ്ങൾ ഇവിടെ കമ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അല്ലെങ്കിൽ ആ സമയത്ത് ചെന്നൈയിൽ പോകേണ്ട ആളായിരുന്നു. ആ സമയത്ത് ഇവിടെ ചാപ്റ്റേഴ്സ്, ഹാങ് ഓവർ, എൻട്രി, അങ്ങനെ ഒരു നാലഞ്ച് പടം ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ ഹിന്ദിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ചെയ്തത്. ട്രാഫിക്കിന്റെ ഹിന്ദിയുടെ പാട്ടുകൾ ചെയ്ത അവിടെ മിഥുൻ ശർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ് ഹിന്ദിയില്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മലയാളം മലയാളം തന്നെയാണ് ഏറ്റവും ഹിറ്റ് ആയിരിക്കുന്നത്, ഏറ്റവും ഹിറ്റായി ആൾക്ക്. ഈവൻ തമിഴ്നാട്ടിൽ വരെ ചെന്നൈയിൽ ഒരു നാളിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ട്രാഫിക്കാണ്, മലയാളം ട്രാഫിക്കാണ്.
1: അതെ, അപ്പൊ അത് നമുക്ക് കേൾക്കുമ്പോ സന്തോഷമാണ് സർ.
0: പിന്നെ അത് ഒരുപാട് ഒരുപാട് ഭാഗ്യം ഭാഗ്യം ദൈവമാണെങ്കിലും പ്രോജക്ടിന്റെ ഭാഗമാകാൻ പറ്റിയതും.
1: അപ്പോ
0: ഒരു ഡ്രീം ആയിരുന്നു തമിഴ് ഇൻഡസ്ട്രി. ഇപ്പൊ എനിക്കൊരു ഡ്രീം ഇൻഡസ്ട്രി ആണത്. ഞാൻ പ്രത്യേകിച്ച് പഠിച്ചത് പൊള്ളാച്ചിയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും മലയാളം പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒരു ഇതാണ് തമിഴ്.
1: അതെ, അപ്പൊ ഇനി ഒരുപാട് പ്രൊജക്ടുകൾ സാറിന് അതായത് തമിഴിലും എല്ലാ ഭാഷകളിലും ലഭിക്കട്ടെ എന്ന് തന്നെ
0: ആഗ്രഹിക്കുന്നു. തെലുങ്ക് ഒരു നച്ചിനവടു എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 9 വർഷം. പിന്നെ ഒരു തെലുങ്ക ബായ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഞാൻ വളരെ വളരെ അടുത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങിയത്. അപ്പൊ അത് അതുകൊണ്ട് കുറച്ച്
1: സോഷ്യൽ മീഡിയയിൽ സർ കുറച്ചല്ല സർ ആക്റ്റീവ് ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ.
0: പുതിയ ഇതിന്റെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പോലും സമയമെടുക്കും.
1: അതെ, അപ്പൊ അങ്ങനെ ആക്റ്റീവ് ആവട്ടെ. ആക്റ്റീവ് ആകുമ്പോ സാറിന് കുറച്ചും കൂടെ എന്താ പറയാ, ആൾക്കാർ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ഫെയിം ആവട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ. ഈ സോഷ്യൽ മീഡിയയുടെ ആവശ്യമൊന്നും ഇല്ല മെജോ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്.
0: ഇപ്പോ അതായത് ഇപ്പോ ആൾക്കാരുടെ ഉള്ളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ആവശ്യമുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും. ഒരു ലിമിറ്റ് വരെ ലിമിറ്റ് വെച്ച് വേണം ഈ സംഭവം, എന്നാലാണ് ഇങ്ങനെ ഒരാള് ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു സംഭവം ഓർമ്മപ്പെടുത്താനായിട്ട് ഒരു ആവശ്യം ഉണ്ടല്ലോ.
1: അതെ അതെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്താം. പക്ഷെ എങ്കിലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മെജോ ജോസഫ് അല്ലെങ്കിൽ നോട്ട്ബുക്ക്, ട്രാഫിക്, അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ തന്നെ ആ ഒരു മുഖം, അല്ലെങ്കിൽ ഫിറോസിന്റെ മുഖം ആരും മറക്കില്ലല്ലോ സാർ. അത് എത്ര ഏജ് എന്ന് പറഞ്ഞാലും സാറിന്റെ ആ ഒരു ഫേസ്, അല്ലെങ്കിൽ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് ആ ഒരു സിനിമ. അപ്പൊ അത് അങ്ങനെ തന്നെ തുടർന്നും, അതായത് മലയാളികൾക്ക് തുടർന്നും അങ്ങനെ ഒരു ഇഷ്ടം സാറിനോട് ഉണ്ട്. അതെ, അപ്പോ അങ്ങനെ പറയുമ്പോ ഫാമിലിയെ പറ്റി പറയുമ്പോഴും സാർ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട്.
0: അതായത് MBA കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്ലോമ കോഴ്സ്. അത് ഇവിടെ റിയാൻ എന്ന് പറഞ്ഞിട്ട് അന്ന് എറണാകുളത്ത് ഒരു ഇതുണ്ടായിരുന്നു ടോമിന്റെ ചിങ്ങി സാറിന്റെ. അപ്പൊ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതൊരു അത് കഴിഞ്ഞിട്ട് പിന്നെ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി പോണ്ടി വന്നിട്ടില്ലേ. പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി അത് ചെയ്തത് തന്നെ മ്യൂസിക് ഡയറക്ഷൻ പാഷൻ ആയതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിനോട് എന്താണ് വേണ്ടതെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു ടെക്നിക്കൽ നോഹവിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോ അത് ചെയ്തു. പിന്നെ പ്രോഗ്രാമിങ്ങിനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ആ കോഴ്സ് ചെയ്തത്. പിന്നെ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. കാരണം അതിലത്തെ എന്റെ ജൂനിയർ ആയിട്ടിരുന്ന ഒരു പയ്യനുണ്ട് അമിത് എന്ന് പറഞ്ഞിട്ട്, അമിത് ബാല്. അതിപ്പോ തൈക്കൂടും പിന്നെ വിധുവിന്റെ ഒക്കെ എല്ലാം കൂടെ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൻ എന്റെ കൂടെ ഒരു 10 വർഷത്തോളം സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഉണ്ടായിരുന്നു. ട്രാഫിക് ഒക്കെ ചെയ്ത് സൈക്കിള്, ട്രാഫിക്, അങ്ങനെ 3-4 പടങ്ങൾ ആൾ തന്നെയാണ് ചെയ്ത്. ഇപ്പോ ഷിജു എന്ന് പറഞ്ഞൊരു പുതിയ പയ്യൻ. അപ്പൊ ഇവരൊക്കെ ഒരു ഒരു ടീമായിട്ടാണ് നമ്മളെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഐഡിയാസ് ഇപ്പം പല പ്രോഗ്രാമേഴ്സിലൂടെയും പല ഇൻസ്ട്രുമെന്റലിസ്റ്റുകളുടെയും പല പല സൗണ്ട് എഞ്ചിനീയേഴ്സിന്റെയും കൂടി കയ്യിലൂടെ വരുമ്പോൾ, സിംഗേഴ്സിന്റെ ശബ്ദത്തിലൂടെ വരുമ്പോഴാണ് അതിനെ ഒരു ഒരു ടോട്ടാലിറ്റിയിൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്.
1: അങ്ങനെ. അതെ, അപ്പൊ ഫാമിലിയെ പറ്റിയൊക്കെ പറയാൻ സാറേ. ഇപ്പൊ നേരത്തെ തന്നെ സാറ് പറഞ്ഞിരുന്നു വീട്ടിലും എല്ലാരും അത്യാവശ്യം കലാപരമായിട്ടുള്ള കഴിവുള്ളവരാണ്. അപ്പൊ ഫാമിലിയെ പറ്റി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുകയാണ്.
0: ഫാമിലി ഇവിടെ കൊറ്റനെല്ലൂർ വീട്ടില് പപ്പ മമ്മി ഉണ്ട്. നമ്മുടെ UAE-യില് വൈഫ്, 4 മക്കളാണ് എനിക്ക്. മൂത്താള് 8-ലായി, 2-ആമത്താള് 4-ല്, 3-ആമത്താള് 3-ല്, 4-ആമത്താള് ഇപ്പൊ ഈ വർഷം ചേർക്കണം. വൈഫിന്റെ പേര് മെറിൻ. പുള്ളിക്കാരി ബിസിനസ് ബിസിനസ് വുമൺ ആണ്. ഞങ്ങൾക്ക് അവിടെ ഒരു നഴ്സറി ഉണ്ട്, പിന്നെ ഒരു ലേഡീസ് സലൂൺ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ആളും എൻഗേജ്ഡ് ആണ്. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ വർക്കുകൾ അവിടെ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട്സ് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ നന്നായി പോകുന്നു, ബാലൻസ്ഡ് ആയിട്ട് പോകണം.

0: അപ്പൊ നമ്മൾ ഈ ഓണ നാളുകളിൽ ഇങ്ങനെ സാറിന്റെ സംഗീത വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് ഓണം എന്ന് കേൾക്കുമ്പോ, അല്ലെങ്കിൽ ആ ഓണത്തിലേക്ക് വരുമ്പോ സാറിന് ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ മനസ്സിൽ ഓടിയെത്തുന്നത്? ഇപ്പൊ നമ്മൾ ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ കുറെ നല്ല പാട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാസാഗറിന്റെ ഒക്കെ ഒരു ബീജമാണ് ആദ്യം ഓർക്കുന്നത്. അപ്പൊ സാറിന്റെ മനസ്സിൽ ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ തോന്നുന്നൊരു പാട്ട് ഏതായിരിക്കും?
1: എനിക്ക് ജെറി സാറിന്റെ കോമ്പോസിഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. ജെറി അമൽദേവ് സാറിന്റെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചില ഈ നോട്ട്സുകൾ തമ്മിലുള്ള ഒരു ഒരു ചെസ് കളി പോലെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എനിക്ക് അങ്ങനെ വരുമ്പോൾ ഓണം വരുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എന്ന് തോന്നിയാൽ കൂടി ഭയങ്കര ശരിക്കും പാടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടുണ്ട്. എന്ത്

0: ഭയങ്കര ഡൈനാമിക്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
0: അതെ അതെ അതെ, ദാസേട്ടനും ചിത്രജിച്ചും കൂടി പാടിയേക്കുന്ന പാട്ട്, പോയിന്റ് സാർ എഴുതിയേക്കുന്നതൊക്കെ. അപ്പൊ ഇത് ഇതെനിക്ക് ഓണമായിട്ട് എന്നോട് ഏതെങ്കിലും ആരെങ്കിലും പാടാൻ പറയുമ്പോ എന്റെ മനസ്സിലെപ്പോഴും ഓടി വരുന്ന ഒരു പാട്ട് ഇതാണ്, ഈ അത്തപ്പൂന്നുള്ളി എന്നുള്ള പാട്ടാണ്.
1: അതെ അതെ. അപ്പൊ ഈ കുട്ടിക്കാലത്ത് ഓണം റിലേറ്റ് ചെയ്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുമോ സാറിന്?
0: ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, നമ്മുടെ വീടിന്റെ അവിടെ ഉള്ള പിന്നെ പള്ളി, നമ്മുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കും, അവിടെ ഈ പൂക്കള മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പൂക്കള മത്സരത്തിന് ഈ ഞങ്ങളുടെ പല പക്ക ഗ്രാമപ്രദേശം, അപ്പൊ ഈ പാടത്ത് മാത്രം കിട്ടുന്ന ഒരു ഒരു ഒരു ചെറിയ പേര് പറഞ്ഞു, അവിടെ ഞങ്ങൾ മൂന്നാല് ഫ്രണ്ട്സ് കൂടി പോയി പറിച്ചുകൊണ്ടും. ഞാൻ ഈ ഡിസൈനിങ് ഒന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല, അത് പെൺപിള്ളേരൊക്കെ ചെയ്ത് വെക്കും. ഞങ്ങൾ ഈ പൂക്കളൊക്കെ ഒപ്പിച്ചുകൊണ്ടും സൈക്കിളും കൊണ്ടും പോയി വരും. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഓർമ്മയാണ് ഈ വേദപാഠത്തിന്റെ സമയത്തുള്ള പൂക്കള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ.
1: അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ സർ,
0: വീട്ടിലത്തെ പൂക്കളങ്ങളൊക്കെ മമ്മിയും അനുജത്തി ആൻസിയും കൂടിയാണ് അതൊക്കെ ആ സമയത്ത് ചെയ്തിരുന്നത്.
1: അതെ അല്ലേ. അതെ. അപ്പൊ ഓണം എന്ന് പറയുമ്പോ സർ, എത്ര വർഷങ്ങൾ കടന്നുപോയാലും അതായത് ഒരുപാട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞു പ്രായത്തിലുള്ള ഓണത്തിൽ നിന്ന് ഇന്ന് നോക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് കുറച്ചും കൂടെ എന്താ പറയാ, നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഓണം എന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്.
0: അപ്പൊ വീട്ടിൽ വെക്കാൻ ചിലപ്പോ സാധിച്ചില്ലെങ്കിൽ എല്ലാവരും കൂടി ഏതെങ്കിലും ഹോട്ടലിൽ പോകും.
1: അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ
0: സന്തോഷം പങ്കെടുക്കുക എന്നുള്ളതാണ്.
1: അതെ തീർച്ചയായും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഓണം എന്ന് കേൾക്കുമ്പോ ഏറ്റവും എന്റെ മനസ്സിൽ ആദ്യം ഓണം എന്ന് കേൾക്കുമ്പോ ഓണ സദ്യയാണ് സർ ആദ്യം എത്തുന്നത്. പല പല ടൈപ്പ് എന്ന് പറയുമ്പോ നമ്മുടെ രുചികളുടെ ഒരു സംഭവം, അതുപോലെ എല്ലാ വീട്ടിലും നമ്മുടെ കസിൻസ് ആണെങ്കിലും എല്ലാരും ഒത്തുകൂടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് നിറങ്ങളാണ് ഓണത്തിന്, പൂക്കളം, പിന്നെ
0: എന്താ പെണ്ണുങ്ങളെ
1: നല്ല ഭംഗിയാണ്. സ്ത്രീകൾ മാത്രല്ല, പുരുഷന്മാരും നല്ല രസമായിട്ട്. അതെ. അപ്പോ അങ്ങനെ സാറിന്റെ മനസ്സിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓണസദ്യയാണ് ഏറ്റവും കൂടുതൽ ഓണം എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നത്, സാറിന് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് എന്തായിരിക്കും? ഓണപ്പൂക്കളമാണോ, ഓണസദ്യ ആണോ, ഇനി എല്ലാരും ഒരുമിച്ചുള്ള ഒരു
0: കൂടുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പാക്ട് കിട്ടുന്നത്.
1: അതെ.
0: അത് കഴിഞ്ഞിട്ട് ഓണസദ്യ, പിന്നെ പൂക്കളം. ഓഫ് കോഴ്സ് അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി ഇടുമല്ലോ.
1: അതെ അതെ.
0: പൂക്കളത്തിലും ഞാൻ അങ്ങനെ കൈവയ്ക്കാറില്ല.
1: അതെ അല്ലേ.
0: സദ്യ ഞാൻ പറയുന്നത്, ഞാൻ ഒരു ഭയങ്കരമായിട്ടുള്ള എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളാണ്. ഇങ്ങനെ ഇന്ന ടേസ്റ്റ് തന്നെ മാറ്റർ ചെയ്യുന്ന ഒരാളല്ല, സമയത്തിന് നല്ല സാധനം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഓണത്തിന് ഒരുപാട് ഉണ്ടാവുമല്ലോ, അതില് ഒരുപാട് ഇന്ത്യയെല്ലാം ടേസ്റ്റ് ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ മമ്മിയാണെങ്കിലും മെറിനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഫുഡ് പാകം ചെയ്യുന്ന ആളാണ്. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണം ഇതുവരെയൊക്കെ എനിക്ക് കിട്ടിയത്.
1: അതെ. അപ്പൊ ഈ വർഷവും സർ അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും നമുക്ക് ഒരു എന്താ പറയാ, ഒരു അതിമധുര ഒരു സംഗീതത്തിന്റെ ഒരു വിരുദ്ധ

0: അതിനൊപ്പം തന്നെ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ആ ഒരു എന്താ പറയുക ഒരു ഒരു ക്യൂട്ട്നെസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് സാറിന്റെ ശബ്ദത്തിലും. അപ്പൊ അതിലൊത്തിരി സന്തോഷമുണ്ട് സാർ. ഇനിയും തുടർന്നും ആ ഒരു എന്താ പറയാ എനിക്ക് സംസാരിക്കുമ്പോൾ തോന്നുന്നത് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് സാർ എന്ന് തോന്നുകയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ആ ഒരു എന്താ പറയുക പ്രതിഭ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്നാണ് സാർ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അപ്പൊ അങ്ങനെ തന്നെ തുടരട്ടെ. അതെ, അപ്പൊ
1: പ്രൊജക്ട്
0: എനർജി തന്നെയാണ് സാർ സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രൊജക്ടുകൾ സാറിന് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ പുതിയ പ്രൊജക്ടുകളെ പറ്റി സാർ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയൂ.
1: ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അമ്മചിത്രകഥ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞു, പിന്നെ ഒരു രണ്ട് തെലുങ്കിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പം ഞാൻ നാട്ടിൽ വന്നത്. പിന്നെ ഒരു തേർഡ് മേർഡർ എന്ന പടം കഴിഞ്ഞിരിക്കുന്നത്, അത് ചിലപ്പം റിലീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇത് പോലാണ് വെയിറ്റിംഗ് നമ്മുടെ പ്രസന്റ്. പിന്നെ നമ്മുടെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ആയിട്ടുള്ള സംഭവങ്ങൾ.
0: അതെ, അപ്പൊ തീർച്ചയായും അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. എല്ലാ ശ്രോതാക്കളും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മെജു ജോസഫ് എന്നത് മലയാള സിനിമ അല്ലെങ്കിൽ സംഗീത ലോകത്തിന് ഒരു മനോഹരമായ സിഗ്നേച്ചർ ആയിട്ട് തന്നെ തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടി സാറിനൊരു നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. അപ്പൊ സാറിന് റേഡിയോ സാന്ത്വനത്തിനോട് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്താണ്?
1: ഈ ഒരു ദിവസം നിങ്ങളുടെ കൂടെ കൂടാൻ സാധിച്ചില്ല, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഓണം, സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഓണം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
0: യെസ്, താങ്ക് യു സോ മച്ച് സർ. ഇതുവരെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അല്ലെ മനോഹരമായിട്ടുള്ള പാട്ടുകളിലൂടെ നല്ല സംഗീതത്തിലൂടെ നമ്മളെ ഇങ്ങനെ തുടർച്ചയായിട്ട് മലയാള സിനിമ സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മെജു ജോസഫ് സാറാണ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്, സിംഗറാണ്, അങ്ങനെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. അത് മാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നല്ല വിശേഷങ്ങളിലൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് വിശേഷങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ കൊണ്ട് എത്തിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ഓണ സമ്മാനമായിട്ട് ഈ ഒരു ഓണ ദിവസത്തിൽ ഒരു മനോഹരമായ ഒരു വിരുന്നായിട്ട് തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മനോഹരമായൊരു ഓണദിനം ആശംസിക്കുന്നു. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവിട്ടം ദിന പ്രത്യേക പരിപാടി. ഹൃദയപൂർവ്വം മെജു ജോസഫ്. അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: రేడియో శాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്.

പ്രീമിയം ഇന്നർവെയർസ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttakad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?

0: റോൾബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9646979618 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
1: ഒരു യുവാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടും. കണ്ടുമുട്ടിക്കഴിയുമ്പോൾ വീണ്ടും കാണണമെന്ന് മോഹം, അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ എന്തൊക്കെയോ പറയണമെന്ന മോഹം, പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അവിടെയാണ് പ്രേമം പൊട്ടിമുളയ്ക്കുന്നത്. പ്രേമത്തെപ്പറ്റി പാടി പറഞ്ഞ് നടന്ന് പ്രേം നസീർ എന്ന പേരും കിട്ടി. ആ ഇടയ്ക്കാണ് ചെട്ടിക്കുളങ്ങരയിലെ ഭരണി മഹോത്സവം. അങ്ങനെ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
2: Krishnayanam, Akhila Bharata Yaga Yoga Jnana Seva Samithi. September 4th, Sri Krishna Jayanti Dinathil, Anandavallishwarathu, Ravile 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6th നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലംയുടെ
6: ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: August 1st മുതൽ September 15th വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
9: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണം കുട്ടി ഓണം. ആശയം അവതരണം RJ പാർവതി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
11: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പാർവതി പ്രസാദ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. ഓണം എന്നാൽ മുതിർന്നവർക്ക് ഓർമ്മകളുടെ ആഘോഷമാണെങ്കിൽ കുട്ടികൾക്ക് അത് കളിയുടെയും പാട്ടുകളുടെയും സദ്യയുടെയും പുതിയ ഓണക്കോടിയുടെയും ഒത്തുചേരലിന്റെ ആഘോഷമാണ്. ഇന്ന് നമ്മുടെ റേഡിയോ സ്റ്റുഡിയോയിൽ പതിവിലും കൂടുതൽ ചിരിയും കളിയും കുസൃതിയുമാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഒപ്പം ഇന്ന് ഓണം ആഘോഷിക്കാൻ കുറച്ച് കൊച്ചു കൂട്ടുകാർ വന്നിട്ടുണ്ട്. തിരുമുല്ലവാരം ദേവസ്വം ബോർഡിലെയും നെല്ലിമുക്കം ഹാപ്പി ബോർഡിലെയും കുഞ്ഞു മനസ്സിലെ ഓണ വിശേഷങ്ങൾ കേൾക്കാം നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഓണം കുട്ടി ഓണം. മോന്റെ പേരെന്താ?
12: ആദിദേവ്.
11: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
12: 2nd class.
11: ഇന്ന് എന്താ റേഡിയോ സാന്ത്വനം 90.4 FM-ന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി തരുന്ന പരിപാടി?
12: ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യമാണ്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ പ്രാധാന്യം

സമാധാനത്തോടെ ആഘോഷിക്കുകയും ചതയം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആ സ്ഥാനം. അവിടെ മഹാബലിക്ക് പകരം വാമനനെയാണ് ആരാധിക്കുന്നത്. മഹാബലിയെ വാമനൻ ആ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു കഥയ്ക്ക് പ്രചാരമുണ്ട്. കേരളീയുടെ ദേശ

പുല്ലാങ്കുഴൽ കാച്ച ചെമ്പാവിൻ പാടം, ഇന്ന് കൊയ്യാം നാളെ ചെന്നാത്തം ചിത്തിര ചോതി, ഇന്ന് കൊയ്യാം നാളെ

0: ഓണത്തുമ്പി.
1: നമുക്കൊരു ഗെയിം കളിക്കാം. ഞാൻ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറയും, അപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ, അതെന്താണെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയണം കേട്ടോ. മാവേലി,
0: കിരീടം.
1: ഓണം,
0: സദ്യ.
1: സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ?
0: പായസം.
1: ഏത് പായസം ഏറ്റവും ഇഷ്ടം?
0: ബ്രഹ്മസോലി.
1: ഓക്കെ, പൂക്കളം.
0: കൊന്നപ്പൂ.
1: കൊന്നപ്പൂ ആണോ ഏറ്റവും ഇഷ്ടം ഓണത്തിനോ? വേറെ ഏതെങ്കിലും പൂ ഇഷ്ടമാണോ? ഏതാ ഏറ്റവും ഇഷ്ടം?
0: മുല്ല.
1: മുല്ലയാണോ ഏറ്റവും ഇഷ്ടം? മുല്ലപ്പൂ ഒക്കെ വെക്കാറുണ്ടോ? ഓണക്കോടി വാങ്ങിയോ? ഓണക്കോടിയാണോ ഇന്നിട്ടോണ്ട് വന്നേക്കുന്നേ? ആണ്. നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം. എന്താ മോളുടെ പേര്?
0: ശിവന്യ.
1: ശിവന്യ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: നാല്.
1: നാലാം ക്ലാസ്സിലാ പഠിക്കുന്നേ. ഓണമൊക്കെ ആഘോഷിച്ചോ? ആഘോഷിച്ചോണ്ടേ ഇരിക്കുന്നു അല്ലേ. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ഓണം ആഘോഷിച്ചോണ്ടേ ഇരിക്കാം. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിം കളിക്കാം. ഓണം എന്ന് കേൾക്കുമ്പോ ആദ്യം എന്താ ഓർമ്മ വരുന്നേ?
0: ഓണസദ്യ.
1: ഓണസദ്യ. സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ?
0: പായസം.
1: പായസമാണ് ഏറ്റവും ഇഷ്ടം. പിന്നെന്താ ഓർമ്മ വരുന്ന ഓണം എന്ന് കേൾക്കുമ്പോ? അത്തപ്പൂക്കളാണ് ഏറ്റവും ഇഷ്ടം. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ്?
0: താമര.
1: താമരയാണ് ഏറ്റവും ഇഷ്ടം. പായസത്തിൽ ഏറ്റവും ഇഷ്ടം ഏതാ? അടപ്പായസമാണ് ഏറ്റവും ഇഷ്ടം. എത്ര ക്ലാസ് കുടിച്ചു?
0: മൂന്ന്.
1: മൂന്ന് ക്ലാസ് പായസം കുടിച്ചു. അപ്പൊ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഓണക്കോടിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്.

0: ശിവന് അടുത്ത മാസം ഓണമാണെന്ന് നീ അറിഞ്ഞോ?
1: അതെ, അടുത്ത മാസം ഓണമാണ്.
0: സ്കൂളിൽ ഓണപരിപാടിയൊക്കെ ഉണ്ടാകും.
1: ശരിയാ, കാണും കാണും.
0: ഓണം എന്താണെന്ന് അറിയാമോ?
1: ഓണത്തിന് മഹാബലി തമ്പുരാൻ നമ്മളെ കാണാൻ വരുമെന്നാണ് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്.
0: അതുമാത്രമല്ല, അതിനൊരു ഐതിഹ്യമുണ്ട്.
1: അതെനിക്കറിയില്ല.
0: ഞാൻ പറഞ്ഞു തരാം. ഒരു അസുര ചക്രവർത്തിയായിരുന്നു മഹാബലി തമ്പുരാൻ. അദ്ദേഹത്തെ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരുപാട് ത്യാഗവും ചെയ്തും സഹായിച്ചും വളരെ സന്തോഷത്തോടെ നാട് ഭരിച്ചു. എന്നാൽ ജനങ്ങൾക്ക് മഹാബലി തമ്പുരാനോടുള്ള സ്നേഹം കണ്ട് ദേവന്മാർക്കും മറ്റ് രാജാക്കന്മാർക്കും ദേഷ്യം വന്നു. സ്വർഗരാജ്യം ഇനി മാവേലി ഭരിക്കുമോ എന്നും സ്വർഗരാജ്യം നഷ്ടപ്പെടുമോ എന്നോർത്ത് ദേവന്മാർ വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തി കാര്യം പറഞ്ഞു. എങ്ങനെയെങ്കിലും മാവേലിയെ ഒഴിവാക്കണം. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ വാമൻ എന്ന പേരിൽ മാവേലിയുടെ അടുത്തെത്തി. ഒരു മഹായാഗം നടക്കുന്ന സമയമായിരുന്നു. വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ഭിക്ഷയായി ചോദിച്ചു. മഹാബലി തമ്പുരാൻ 3 അടി മണ്ണ് നൽകാമെന്ന് സമ്മതിച്ചു. ഉടൻ തന്നെ വാമനൻ ആകാശം മുട്ടെ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനായി മാറി. ആദ്യത്തെ ഒരടിയിൽ ഭൂമിയും 2-ാമത്തെ അടി സ്വർഗവും കൈക്കലാക്കി. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ ദാനധർമ്മിഷ്ഠനായ മഹാബലി തമ്പുരാൻ തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ 3-ാമത്തെ അടി മഹാബലി തമ്പുരാൻ്റെ തലയിലായിരുന്നു. അങ്ങനെ വാമനൻ മഹാബലിയെ ചവിട്ടിപ്പാലത്തേക്ക് താഴ്ത്തി. അവസാന നിമിഷം മഹാബലി തമ്പുരാൻ വാമനോട് ഒരപേക്ഷ നടത്തി. എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ ഒരു അവസരം നൽകണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ അന്നു മുതൽ എല്ലാ വർഷവും ചിങ്ങത്തിലെ തിരുവോണ നാളിൽ മഹാബലി തമ്പുരാൻ ജനങ്ങളെ കാണാൻ എത്തുന്നു എന്നതാണ് ഐതിഹ്യം. മഹാബലി തമ്പുരാന് സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കി നമ്മൾ കാത്തിരിക്കുന്നു.
1: ഓ, അതിനാണോ നമ്മൾ ഓണസദ്യ ഒരുക്കുന്നത്?
0: അതെ അതെ.
2: ഗെയിം കളിക്കാം. എന്താ മോളുടെ പേര്?
3: ശ്രീബാല.
2: ശ്രീബാല എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?

0: മൂന്നിലെ
1: ഓണം എന്ന് കേൾക്കുമ്പോ എന്താ ഓർമ്മ വരുന്നേ?
2: സദ്യ.
1: സദ്യയാണ് ഓർമ്മ വരുന്നത്. ഏറ്റവും ഇഷ്ടം എന്താണ് സദ്യയില്?
2: പരിപ്പും പപ്പടവും.
1: പരിപ്പും പപ്പടവുമാണ് ഏറ്റവും ഇഷ്ടം. പായസം ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പരിപ്പും പപ്പടവും പായസമാണ് ഏറ്റവും ഇഷ്ടം. ഓണപ്പൂക്കൾ ഇടാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പൂ ഏതാ?
2: റോസാ.
1: റോസാപ്പൂവാണ് ഏറ്റവും ഇഷ്ടം. മാവേലി എന്ന് പറയുമ്പോ എന്താ ആദ്യം ഓർമ്മ വരുന്നേ?
2: കിരീടം.
1: കിരീടമാണ് ഓർമ്മ വരുന്നത്. ഓക്കേ.

0: ഞങ്ങളുണ്ട് നിന്നൊപ്പം.
1: പാടാൻ പോകുന്നത്

0: மேடம் தடல் பூத்து
1: தும்பி பூக்களி கண்ணா தும்பி

0: தும்பி பொன்னும் அத்தின பொன்னும் ஓடி ஓடி கேளம் உப்பிடி பப்படும் இப்படி சோடும் நீண்டி தும்பி ஓடி தும்பி பூக்களொலி காண்வா தும்பி.
1: ഹാപ്പി വേർഡിലെ 2KG വിദ്യാർത്ഥിയാണ്. കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം ആഘോഷിക്കുന്നത്. പണ്ട് കേരളം ഭരിച്ചിരുന്ന അസുര ചക്രവർത്തിയായ മഹാബലി തമ്പുരാൻ നാട് കാണാൻ വരുമോന്നാണ് വിശ്വാസം. 8 മുതൽ 10 വരെ ഓണം ആഘോഷിക്കും. കൂട്ടുകാരെ, നമുക്കും ഓണം ആഘോഷിക്കാം. നന്ദി.
2: ഉടലിട്ടല്ലോ ഓടോട്ടല്ലോ ഉള്ളിട്ടടിമാലോ.

0: ஊட்டலா
1: கோழி ஊட்டலா உண்ணி தாடி வந்தால.
2: Hi, my name is Tata.

0: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.
2: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: മഴക്കാലത്ത് നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് ഒരുപാട് ചിരിയും സ്നേഹവും സന്തോഷവും നിറയ്ക്കാം. ഓണം ആഘോഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സന്തോഷങ്ങൾക്കൊപ്പം കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഓണം കുട്ടിയോണം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓണം കുട്ടിയോണം. ആശയം അവതരണം ആർ ജെ പാർവതി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഓണം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗായത്രി കല്യാണ പെണ്ണിനെ കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ.

0: ഹോസ്പിറ്റൽസ്.
1: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: என்னம்மா கண்ணு சௌக்கியமா? ஆமம்மா கண்ணு ஃபேன்டாஸ்டிக்.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നത് ബീനാ ഗുവേര. ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനായി 14 വയസ്സ് പൂർത്തിയായി 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ സൗജന്യമായി നൽകുന്ന HPV വാക്സിൻ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ AL അറിയിച്ചു. സ്വകാര്യ മേഖലയിൽ ഏകദേശം 4000 വരെ വില വരുന്ന HPV വാക്സിൻ സൗജന്യമായി ലഭിക്കുന്ന അവസരം 31 ഓഗസ്റ്റ് വരെ മാത്രമാണ്. അതിനാൽ ഇതുവരെ വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്ത അർഹരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി വാക്സിനേഷൻ ഉറപ്പാക്കണം. 2026 ഓഗസ്റ്റ് 25 വരെയുള്ള യുവിൻ റിപ്പോർട്ട് പ്രകാരം കൊല്ലം ജില്ലയിൽ 16,787 പെൺകുട്ടികൾക്ക് ആശുപത്രികളിലും സ്കൂളുകളിലുമായി HPV വാക്സിൻ നൽകി. ഇതോടെ ജില്ലയിൽ 86.64% വാക്സിനേഷൻ പൂർത്തിയായി. ശേഷിക്കുന്ന അർഹരായ പെൺകുട്ടികൾക്കും വാക്സിൻ ലഭ്യമാക്കി വാക്സിനേഷൻ ലക്ഷ്യം പൂർണ്ണമായി കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമായി തുടരുകയാണ്. HPV അണുബാധയാണ് ഗർഭാശയകള ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. കൃത്യമായ പ്രായത്തിൽ HPV വാക്സിൻ സ്വീകരിക്കുന്നത് ഭാവിയിൽ HPV മൂലമുണ്ടാകുന്ന രോഗങ്ങളും ഗർഭാശയകള ക്യാൻസറും തടയുന്നതിനുള്ള പ്രധാന പ്രതിരോധ നടപടിയാണ്. കൗമാരപ്രായത്തിൽ തന്നെ വാക്സിൻ നൽകുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് പെൺകുട്ടികൾക്ക് മികച്ച സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയും. പണം ചെലവാക്കാതെ ലഭിക്കുന്ന ഈ അവസരം നമ്മുടെ പെൺമക്കളുടെ ഭാവി ആരോഗ്യത്തിനുള്ള സുരക്ഷാ കവചമായി കാണണം. പിന്നീട് എടുക്കാം എന്ന് മാറ്റിവെക്കാതെ ഓഗസ്റ്റ് 31 മുൻപ് തന്നെ വാക്സിനേഷൻ ഉറപ്പാക്കണം. ഒരു പെൺകുട്ടി പോലും ഈ അവസരത്തിൽ നിന്ന് വിട്ടുപോകരുത്. ഓഗസ്റ്റ് 31 വരെ എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും HPV വാക്സിൻ ലഭ്യമാണ്. അർഹരായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സമീപത്തെ സർക്കാർ ആശുപത്രിയുമായോ കുടുംബാരോഗ്യ കേന്ദ്രവുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ ബന്ധപ്പെട്ട് വാക്സിനേഷൻ സംബന്ധിച്ച വിവരങ്ങൾ മനസ്സിലാക്കി വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ഇന്ന് നാടെങ്ങും വിപുലമായി ആഘോഷിക്കും. ഗുരുദേവകൃതികളുടെ പാരായണം, പ്രാർത്ഥന, ഘോഷയാത്ര, സമ്മേളനം, അവാർഡ് വിതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് ജയന്തി ആഘോഷം. ഗുരുമന്ദിരങ്ങൾ, SNDP യോഗം, യൂണിയനുകൾ, ശാഖകൾ, മറ്റു ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. കൊല്ലത്ത് SN ട്രസ്റ്റിന്റെയും SNDP യോഗം കൊല്ലം യൂണിയന്റെയും നേതൃത്വത്തിലാണ് ആഘോഷം. സിംസ് ആശുപത്രി അങ്കണത്തിലെ ശങ്കർ സ്ക്വയറിൽ നിന്ന് വൈകിട്ട് 5 മണിക്ക് ഘോഷയാത്ര പുറപ്പെട്ടു.

ഗുരുദേവരഥം, ഗജവീരന്മാർ, കലാരൂപങ്ങൾ, ഫ്ലോട്ടുകൾ, തെയ്യം, പൂക്കാവടി മേളങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് പ്രൗഢിയേകും. യൂണിയന്റെ കീഴിലുള്ള മുഴുവൻ ശാഖകൾ, എസ് എൻ കോളേജ്, എസ് എൻ വനിതാ കോളേജ്, ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ, നഴ്സിംഗ് കോളേജ്, എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ അതത് ബാനറുകൾക്ക് പിന്നിൽ അണിനിരക്കും. ചിന്നക്കട വഴി വൈകിട്ട് 6:30 എസ് എൻ കോളേജ് അങ്കണത്തിൽ ഘോഷയാത്ര സമാപിക്കും. തുടർന്ന് നടക്കുന്ന ജയന്തി സമ്മേളനം മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ബിന്ദുകൃഷ്ണ പ്രസംഗിക്കും. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ജയന്തി സന്ദേശം നൽകും. ശ്രീ വിഷ്ണുമോഹൻ എം എൽ എ വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിക്കും. മേയർ എ കെ ഹഫീസ് ഘോഷയാത്രാ വിജയികൾക്ക് സമ്മാനദാനം നടത്തും. യൂണിയൻ പ്രസിഡന്റ് ശ്രീ മോഹൻ ശങ്കർ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി ഓണക്കാഴ്ച വേളമാനൂർ ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിൽ നാളെ 4 മണിക്ക് നടക്കും. ഗാന്ധിഭവൻ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്യും. കാതികൻ അഡ്വക്കറ്റ് മാരായമുട്ടം ജോണി കണ്ണകി കഥാപ്രസംഗം അവതരിപ്പിക്കും. 50 തൊഴിലുറപ്പ് തൊഴിലാളികളെ അനുമോദിക്കും. പാരിപ്പള്ളി സംസ്കാരയുടെ വിദ്യാലയ പുരസ്കാര വിദ്യാഭ്യാസ അവാർഡ് വിതരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്കാര പ്രസിഡന്റ് ജി രാജീവൻ അധ്യക്ഷത വഹിച്ചു. ബി ബി ഗോപകുമാർ എം എൽ എ പുരസ്കാര വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ബിനു, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ ജോളി ബോസ്, സെക്രട്ടറി ഡി നിരഞ്ജൻ, വിദ്യാഭ്യാസ അവാർഡ് കൺവീനർ എം ശിവശങ്കരൻ ഉണ്ണിത്താൻ, കെ ആർ മനോജ്, എൽ ഷാജി എന്നിവർ പ്രസംഗിച്ചു. ചിറക്കര മധു ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അയ്യങ്കാളി പ്രജാമഹാസഭ സംസ്ഥാന സമിതി അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷിച്ചു. കന്റോൺമെന്റ് മൈതാനത്തെ ജനശക്തി മണ്ഡപത്തിൽ അയ്യങ്കാളി പ്രതിമയിൽ പുഷ്പാർച്ചന, യോഗം എന്നിവ നടന്നു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പട്ടത്താനം സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. സഭാ കൺവീനർ അയത്തിൽ സുദർശനൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66 മഴക്കാലത്ത് രൂക്ഷമാകുന്ന വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും നിയന്ത്രിക്കാൻ ജില്ലയ്ക്ക് 28.55 കോടി രൂപ അനുവദിച്ച് ദേശീയപാത അതോറിറ്റി. ദേശീയപാതയുടെ പരിധിക്ക് പുറത്തുള്ള സ്വാഭാവിക നീർച്ചാലുകൾ അടഞ്ഞതും ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റങ്ങളും സമീപത്തെ ജലനിർഗമന മാർഗങ്ങളുമായി ദേശീയപാതയിലെ ഓടകൾക്ക് ബന്ധമില്ലാത്തതുമാണ് പല മേഖലകളിലെയും വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്ന് എ ഐ വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയിലെ ഓടകളിൽ നിന്നുള്ള വെള്ളം സമീപത്തെ സ്വാഭാവിക നീർച്ചാലുകളിലേക്കും ജലപാതകളിലേക്കും എത്തിക്കുന്നതിനുള്ള ലിങ്ക് ഡ്രെയിനേജ് സംവിധാനത്തിന്റെ മുഴുവൻ നിർമ്മാണ ചെലവും എ ഐ വഹിക്കും. ജില്ലയിൽ ചാത്തന്നൂർ, പാരിപ്പള്ളി, കൊട്ടിയം തുടങ്ങിയ മേഖലകളിൽ മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. തുടർന്ന് എൻ എച്ച് എ ഐ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക അനുവദിച്ചത്. ദേശീയപാതയിലെത്തുന്ന പ്രളയജലം സ്വാഭാവിക നീർച്ചാലുകളിൽ എത്തുന്നില്ലെന്നാണ് വിലയിരുത്തൽ. ചാത്തന്നൂർ, പാരിപ്പള്ളി, കൊട്ടിയം തുടങ്ങിയ മേഖലകളിലെ സ്വാഭാവിക നീർച്ചാലുകളുടെയും തോടുകളുടെയും വികസനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. എങ്കിലും ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പ്രധാന മേഖലകളിലെ ജനങ്ങൾക്കും യാത്രക്കാർക്കും പദ്ധതി ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. ശ്രീനാരായണ ട്രോഫിക്കു വേണ്ടി കന്നേറ്റി പള്ളിക്കലാറിന്റെ ഓളപ്പരപ്പിൽ ഇന്ന് തീപാറുന്ന പോരാട്ടം. ഓണനാളുകളിൽ കരുനാഗപ്പള്ളിയുടെ നെഞ്ചകത്ത് ആവേശത്തിന്റെ തീപ്പൊരി ചിതറിക്കുന്ന 86-ാമത് കന്നേറ്റി ജലമേള ഇന്ന് നടക്കും. ജലമേളയ്ക്ക് മാറ്റുരയ്ക്കുന്ന പ്രമുഖ വള്ളങ്ങൾ, ചുണ്ടൻ വള്ളങ്ങൾ, കേശവപുരം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ, സൗഹൃദം 87 നിരണം പുണ്യാളൻ ചുണ്ടൻ, അയണിവേലിക്കുളങ്ങര വില്ലേജ് ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ, ഇരുവർ ബോട്ട് ക്ലബിന്റെ സെന്റ് പയസ് 10th ചുണ്ടൻ, സംഘം കെന്നേറ്റിയുടെ നടുവിലപ്പറമ്പൻ ചുണ്ടൻ. വെപ്പുവള്ളങ്ങൾ: ന്യൂ ടൗൺ ബോട്ട് ക്ലബിന്റെ മണലി, ഒ എൻ സി സിയുടെ ഷോട്ട് പുളിക്കത്തറ, ഐക്യം ബോട്ട് ക്ലബിന്റെ നവജ്യോതി, കൊല്ലക ബോട്ട് ക്ലബിന്റെ അമ്പലക്കടവൻ. തെക്കനോടി വിഭാഗം: തെങ്ങിൽ റോയൽസിന്റെ കാട്ടിൽ തെക്കതിൽ, ഒ എൻ സി സി ബോട്ട് ക്ലബിന്റെ പടിഞ്ഞാറേ പറമ്പൻ, ഐക്യം ബോട്ട് ക്ലബിന്റെ ചെല്ലിക്കാടൻ, ഫീനിക്സ് ബോട്ട് ക്ലബിന്റെ കമ്പനി എന്നിവയാണ് മാറ്റുരയ്ക്കുന്ന പ്രമുഖ വള്ളങ്ങൾ. ഇതോടുകൂടി ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച്

0: ഒളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
8: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓർമ്മകളിലെ ഓണം. ആശയം അവതരണം ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ. ഓർമ്മകളിലെ ഓണം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഓണം വീണ്ടും വന്നെത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ഒരു പൂക്കളം മാത്രമല്ല, ഒരു ക്യാമ്പസാണ്. ആയിരക്കണക്കിന് കുട്ടികളുടെ ആഹ്ലാദമാണ്, മുല്ലപ്പൂക്കളുടെ ഗന്ധമാണ്, ചെണ്ടയുടെ താളമാണ്, തിരുവാതിരയുടെ ചുവടുകളാണ്, ഓണപ്പാട്ടിൻ്റെ ഈണമാണ്. ആ ഓർമ്മകളെല്ലാം ചേർന്ന് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു നിറമുള്ള ഓണക്കാലം വിരിയിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ 26 വർഷങ്ങൾ, 1995 മുതൽ 2021 വരെ കൊല്ലം ഫാത്തിമ മദർ നാഷണൽ കോളേജിലെ അധ്യാപികയായി ചെലവഴിച്ച കാലം. കോളേജിലെ എൻ്റെ ജീവിതം വിദ്യാർത്ഥികളുടെ സ്നേഹവും സന്തോഷവും ഊർജവും കൊണ്ട് എന്നും വർണ്ണാഭമായിരുന്നു.

എല്ലാം ആ ഉത്സാഹത്തിൻ്റെ നിറം പടരും. അന്ന് കോളേജിലെ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു. എല്ലാവരും ഓണക്കോടിയിൽ, എവിടെയും പൂക്കൾ, പൂക്കളത്തിനിടയിൽ കുട്ടികളുടെ ആവേശം, അതിനുമപ്പുറം കാറ്റിൽ നിറയുന്ന മുല്ലപ്പൂവിൻ്റെ ഗന്ധം. അത് ഇന്നും എൻ്റെ ഓർമ്മയിൽ അതേപടി.

സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തിരുവാതിരയാണ്. ഫാത്തിമയിലെ ഓണാഘോഷങ്ങളിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു തിരുവാതിര മത്സരം. ഓണത്തിന് വളരെ മുൻപേ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പരിശീലനം തുടങ്ങും. ചുവടുകൾ പഠിച്ചും പാട്ടുകൾ തിരഞ്ഞെടുത്തും വേഷവും അവതരണവും ആസൂത്രണം ചെയ്തും കുട്ടികൾ ആവേശത്തോടെ ഒരുങ്ങും. ഓണക്കോടി അണിഞ്ഞ പെൺകുട്ടികൾ ഒരേ താളത്തിൽ ഒരേ ചുവടിൽ പട്ടമിട്ട് തിരുവാതിര കളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അവരുടെ കൈകളിലെ ചലനവും ചുവടുകളുടെ കൃത്യതയും മുഖത്തെ സന്തോഷവും കാണാൻ വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ ആവേശത്തോടെ ഒത്തുകൂടും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്ന് മികച്ചതാകാൻ ശ്രമിക്കുന്നതിനാൽ മത്സരം വളരെ കടുത്തതായിരുന്നു. എന്നാൽ ആ മത്സരത്തിനപ്പുറം അതിൽ നിറഞ്ഞു നിന്നത് കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും സന്തോഷമായിരുന്നു. ദിവസങ്ങളോളം ഒരുമിച്ച് പരിശീലിച്ച ആ കുട്ടികൾക്ക് തിരുവാതിര ഒരു മത്സരം എന്നതിലുപരി അവരുടെ കോളേജ് ജീവിതത്തിലെ മനോഹരമായ ഒരു ഓർമ്മയായിരുന്നു. ഇന്നും ഓണം വരുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് ആ തിരുവാതിര കാഴ്ചയാണ്. ഓണക്കോടി അണിഞ്ഞ പെൺകുട്ടികൾ, താളത്തിൽ ഉയരുന്ന പാട്ട്, കയ്യടികളാൽ നിറയുന്ന ക്യാമ്പസ്, ഫാത്തിമയിലെ ഓണത്തിൻ്റെ ഏറ്റവും ഹൃദയഹാരിയായ ഓർമ്മകളിലൊന്നായി ആ തിരുവാതിര ഇന്നും എൻ്റെ മനസ്സിലുണ്ട്.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. അടുത്തതായി ഓണപ്പാട്ട്. ഓണപ്പാട്ടിന് ഓണക്കാലത്തിൻ്റെ നാടൻ മണവും സന്തോഷവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പൂക്കളത്തിനും തിരുവാതിരയ്ക്കുമൊപ്പം ഓണപ്പാട്ടുകൾ ഉയരുമ്പോൾ ഫാത്തിമയുടെ ക്യാമ്പസ് മുഴുവൻ ഉത്സവ ലഹരിയിലാകും. വിദ്യാർത്ഥികളുടെ കൂട്ടായ പാട്ടും ചിരിയും ആവേശവും ചേർന്ന ആ നിമിഷങ്ങളെ മറക്കാനാവാത്ത ഓർമ്മകളായി മാറ്റുന്നു. ഓണപ്പാട്ട് ഒരു മത്സരമായിരുന്നെങ്കിലും അതിനപ്പുറം അതൊരു ആഘോഷമായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓരോ സംഘം ഒരുമിച്ച് പാടുന്ന കുട്ടികൾ ഓണക്കോടിയിൽ ചെറിയ ചെണ്ടകളും മറ്റ് വാദ്യോപകരണങ്ങളുമൊക്കെയായി. ആ കൂട്ടായ്മയുടെ ഭംഗി വേറെയായിരുന്നു. ഒരുമിച്ച് പാടുമ്പോൾ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ആ സൗഹൃദവും സന്തോഷവും കാണുന്നത് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സിന് വലിയൊരു അനുഭവമായിരുന്നു. 1000-ൽ അധികം വിദ്യാർത്ഥികൾ നിറഞ്ഞിരുന്ന ആ ക്യാമ്പസിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പാട്ട് ഉയർന്നു കേൾക്കുമ്പോൾ കോളേജ് മുഴുവൻ ഒരു വലിയ ഓണവേദിയായി മാറും.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഫാത്തിമയിലെ ഓണാഘോഷങ്ങളിൽ അത്തപ്പൂക്കള മത്സരത്തിനും വലിയ ആവേശമായിരുന്നു. ഓണം വരുന്നതിന് ദിവസങ്ങൾക്കു മുമ്പേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും തയ്യാറെടുപ്പുകൾ തുടങ്ങും. പൂക്കളത്തിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കും. പണം കളക്ട് ചെയ്ത് തെങ്കാശിയിൽ നിന്നും തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പൂക്കൾ വാങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. നിറങ്ങളും ഭാവനയും കൂട്ടായ പരിശ്രമവും ചേർന്ന് ക്യാമ്പസിൽ വിരിയുന്ന ആ മനോഹരമായ അത്തപ്പൂക്കളങ്ങൾ കാണുമ്പോൾ ഓണം ശരിക്കും ഫാത്തിമയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നും. ഓണത്തിന്റെ ദിവസം ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത്തപ്പൂ ഇടാൻ പ്രത്യേകം സ്ഥലം അനുവദിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പൂക്കൾ അടർത്തിയും സംസാരിച്ചും ചിരിച്ചും പൂക്കളം ഒരുക്കും. അത്തപ്പൂക്കള മത്സരത്തിന് ഒരു പ്രത്യേക ആവേശമായിരുന്നു. ക്ലാസ് മുറികളിലും ലാബുകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്ഥലം അനുവദിക്കും. കുട്ടികൾ നേരത്തെ തന്നെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. മത്സരം അത്രയും കടുത്തതായിരുന്നു. വിധികർത്താക്കൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. 10 വൃത്തങ്ങൾ വേണം, തുമ്പ, മുക്കൂറ്റി, എരിക്ക് തുടങ്ങിയ പരമ്പരാഗത പൂക്കൾ നിർബന്ധം. പൂക്കളുടെ വിന്യാസം, നിറങ്ങളുടെ ചേരുവ, വൃത്തങ്ങളുടെ കൃത്യത, ആകൃതിയുടെ ഭംഗി എല്ലാം വിലയിരുത്തപ്പെടും. ഓരോ പൂവും അതിൻ്റെ ശരിയായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഒരു പൂക്കളം പൂർണ്ണമാകുന്നത്. അങ്ങനെ ഒരുക്കിയ പൂക്കളങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ തോന്നും, ഓണം പൂക്കളിൽ മാത്രമല്ല ഈ കുട്ടികളുടെ മനസ്സുകളിലും വിരിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. അത്തപ്പൂക്കള മത്സരത്തിൻ്റെ സമ്മാനങ്ങൾ പലപ്പോഴും പട്ടണത്തിലെ സ്ഥാപനങ്ങളും കടക്കാരുമൊക്കെയാണ് സ്പോൺസർ ചെയ്തിരുന്നത്. അതും കുട്ടികളുടെ ആവേശം ഇരട്ടിയാക്കിയിരുന്നു.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഇത് നിങ്ങളുടെ

സാന്ത്വനം 90.5 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. എൻ്റെ ഓർമ്മകൾ റേഡിയോ സാന്ത്വനം 90.5 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. വിദ്യാർത്ഥികളുടെ ഓണം മാത്രമായിരുന്നില്ല ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ഓണം. അധ്യാപകർക്കും ഞങ്ങളുടേതായ ഒരു ഓണമുണ്ട്.

ആയിരുന്നു. ഞങ്ങൾക്ക് മലയാളി മംഗ മത്സരങ്ങളും പായസം മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഈ മത്സരവുമായി ഒരു പ്രത്യേക ഓർമ്മയുമുണ്ട്. മലയാളി മംഗയ്ക്കുള്ള സമ്മാനം ഞാൻ 2 തവണ നേടിയിട്ടുണ്ട്. അത് ഇന്നും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. തുടർച്ചയായി 3 വർഷം പായസ മത്സരത്തിൽ 1ാം സമ്മാനം നേടി. ഒരു ചെറിയ ഹാട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ആ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടത് അവയുമായി ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളാണ്. അധ്യാപകർ തമ്മിലുള്ള സൗഹൃദം, കളിയാക്കലുകൾ, മത്സരത്തിൻ്റെ ആവേശം, വിജയിച്ചാലുണ്ടാകുന്ന സന്തോഷം, തോറ്റാൽ അടുത്ത വർഷം ജയിക്കുമെന്ന വാശി, അങ്ങനെ അധ്യാപകരുടെ ഓണവും വിദ്യാർത്ഥികളുടെ ഓണത്തിനൊപ്പം ചേർന്നിരുന്നു. ഞങ്ങൾ അധ്യാപകർ മക്കളെയും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കോളേജിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവർക്കത് ഒരു ഉത്സവത്തിൽ പങ്കുചേരുന്നതിൻ്റെ സന്തോഷം മാത്രമായിരുന്നില്ല, പരസ്പരം പരിചയപ്പെടാനും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും സമയം ചെലവഴിക്കാനും ആ സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനുമുള്ള അവസരം കൂടിയായിരുന്നു. അങ്ങനെ ഫാറ്റിമയിലെ ഓണം ഞങ്ങളുടെ കുട്ടികളുടെ ബാല്യത്തിലെ മനോഹരമായ ഓർമ്മകൾക്കൊപ്പം അവർ തമ്മിൽ വളർത്തിയെടുത്ത സൗഹൃദത്തിൻ്റെയും ഓർമ്മയായി മാറി. 26 വർഷത്തെ എൻ്റെ അധ്യാപക ജീവിതത്തിൽ എത്രയോ ഓണങ്ങൾ കടന്നുപോയി. ആ ഓർമ്മകൾ ഒരിക്കലും പഴകുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഓണം എന്നത് ഒരു ഉത്സവം മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് സൃഷ്ടിച്ച ഓർമ്മകളുടെ പേര് കൂടിയാണ് ഓണം.

0: Feel the music with Radio Sandvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.5 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. എൻ്റെ ഓർമ്മകളിലെ ഈ ഓണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരാളെ ഓർക്കാതിരിക്കാനാവില്ല. എൻ്റെ അമ്മ ഡോക്ടർ കവിയൂർ രേവമ്മ, കർണാട്ടിക് സംഗീതജ്ഞ, ഭരണാധികാരി, സിനിമാ ഗായിക. എൻ്റെ അമ്മയുടെ ശബ്ദം എൻ്റെ ബാല്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1961 മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ അമ്മ പാടിയ ഓണഗാനം എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. കാലം എത്ര മുന്നോട്ട് പോയാലും ചില ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അകലുന്നില്ല. അമ്മയുടെ ആ ഓണപ്പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും ആ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നു. പൂക്കളും പൂക്കളങ്ങളും നിറഞ്ഞ ഒരു ഓണക്കാലത്തിലേക്ക്, എൻ്റെ അമ്മയുടെ ശബ്ദം നിറഞ്ഞ ഒരു വീട്ടിലേക്ക് ഈ ഓണപ്പാട്ട് എൻ്റെ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മകളുടെ ഓണം എൻ്റെ അമ്മയുടെ ശബ്ദത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പാർവതി ജീവൻ.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓർമ്മകളിലെ ഓണം. ആശയം അവതരണം ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി.

0: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
5: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
9: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
8: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
9: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
10: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
11: ലോട്ടറി ഒന്നും അല്ല,
10: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
13: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
13: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
13: 9446340979.
12: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
13: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
12: റിയലി വി കാൻ ഗ്രോ
14: ടുഗദർ.
15: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മഗ ഓഫറുകളുടെ പെരുമഴ.
16: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
15: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
17: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
10: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ മാറി പോവോ?
18: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
18: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
12: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
19: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking

0: Magic by Gopinath Muttakad. Stellar vocals from playback singers Ravisankar R. and Chitra Arun. And mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
2: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 28 മുഗളന്മാർ അഹമ്മദ് നഗർ പിടിച്ചെടുത്തതും കൽക്കട്ടയിൽ കാർ റാലി നടന്നതും വില്യം ഹർഷൻസ് ഒരു പുതിയ ചന്ദ്രനെ കണ്ടെത്തിയതുമൊക്കെ ഒരു ഓഗസ്റ്റ് 28 ഓഗസ്റ്റ് 28 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 28 മുഗളന്മാർ അഹമ്മദ് നഗർ പിടിച്ചെടുത്തത് 1600 ഓഗസ്റ്റ് 28 കൽക്കട്ട മുതൽ ബാരക്പൂർ വരെയുള്ള ആദ്യ കാർ റാലി നടന്നത് 1904 ഓഗസ്റ്റ് 28. രണ്ടാം ലോക ഹിന്ദി സമ്മേളനം മൗറീഷ്യസിൽ നടന്നത് 1976 ഇന്നേ ദിവസമായിരുന്നു. 1916 ഓഗസ്റ്റ് 28 ജർമ്മനി റുമേനിയയുടെ മേൽ യുദ്ധം പ്രഖ്യാപിച്ചത്. നിപ്പോൺ ടിവി അതിന്റെ ആദ്യ ടെലിവിഷൻ പരിപാടി ആദ്യ ടെലിവിഷൻ പരസ്യം ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തത് 1953 ഇന്നേ ദിവസമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയുടെ ആദ്യ ഉപയോഗത്തിൽ വില്യം ഹെർഷൻസ് ഒരു പുതിയ ചന്ദ്രനെ കണ്ടെത്തിയത് 1789 ഇന്നേ ദിവസമായിരുന്നു. ആദ്യ ജനീവ കൺവെൻഷൻ 26 രാജ്യങ്ങൾ ഒപ്പുവെച്ച്. യുദ്ധനിയമങ്ങൾ നിയന്ത്രിച്ചത് 1864 ഓഗസ്റ്റ് 28. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമായ എവർഗ്രീൻ പോയിന്റ് ഫ്ലോട്ടിംഗ് തടാകത്തിൽ തുറന്നത് 1963 ഇന്നേ ദിവസമായിരുന്നു. ദേശീയ ഇൻഷുറൻസ് ബിസിനസ് ദേശസാൽക്കരണ ബിൽ പാസാക്കിയത് 1972 ഓഗസ്റ്റ് 28.
3: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Radio Sandhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.
4: Radio Sandhanam 90.4 FM il ippol kelkam Vyasa Prasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

ഹരി ഓം. ആചാര്യ ഭഗവത്പാദരുടെ ദൃഷ്ടിയിൽ ഭഗവത്ഗീത ആരംഭിക്കുന്നത് ഗീതോപദേശം ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം തൊട്ടാണ്. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ അർജുനന്റെ അവസ്ഥാവൈകല്യത്തെക്കുറിച്ചുള്ള ചിത്രീകരണമാണ്, ഗീതോപദേശത്തിന്റെ പശ്ചാത്തല ചിത്രീകരണമാണ്. അതാകട്ടെ, എല്ലാവരെയും ബാധിക്കുന്ന ശോകമോഹങ്ങൾ അർജുനനെ ബാധിച്ചതായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് എന്നിങ്ങനെയൊക്കെ വ്യാഖ്യാനമുണ്ട്. ഏതായാലും ശരിക്കും ആരംഭിക്കുന്നത് 2-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം തൊട്ടാണ്. ഏതാണ് ആ ശ്ലോകം? അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാണുശോചന്തി പണ്ഡിതാഹ എന്ന ശ്ലോകം തൊട്ടാണ് ശരിക്കും ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് വീണ്ടും ആചാര്യസ്വാമികളുടെ ദൃഷ്ടിയിൽ 18-ാം അധ്യായത്തിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വ സർവ പാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് പറയുന്ന ശ്ലോകത്തോടുകൂടിയാണ് ഈ പശ്ചാത്തലത്തിൽ ഭഗവത്ഗീതയുടെ താല്പര്യം എന്താണ്, താല്പര്യ നിർണയം എന്ന് പറയും. ഒരു ഗ്രന്ഥം എന്തിനു വേണ്ടി രചിച്ചു, ഇങ്ങനെ ഗീതാ താല്പര്യ നിർണയം, ഭഗവത്ഗീത താല്പര്യ നിർണയത്തിൽ ഉപക്രമവും ഉപസംഹാരവും. ഉപക്രമം എന്ന് പറഞ്ഞാൽ തുടക്കം, ഉപസംഹാരം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതും. ഉപക്രമം ഉപസംഹാരം തുടങ്ങി 6 ലിംഗങ്ങൾ പരിഗണിച്ചാണ്, 6 അടയാളങ്ങൾ വെച്ചാണ് എന്താണ് പ്രതിപാദ്യ വിഷയം എന്നുള്ളത് വ്യക്തമാക്കുക. അങ്ങനെ ആചാര്യസ്വാമികൾ ഭഗവത്ഗീത മോക്ഷശാസ്ത്രമാണെന്നും അദ്വൈതമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളതെന്നൊക്കെ

ധ്യാനിക്കുന്നുണ്ട്. ഇവിടെ ഇത് പറയാൻ കാരണം രണ്ട് അറ്റത്തുള്ള, അതായത് തുടക്കവും ഒടുക്കവും ഇന്ന ഇന്ന ശ്ലോകങ്ങളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ തദനുസൃതം മധ്യഭാഗത്ത് വരുന്ന ശ്ലോകമായിട്ട് 22-ാമത്തെ ശ്ലോകത്തെ, 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകത്തെ പരിഗണിക്കാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ആശയപൊരുത്തം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അശോച്യാഹ, എല്ലാവരും അശോച്യന്മാരാണ്. ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ചാണ് അർജുന നീ ദുഃഖിക്കുന്നത് എന്നാണ് തുടക്കം. അതിനർത്ഥം എന്താണ്? ആരെ കുറിച്ചും ദുഃഖിക്കേണ്ടതായിട്ടില്ല. സർവേ അശോച്യാഹ, ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. നമ്മുടെയൊക്കെ ദുഃഖം, നമ്മുടെയൊക്കെ സങ്കടം, നമ്മുടെയൊക്കെ ഭയം, നമ്മുടെയൊക്കെ ആശങ്കകൾ, നമ്മുടെയൊക്കെ പരിഭ്രമങ്ങൾ, നമ്മുടെയൊക്കെ വ്യാകുലതകൾ, നമ്മുടെയൊക്കെ നിരാശകൾ, വിഷാദങ്ങൾ, ഇതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചാൽ യോഗക്ഷേമമാണ് എന്ന് ലളിതമായിട്ട് പറയാം. അപ്പൊ അവിടെ ആ വിഷയത്തിൽ നിങ്ങൾ എന്തിനു ദുഃഖിക്കണം? യോഗക്ഷേമ വിഷയത്തിൽ ഗ്യാരണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയും പോലെ 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം ഇനി അവസാനിപ്പിക്കുന്നതോ, അതുകൊണ്ടും ആ ശുജ ദുഃഖിക്കണ്ട. ഇപ്പൊ ദുഃഖിക്കേണ്ടാത്തവരാണ്. ഇഫ് അറ്റ് ഓൾ യു ആർ ദുഃഖിക്കിങ്, നിങ്ങൾ അഥവാ ദുഃഖിക്കുകയാണെങ്കിൽ അതിനെന്താ കാരണം? യോഗക്ഷേമ സംബന്ധിയായിട്ടുള്ള വ്യാകുലതകളാണ്. കേട്ടില്ലേ, ആ വിഷയത്തിൽ ഐ ഹാവ് ഗ്യാരണ്ടി, ഞാൻ അതില് ആശ്വാസപ്രദമായ രീതിയിൽ ഭഗവാൻ പറയുന്നു, യോഗക്ഷേമം വഹാമ്യഹം, അതുകൊണ്ട് ദുഃഖിക്കേണ്ട. ഇങ്ങനൊരാശയ സംബന്ധം കാണാവുന്നത് 22-ാമത്തെ ശ്ലോകത്തിൽ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടതെന്നാണെങ്കിൽ രണ്ട് പ്രകാരമൊക്കെ അർത്ഥം പറഞ്ഞല്ലോ. ഒരു പ്രകാരത്തിലുള്ള അർത്ഥം തന്നെ ഉറച്ചിട്ടില്ല, പിന്നെ രണ്ട് പ്രകാരം, ഇനിയും സ്വാമി സൗകര്യം കിട്ടുകയാണെങ്കിൽ 3 പ്രകാരവും 4 പ്രകാരമൊക്കെ പറയാൻ പോകും. ഈ ശ്ലോകത്തിനല്ല, വേറെ ശ്ലോകത്തിന്. എന്തെങ്കിലുമൊക്കെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഈ ശ്ലോകങ്ങളൊക്കെ എങ്ങനെ നാം ഉപയോഗിക്കണം? അർജുനനെ ഉദ്ദേശിച്ചല്ല ഉപദേശം നിർവഹിച്ചതെന്നാണ് ശങ്കര ഭഗവത്പാദര് ചൂണ്ടിക്കാണിക്കുന്നത്. അർജുന നിമിത്തീകൃത്യ, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ജനസാമാന്യത്തിന് മുഴുവൻ നൽകിയ ഉപദേശമാണ്. ഭഗവത്ഗീതയെ കുറിച്ച് പറയുമ്പോ പറയും, സാർവകാലികമാണ്, സാർവജനീനമാണ്. എന്താ അർത്ഥം? ഇറ്റ് ഇസ് റെലവന്റ്. ഇതിന്റെ ഒരു പ്രസക്തി എക്കാലത്തേക്കും ഉള്ളതാണ്. ഇറ്റ് ഇസ് റെലവന്റ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ നൂറ്റാണ്ടിലും ഇനി വരും നൂറ്റാണ്ടുകളിലൊക്കെ ഗീതോപദേശം റെലവന്റ് ആയിരിക്കും. പിന്നെയോ, സാർവജനീനം എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെ സംബന്ധിച്ചുള്ളതുമാണ്. അമേരിക്കക്കാർക്കും ഇത് ഉപയോഗിക്കാം, അതുപോലെ അറബ് രാഷ്ട്രങ്ങൾക്കും ഇത് വാസ്തവത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ശാസ്ത്രഗ്രന്ഥം അപ്രകാരം ആചാര്യന്മാരാൽ അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട്, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ലൈക്ക് ദിസ്, ഇപ്രകാരം അവതരിപ്പിക്കപ്പെട്ടതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യുദ്ധക്കളത്തിൽ നിൽക്കുന്നുമല്ല. കേട്ടില്ലേ, ഭഗവത്ഗീത പഠിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജന്മസാഫല്യത്തിന്റെ യാത്രയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി അവിടെ അവിടെ വന്നു ചേരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് കരുതിയിട്ടും ആവാം, എങ്ങനെയൊക്കെ ആയാലും ശരി, യുദ്ധക്കളത്തിൽ ഉപദേശം കേൾക്കുന്ന അർജുനന്റെ അവസ്ഥയല്ല നമ്മുടെ ഒന്നും എന്ന് പൊതുവെ പറയാം. അവിടെ എന്താ സ്ഥിതി? യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ ഒരു സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴാണ് ഭഗവാൻ ഇതൊക്കെ

0: ഒക്കെ പറഞ്ഞത്.
1: അങ്ങനെയല്ല നമ്മള്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഉപദേശത്തെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും മനനം ചെയ്യണം. വി ഹാവ് ടു റിഫ്ലക്റ്റ് അപ്പോൺ ഇറ്റ്. മനനം ചെയ്യണം. ഈ മനനം ചെയ്യുന്നതിനാണ് പലതരത്തിലുള്ള ചിന്തകളെ പങ്കുവെച്ചു തരുന്നത്. അതിലൊന്നിൽ നമ്മൾ ഇങ്ങനെ മാത്രം എന്ന് ഫിക്സ് ചെയ്യണ്ട. കേട്ടില്ലേ? ഇവിടെ യോഗക്ഷേമം വാഹാമ്യഹം എന്ന് പറഞ്ഞ എന്താണ്? ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓടി നടക്കുന്നവരുടെ ദൈനംദിന ജീവിത നിർവഹണത്തെ സംബന്ധിച്ച് വ്യാകുലപ്പെടണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. യോഗക്ഷേമം വഹാമ്യഹം. കേട്ടില്ലേ? അവർക്ക് ശാരീരിക സുസ്ഥിതിക്ക് വേണ്ടതും ചിലപ്പോഴൊക്കെ കുടുംബത്തിന്റെ കാര്യവും ഒക്കെ ഭഗവാൻ നോക്കുന്നു പറഞ്ഞാൽ സമാജമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നർത്ഥം. കാരണം എന്താണ്? ദിസ് പേഴ്സൺ ഈസ് ഫുള്ളി ഇൻവോൾവ്ഡ് ഇൻ ഡിവോഷൻ. അതുകൊണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കൂ, വ്യാകുലപ്പെടാതിരിക്കൂ. യോഗക്ഷേമം വഹാമ്യഹം. പിന്നെയോ, ഒരു ഭഗവത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഉത്തമ സാധകനെ സംബന്ധിച്ചിടത്തോളം, സാധകയെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ, അന്തക്കരണത്തിന്റെ ശുദ്ധിയും തത്വബോധ നിഷ്ഠയുമാണ്. അപ്പൊ ആ അർത്ഥത്തിലാണെങ്കിൽ അത് ഭഗവാൻ പ്രദാനം ചെയ്യും. ഇപ്രകാരം നിങ്ങൾ ഫുള്ളി കമ്മിറ്റഡ് ആയി ഡിവോട്ടഡ് ആയിട്ട് വർത്തിക്കുകയാണെങ്കിൽ, ഐ ആം വെരി ഈഗർ ടു ബ്ലസ് യു. കേട്ടില്ലേ? അതുകൊണ്ട് ഇതാ പിടിച്ചോളൂ, നിങ്ങളുടെ അപ്രാപ്തസ്യ പ്രാപ്തി. നിങ്ങളുടെ വിഷയത്തിൽ ഈ മനസ്ഥൈര്യവും അതുപോലെ തത്വബോധവും ഒക്കെ അത് ഞാൻ പ്രദാനം ചെയ്യും. പ്രാപ്തസ്യ സംരക്ഷണം. അങ്ങനെ നിങ്ങൾ ആ ഇതിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ എഗെയിൻ ഐ വിൽ ടേക്ക് കെയർ ഓഫ്. ഇതാണ് രണ്ട് നിലയ്ക്കും ആലോചിക്കാം എന്ന് പറഞ്ഞത്. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: കറക്കും തളികൾ.

0: ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഇസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. ബംഗാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163-ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
1: പള്ളി നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവർ, ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിൽ നടക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി.
0: ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ജയന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. 1500 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അതേസമയം ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിൽ 5.1 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് നേപ്പാളിൽ വീണ്ടും പ്രളയം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3-ാമതൊരു വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86-ാമത് ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന് 77265 നിഫ്റ്റി

0: 4.4 ഉയർന്ന് 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 1,18,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപ്പോലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപ്പോലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാ നദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3 വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ കായിക ദിനം. തയ്യാറാക്കിയത് സനിൽ പി തോമസ്, സ്പോർട്സ് ജേർണലിസ്റ്റ്. അവതരണം ഹരിഷ്ണ. ഫുട്ബോളിൽ പെലെയ്ക്കും ക്രിക്കറ്റിൽ ഡോൺ ബ്രാഡ്മാനുമുള്ള സ്ഥാനമാണ് ഹോക്കിയിൽ ധ്യാൻചന്ദിനുള്ളത്. ലോകം കണ്ടതിൽ ഏറ്റവും മികച്ച ഹോക്കി താരം. പക്ഷേ പെലെയെപ്പോലെയോ ബ്രാഡ്മാനെപ്പോലെയോ ധ്യാൻചന്ദ് ആഗോള പ്രശസ്തനായില്ല. കാരണം അദ്ദേഹം ജനിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു. 1905 ഓഗസ്റ്റ് 29 അലഹബാദിലാണ് ധ്യാൻചന്ദ് ജനിച്ചത്. ധ്യാൻചന്ദിന്റെ സുവർണകാലത്ത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായിരുന്നു. 1928 1932 ഒളിമ്പിക്സിൽ കളിക്കാരനായും 1936 നായകനായും ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണം നേടിത്തന്ന ധ്യാൻചന്ദിന് ഹോക്കി മാന്ത്രികൻ എന്ന പേര് നൽകിയത് US പത്രങ്ങളാണ്. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യ US ഒന്നിനെതിരെ 24 ഗോളുകൾക്ക് തകർത്തപ്പോഴായിരുന്നു അത്. ഹോക്കി മാന്ത്രികനെ സ്വന്തം രാജ്യം അംഗീകരിക്കാൻ പക്ഷേ അല്പം വൈകി. എന്നാൽ 2012 രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ കായിക ദിനമായി ആചരിക്കാൻ തുടങ്ങി. കായികരംഗത്തെ ദേശീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്യുന്നത് പൊതുവെ ഈ ദിനത്തിലാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനാചരണത്തിന്റെ ഭാഗമായി കായിക ക്ഷമത പ്രോത്സാഹിപ്പിക്കുവാനും കായിക അവബോധം വളർത്തുവാനുമായി ഒട്ടേറെ പരിപാടികൾ രാജ്യത്തെങ്ങും സംഘടിപ്പിക്കപ്പെടുന്നു. സ്കൂളുകളും കോളേജുകളും സർക്കാർ സ്ഥാപനങ്ങളും മാത്രമല്ല പ്രാദേശിക ക്ലബ്ബുകളും സംഘടനകളും ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അഭിനിവേശത്തോടെ കളിക്കുക, അഭിമാനത്തോടെ വിജയിക്കുക എന്നതാണ് ദേശീയ കായിക ദിനത്തിലെ മുദ്രാവാക്യം. ഖേലേഗ ഇന്ത്യ ഖിലേഗ ഇന്ത്യ അഥവാ ഇന്ത്യ കളിച്ചാൽ ഇന്ത്യ തിളങ്ങും എന്ന മുദ്രാവാക്യവും ഉയരുന്നു. 2018 ദേശീയ കായിക ദിനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖേലോ ഇന്ത്യ എന്ന ആശയം പ്രഖ്യാപിച്ചത്. ഇന്ന് കായിക ഭാരതത്തിന്റെ ഏറ്റവും അഭിമാനകരമായ പദ്ധതിയായി അത് മാറിക്കഴിഞ്ഞു. ദേശീയ കായിക ദിനാചരണം 2012 തുടങ്ങിയതെങ്കിലും ആജീവനാന്ത മികവിനുള്ള ധ്യാൻചന്ദ് ദേശീയ അവാർഡ് 2002 മുതൽ നൽകിപ്പോരുന്നു. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഇതിനു പുറമെ രാജീവ് ഖേൽരത്ന അവാർഡിന്റെ പേരുമാറ്റി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാക്കി. രാജ്യത്ത് ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഖേൽരത്ന. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ നേട്ടക്കാരെ കൂടി പരിഗണിക്കാനായി ഏതാനും തവണ ദേശീയ കായിക അവാർഡ് വിതരണം മാറ്റിയിട്ടുണ്ടെങ്കിലും പൊതുവെ ദേശീയ കായിക ബഹുമതികൾ ഓഗസ്റ്റ് 29 തന്നെ നൽകുവാൻ ശ്രദ്ധിച്ചുപോരുന്നു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ 2000 പോയ നൂറ്റാണ്ടിലെ മികച്ച ഇന്ത്യൻ കായിക താരത്തെ തിരഞ്ഞെടുത്തപ്പോൾ പുരുഷ വിഭാഗത്തിൽ ധ്യാൻചന്ദിനൊപ്പം മറ്റൊരു പേരും വന്നിരുന്നില്ല. ധ്യാൻചന്ദിനെ തഴഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഭാരതരത്ന നൽകിയത് ചോദ്യം ചെയ്യപ്പെടുന്നതിനൊപ്പം ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച കായിക താരം ധ്യാൻചന്ദാണെന്ന വസ്തുത എല്ലാവരും അംഗീകരിക്കുന്നു. ദേശീയ കായിക ദിനം ആചരിക്കുമ്പോൾ നാം ആദ്യം സ്മരിക്കേണ്ടത് ധ്യാൻചന്ദ് ഇന്ത്യൻ സ്പോർട്സിന് നൽകിയ സംഭാവനകളെക്കുറിച്ചാണ്. സാധാ പട്ടാളക്കാരനായിട്ടായിരുന്നു ധ്യാൻചന്ദിന്റെ സൈനിക സേവനത്തിന്റെ തുടക്കം. മേജറായി വിരമിച്ചു. കളിച്ച 3 ഒളിമ്പിക്സിലും സ്വർണം. ഒളിമ്പിക്സിൽ മാത്രം അടിച്ചത് 37 ഗോൾ. 3 ഫൈനൽ മത്സരങ്ങളിൽ 13 ഗോൾ. എന്നും ടീം മാൻ ആയിരുന്നു അദ്ദേഹം. സ്വയം ഗോൾ നേടുന്നതിനപ്പുറം സഹകളിക്കാർക്ക് അവസരം സൃഷ്ടിച്ചു. തന്നെക്കാൾ മികച്ച കളിക്കാരൻ അനുജൻ രൂപ് സിംഗ് ആണെന്ന് പറയുവാൻ ഒരിക്കലും അദ്ദേഹം മടി കാണിച്ചില്ല. ബെർലിൻ ഒളിമ്പിക്സ് വേളയിൽ അഡോൾഫ് ഹിറ്റ്ലർ നൽകിയ വാഗ്ദാനങ്ങളും പരിശീലകനാകാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ക്ഷണവും വിനയപൂർവ്വം നിരസിച്ച ധ്യാൻചന്ദ് തന്റെ പരിശീലന മികവിൽ മറ്റൊരു രാജ്യം ഇന്ത്യയെ തോൽപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ കാലത്താണ് വിദേശ വാഗ്ദാനങ്ങൾ നിരസിച്ചതെന്ന് നാം ഓർക്കണം. സത്യത്തിൽ ധ്യാൻചന്ദിന്റെ സമർപ്പണവും രാജ്യസ്നേഹവുമാണ് ദേശീയ കായിക ദിനത്തിൽ കളിക്കാർ ഓർക്കേണ്ടതും മാതൃകയാക്കേണ്ടതും. ദീർഘദൂര നീന്തലിൽ മിഹിർ സെൻ, ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ, ബാഡ്മിന്റണിൽ പ്രകാശ് പദുക്കോൺ, ടെന്നീസിൽ രാമനാഥൻ കൃഷ്ണൻ.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: இருந்தது மாமி, என் கண்ணை கட்டி காட்டல விட்டது சாமி சாமி சாமி சாமி.
1: அமெரிக்கன் பிரவாச விசேஷங்கள்.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്

0: കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671.

റേഡിയോ സാന്ത്വനം 90.4 എനിക്ക് കേൾക്കാം. ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗവർണർമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. സമകാലിക ആഗോള സാമ്പത്തിക വെല്ലുവിളികളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും G20 പങ്കാളികളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനും ഈ കൂടിക്കാഴ്ച അവസരമൊരുക്കും. ന്യൂയോർക്കിലെ സമ്മേളനത്തിൽ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ഉയർന്നു. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. നദിക്കരകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. വീണ്ടും പ്രളയ സാധ്യത ഉയർത്തിയതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി. തൃശൂലി ധോബി നദീതീരങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ വീടുകളും കടകളും വസ്തുവകകളും ഒലിച്ചുപോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രളയക്കെടുതി രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിയ 21 തമിഴ്നാട് സ്വദേശികൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഇവർ ഇന്ന് ഉച്ചയോടെ ന്യൂഡൽഹിയിൽ എത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂലി വൻ ജലവൈദ്യുത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ചൈനീസ് അതിർത്തിയിൽ കുടുങ്ങിയ 96 പേർ കരമാർഗം സുരക്ഷിതമായി നേപ്പാളിലെത്തിയതായും ശ്രീ ജയ്സ്വാൽ വ്യക്തമാക്കി. അതേസമയം പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ട 320 ഇന്ത്യൻ പൌരന്മാരെ ഇനിയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
1: 21 ഇന്ത്യൻ നാഷണൽ

0: who had yesterday arrived in Kathmandu from the area that was affected. They landed in Delhi. These 21 Indian nationals, they are from Tamil Nadu. We have learned 96 Indian nationals who were stranded on the Chinese side have safely crossed into Nepal by land, and efforts are underway to have them evacuated.
1: പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് സാധ്യമായ എല്ലാ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സഹായങ്ങളും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നേപ്പാൾ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. അതേസമയം നേപ്പാളിൽ നിന്ന് മടങ്ങിയെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള 21 തീർത്ഥാടകരുടെ സംഘവുമായി ശ്രീ ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പൌരന്മാരുടെ സുരക്ഷിതമായ മടങ്ങിവരവ് സാധ്യമാക്കിയ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നത് ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളുടെ സുരക്ഷ, ഘടന, നടത്തിപ്പ് എന്നിവയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര പൊതുപരീക്ഷ പരിഷ്കരണ ടാസ്ക് ഫോഴ്സ് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പൊതുപരീക്ഷകളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 13 വരെ ഔദ്യോഗിക വെബ്സൈറ്റ്, വാട്സ്ആപ്പ് അല്ലെങ്കിൽ 1800 1840 4747 എന്ന ഫോൺ നമ്പർ വഴിയോ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. നോർവേ രാജാവ് ഹാരാൾഡ് അഞ്ചാമൻ അന്തരിച്ചു. ഓസ്ലോയിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 89 വയസ്സായിരുന്നു. യൂറോപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം പിതാവ് രാജാവ് ഒലാവ് അഞ്ചാമന്റെ മരണശേഷം 1991 രാജാവായി സ്ഥാനമേറ്റത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. ചെമ്പഴന്തിയിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കും. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് തിരുവനന്തപുരത്ത് നടന്ന ജയന്തി ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വിജ്ഞാന സമ്പന്നവുമായ ഭാരതത്തിലേക്കുള്ള കൂട്ടായ യാത്രയ്ക്ക് നാരായണഗുരുവിന്റെ കാലാതീതമായ ആദർശങ്ങൾ ഇന്നും വെളിച്ചം പകരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള അയ്യങ്കാളിയുടെ അചഞ്ചലമായ പ്രതിബദ്ധത ഐക്യവും സമാധാനവുമുള്ള ഒരു ഭാരതത്തിനായുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്ക് ഇന്നും പ്രചോദനമേകുന്നുവെന്ന് ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. സാമൂഹിക നീതിക്കായുള്ള പോരാട്ടത്തിലെ ഒരു വലിയ മുന്നണി പോരാളിയായാണ് മഹാത്മാ അയ്യങ്കാളി സ്മരിക്കപ്പെടുന്നതെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകൾ അനേകർക്ക് കരുത്ത് പകരുന്നുവെന്നും വിദ്യാഭ്യാസത്തിനും വിജ്ഞാനത്തിനും ഗുരു നൽകിയ ഊന്നൽ അങ്ങേയറ്റം ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനാരായണ ഗുരുവിനെയും മഹാത്മാ അയ്യങ്കാളിയെയും സ്മരിച്ച് സമൂഹമാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് ഞായറാഴ്ച സമാപനമാകും. ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ സഹകരണത്തോടെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്. കണ്ണൂർ കളക്ടറേറ്റിൽ നടക്കുന്ന വാരാഘോഷ പരിപാടികൾ ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: കണ്ണൂരിലെ കലാകാരന്മാർക്ക് പുറമെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ അവതരിപ്പിച്ച പരിപാടികളും ഏറെ ശ്രദ്ധേയമായിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായ് നൃത്തം, ചാരി നൃത്തം, ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച മയൂർ നൃത്തം തുടങ്ങി രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്നതായിരുന്നു ഓരോ ദിവസത്തെയും ആഘോഷ പരിപാടികൾ. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൌത്ത് സോൺ കൾച്ചറൽ സെന്റർ, തിരുവനന്തപുരം ഭാരത് ഭവൻ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരൻ കണ്ണൂരിലെത്തിയത്.
1: ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഘോഷയാത്ര നടക്കും. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പി എസ് എ ബുഡാപസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. ഇന്ന് രാത്രിയാണ് മത്സരം. ഇന്നലെ രാത്രി നടന്ന സെമിഫൈനലിൽ ഇന്ത്യയുടെ തന്നെ വീർ ചോത്രാനിയെ 3-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് വേലവൻ സെന്തിൽകുമാർ ഫൈനലിലേക്ക് മുന്നേറിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ

സന്ദർശനത്തിനായി ഇന്ന് യുഎസിൽ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ ഇന്ത്യയുടെ വേലബൻ സെന്തിൽകുമാർ ഹംഗറിയുടെ ബാലാസ് ഫാർക്കാസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഇന്ന് യുവവാണിയിൽ യുവ കലാകാരൻ അലൻ മൈക്കിൾ ചൊല്ലുന്ന കവിതകൾ കേൾക്കാം.
1: യുവവാണിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് അലൻ മൈക്കിൾ. അലന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അലന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉണ്ടെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ കവിതകൾ ഭാവം ഉൾക്കൊണ്ട് മനോഹരമായിട്ട് ആലപിക്കാൻ കഴിയും. മലയാളം, കന്നഡ, ബംഗാളി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് തുടങ്ങി ഭാഷകളിലെ കവിതകളാണ് അലൻ ആലപിക്കുന്നത്. അപ്പൊ അലൻ
2: എന്തോ
1: റെഡിയല്ലേ?
2: റെഡിയാണ്.
1: ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് അലന്റെ കവിത കേൾക്കാൻ. അപ്പൊ ആദ്യം ഏത് കവിതയാ ചൊല്ലുന്നേ?
2: ഞാൻ ചൊല്ലാൻ പോകുന്നത് OMB സാറിന്റെ നിശാഗന്ധി നീ എത്ര തന്നെ എന്നുള്ളൊരു കവിതയാണ്.
3: നിഴൽ പാമ്പുകൾ കണ്ണു കാണാതെ നീന്തും നിലാവിൽ, നിരാലംബ ശോകങ്ങൾ തൻ കണ്ണു നീ

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
5: റേഡിയോ ശാന്തനം 90.4 FM ൽ ഇപ്പോൾ

0: ഹലോ നമസ്കാരം. റേഡിയോ സാന്ദനം 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: ഓണം അടിപൊളിയാക്കാൻ വേണ്ടി എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ മുണ്ടും ഷർട്ടും, ഗേൾസ് ആണെങ്കിൽ പട്ടുപാവാടയും ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്.
0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ആരുടെങ്കിലും കുറവ് തോന്നുന്നുണ്ടോ? ഇല്ലല്ലേ.
3: ആ മതി മതി മതി മതി. കുറച്ചു നേരം ഒന്ന് ഞാൻ മാറി നിന്നപ്പോ എന്റെ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ് ഈ കുട്ടി വിരുദ്ധന്മാർ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ഓൺ ആയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ചേർന്നിട്ട് ഓണം സ്പെഷ്യൽ മൂഡിലേക്ക് എസ് ജോഡി എത്തി നിൽക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള ഓണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി നല്ല രസമായിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ സ്റ്റാർട്ട് ചെയ്താലോ. Once again, welcome back to Radio Sandhvanam 90.4 FM. ഓണം സ്പെഷ്യൽ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടിത്താരങ്ങളുടെ കൂടെ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സാധാരണ നമ്മൾ എസ് ജോഡി, സാധാരണ നമ്മൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നിലധികം സ്റ്റുഡൻസ് ഒന്നും ആയിട്ട് നമ്മൾ എടുക്കാറില്ല. പക്ഷെ ഇന്ന് ആറിലധികം സ്റ്റുഡൻസ് ആണ് ഇന്ന് നമ്മുടെ ഈ ഒരു ഓണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? അപ്പൊ ഞാനും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഓരോ കുട്ടിത്താരങ്ങളുടെ ഓണ വിശേഷങ്ങൾ കേൾക്കാനായിട്ട്.
4: എന്റെ പേര് ബെത്തി സാർത്രേ, ഗവൺമെന്റ് SNDP UP സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ കലാപരിപാടികൾ ചിത്രരചന, കവിത, പാട്ട് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ ഒരുപാട് വായിക്കാറുണ്ട്. പിന്നെ കവിതകൾ എഴുതാറുമുണ്ട്. എഴുതിയ കവിതകൾ വേദികളിൽ അവതരിപ്പിക്കാറുമുണ്ട്. അപ്പോ ചിത്രരചനയും കൂടുണ്ട്. ഇത്രയാണ്.
0: ഹായ്, ഞാൻ ആര്യ വെങ്കടേഷ്. ഞാനൊരു ഡാൻസർ ആണ്, അതുപോലെ തന്നെ ഒരു വയലിനിസ്റ്റ് ആണ്. പിന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡറും കൂടിയാണ്. പിന്നെ കുറച്ചാൾ മുമ്പ് ഒരു മോഡലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഡാൻസിൽ എന്ന് ചോദിച്ചാൽ കുച്ചിപ്പുടിയാണ്. എന്നാലും നമ്മൾ മൂന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്.
5: എന്റെ പേര് അനുരാഗ്. ഞാൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജോൺ എഫ് കെന്നഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. ചിത്രരചനയിൽ കൈവിരൽ കൊണ്ട് ചിത്രം വരച്ച് വേൾഡ് റെക്കോർഡിസ്റ്റ് ആണ്. എനിക്ക് സ്പോർട്സിലാണ് താല്പര്യം. ക്രിക്കറ്റും ഫുട്ബോളും ഇതെല്ലാമാണ് താല്പര്യമുള്ളത്.
6: ഹലോ, എൻ്റെ പേര് മൻഹ സാബു. ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പെനയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ പാട്ട് പാടും.
7: എൻ്റെ പേര് ധീരജ്. ഞാൻ പഠിക്കുന്നത് ധീരജ് സ്കൂളിലാണ്. ഞാൻ ആറാം ക്ലാസ്സിലാണ്. എനിക്കിട്ടും ക്രിക്കറ്റാണ്, അതിൽ ധോണിയാണ് എനിക്കിട്ടും.
2: നമസ്കാരം, എൻ്റെ പേര് ദുകൃഷ്ണ. ഞാൻ എൻ്റെ സ്ഥലം കടവൂരാണ്. ഇത്തവണത്തെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ പാട്ടിൻ്റെ അട്ടാണിക്കുതിര എന്ന ഗാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിലും ലളിതഗാനത്തിലും തുടർച്ചയായി 4 തവണയും എ ഗ്രേഡ് വാങ്ങിക്കുന്നു.
8: ഹലോ നമസ്കാരം, എൻ്റെ പേര് കാശിനാഥൻ. ഞാൻ തേവള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ക്രിസ്റ്റാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിമാണ്. പിന്നെ അതുകൂടാതെ ഇൻസ്റ്റാഗ്രാം ഫെയിമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിട്ടപ്പോൾ അതിന് വിജയേശുദാസ് മെസ്സേജ് ഇട്ടിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവാർഡായിട്ട് ഞാൻ കരുതുന്നു.
3: അങ്ങനെ നമ്മുടെ എല്ലാ കുട്ടിത്താരങ്ങളും ഇങ്ങനെ അവരെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുക. കാര്യം ഗായകരുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, ചിത്ര കലാകാരനുണ്ട്, ഒരു റൈറ്റർ ഉണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കുട്ടിത്താരങ്ങളെല്ലാം ഇങ്ങനെ അണിനിരന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓണ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലെ. അപ്പൊ ഓരോരുത്തരായിട്ട് അവർ ഓണം എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
4: ഓണം എന്നത് വെറുമൊരു ഉത്സവമല്ല, അതൊരു സന്ദേശമാണ്. ജാതിയും മതവും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം.

0: എന്ന പാട്ട് നമുക്ക് ഇപ്പോഴും പ്രചോദനമാണ്. നമുക്ക് ഈ ഓണവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഒരുമയോടെ ആഘോഷിക്കാം. എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: അങ്ങനെ നമ്മുടെ ബെറ്റിക്കുട്ടി മനോഹരമായിട്ട് തന്നെ ഓണം ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ബെറ്റി ഇങ്ങനെ സംസാരിച്ചത് അല്ലെ? നല്ല രസമായിട്ട് ക്യൂട്ടായിട്ട് നമ്മുടെ ബെറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അനുരാഗിന് എന്തോ പറയാനുണ്ട് അല്ലേ? അനുരാഗിന് എന്താണ് ഓണം എന്ന് കേൾക്കുമ്പോ അനുരാഗിന് എന്താണ് തോന്നുന്നത്?
2: ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഇപ്പോ പുലികളിയൊക്കെ കളിക്കാൻ പോകുന്നതും പിന്നെ ക്ലബില് ഓണപ്പരിപാടിയൊക്കെ നടത്തി അതില് പ്രൈസൊക്കെ വാങ്ങുന്നതും പിന്നെ കൂട്ടുകാരുമായിട്ട് വീട്ടുകാരുമായിട്ടൊക്കെ അത്തപ്പൂക്കളത്തിനൊക്കെ പൂവിച്ചാനും പോകുന്നതും അത് ഇടുകയും അതൊരു വലിയ സന്തോഷമാണ്.
1: അപ്പൊ അതൊക്കെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഓണക്കളി അല്ലെങ്കിൽ പുലികളിയൊക്കെ ആണല്ലേ. പുലികളിയൊക്കെയാനൊക്കെ പോയിട്ടുണ്ടോ അനുരാഗ്?
2: ആ കൂട്ടുകാരുമായിട്ടൊക്കെ പോയിട്ടുണ്ട്.
1: അതെ അതെ. അപ്പൊ ആരായിരിക്കും പുലിയായിട്ടൊക്കെ പോകുന്ന? ആരായിരിക്കും?
2: ആ എന്റെ കൂട്ടുകാരി തന്നെ ആയിരിക്കും.
1: അതെ അല്ലേ. അപ്പൊ അത് നല്ല രസമായിട്ട് എല്ലാ വർഷങ്ങളും അങ്ങനെ തന്നെ ആണല്ലേ.
2: അതെ.
1: അപ്പൊ നമ്മുടെ ഇതു അനുരാഗ് പറഞ്ഞ കേട്ടോ പുലി കളിക്കാനൊക്കെ പോകും. അപ്പൊ ഇതു എങ്ങനെയാണ് ഓണം
3: ആഘോഷിക്കുന്നത്?
1: അപ്പൊ ഇതുവിന് എങ്ങനെയാണ് ഓണം എന്ന് കേൾക്കുമ്പോ ഇതുവിന് എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത്?
3: ഓണം എന്ന് കേൾക്കുമ്പം ആദ്യമായിട്ട് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ അടുത്തൊക്കെയുള്ള ക്ലബുകളിൽ ഉള്ള ഓണപ്പരിപാടിയിൽ പോകുമ്പം അവിടെ നിന്ന് പാടി നമുക്ക് ഫസ്റ്റ് പാട്ട് മത്സരങ്ങളൊക്കെ കാണും. ഓണപ്പാട്ട്, നാടൻ പാട്ട്, അതുപോലുള്ള ചലച്ചിത്ര ഗാനം. ഇപ്പം ആ ഓണത്തിന് ഏത് സിനിമയാണോ ഹിറ്റായിട്ട് നിൽക്കുന്നത് അതൊക്കെ ആ ഹിറ്റായിട്ടുള്ള പാട്ടുകളൊക്കെ പാടി നമുക്ക് സമ്മാനമൊക്കെ മേടിക്കുന്നത് അതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിലുണ്ട്. പിന്നെ അത്തപ്പൂക്കള മത്സരങ്ങളിൽ ഉണ്ട്. പിന്നെ വടംവലി, ഇതൊക്കെ ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വരുന്ന ചില കാര്യങ്ങളാണ്.
1: അതെ, തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ രസമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ യദുചേട്ടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളും ഞാനും നമ്മുടെ കുട്ടിത്താരങ്ങളും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് നമ്മുടെ ഇതു ഒരു പാട്ട് പാടാൻ താ പോവാണ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് എന്നോടൊപ്പം ഒരുപാട് കുട്ടി താരങ്ങളാണ് ഇങ്ങനെ ഓണവിശേഷങ്ങളിലൂടെ ഓണപ്പാട്ടുകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഓണം റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓണക്കളികളെ പറ്റിയും അതുപോലെ പൂക്കളം ഇടുന്നതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ആരും അങ്ങനെ അത്ര മെൻഷൻ ചെയ്യാത്തൊരു കാര്യമാണ് ഓണസദ്യ. അപ്പോൾ ഓണസദ്യയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവം ഏതായിരിക്കും?
1: എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഴവും പപ്പടവുമാണ്.
0: അതെന്താണ് പഴവും പപ്പടവും ഇപ്പോഴും ഇഷ്ടപ്പെടാൻ കാരണം?
1: പഴവും പപ്പടവും പപ്പടത്തിന്റെ നമ്മളെ
0: പപ്പടത്തിന്റെ ആ ഒരു ഭംഗിയാണ്, അല്ലെങ്കിൽ കഴിക്കുമ്പോ ഒരു ഭയങ്കര ക്രിസ്പി ആയിട്ട്
1: പടപട ശബ്ദം അതൊക്കെ കേൾക്കുമ്പോ ഒരു രസം തോന്നും. പഴമാണെങ്കിൽ നല്ല മധുരമാണ്, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.
0: വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കാശി പറഞ്ഞിരിക്കുന്നത്. പപ്പടത്തിന്റെ ആ ഒരു പടപട ശബ്ദം മാത്രമാണ്. പപ്പടം നല്ല ടേസ്റ്റ് അല്ലേടാ, നമ്മൾ മുരുമുരായിരിക്കുന്ന പപ്പടം എന്റെ ഫേവറേറ്റ് പപ്പടമാണ്. അപ്പൊ നമ്മുടെ എദുവിന് എന്താണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്?
2: എനിക്ക് പപ്പടവും പായസവും.
0: അതെ അല്ലേ, അപ്പൊ എല്ലാരും പപ്പടക്കാരാണ്.
2: അതെ,
0: അപ്പൊ എന്താണ് പപ്പടം ഇഷ്ടപ്പെടാനുള്ള കാരണം? നമ്മുടെ കാശി വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എദുവിന് എന്താണ് പപ്പടം ഇഷ്ടപ്പെടാൻ കാരണം?
2: ആ ഇലയിലോട്ടെ നമ്മള് ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ആ ഇലയിലോട്ട് ഇച്ചിരി പായസം ഒഴിച്ചിട്ട് പപ്പടം ഒന്നെടുത്ത് ഇങ്ങനെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ആ ഒരു സുഖം
0: കൊതിപ്പിക്കില്ലടാ.
2: ആ ഒരു സുഖം പിന്നെ എവിടെയും കിട്ടത്തില്ല. ആ ഒരു സുഖം കിട്ടുമ്പോ നമുക്ക് ഇനിയും കഴിക്കാൻ തോന്നും.
0: അതെ അതെ, അപ്പൊ അങ്ങനെ അതെ അതെ, അപ്പൊ അത് നമ്മളിങ്ങനെ ആഗ്രഹം നിൽക്കുകയാണല്ലേ. അപ്പൊ ബെറ്റി, അപ്പൊ ബെറ്റിക്കുട്ടി, നമ്മുടെ ചേട്ടന്മാരെല്ലാരും എന്താ പപ്പടവും പഴവും അതിന്റെ ആ ഒരു കഴിക്കുന്ന രീതികളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ തന്നെ കൊതി വരുന്നുണ്ട് അല്ലേ. അപ്പൊ ബെറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഏതായിരിക്കും?
3: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പായസമാണ്.
0: പായസമാണ്, അപ്പൊ പായസം എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം?
3: അത് പായസം കഴിക്കുമ്പോ അതിന്റെ ആ ഒരു മധുരം. അത്
0: മധുരം ഏത് പായസമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
3: വർമ്മസലി.
0: അപ്പൊ അത് ഇപ്പൊ ഓണം പ്രമാണിച്ച് മാത്രമാണോ വീട്ടിൽ വെക്കുന്നത്, അതോ ഇപ്പൊ അമ്മയോട് പറയണം അമ്മ എനിക്കൊരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അമ്മ ആദ്യം വെച്ച് തരുന്നത് ഈ ഒരു പായസമായിരിക്കോ? അതെ, അമ്മ നന്നായിട്ട് വെക്കുവോ പായസം? ആ ആണല്ലേ. അപ്പൊ നമ്മുടെ ബെറ്റിക്ക് ഏറ്റവും ഇഷ്ടം ബ്രഹ്മസിലി ആണല്ലേ. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മുടെ ആര്യ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സത്യം പറഞ്ഞ പപ്പടത്തിന്റെ കഥ കേൾക്കുമ്പോ തന്നെ ഒരു പപ്പടം കിട്ടിയാ കൊള്ളാന്നുണ്ടല്ലേ ആര്യ?
4: ആ ഇഷ്ടമാണ് പപ്പടം ഇപ്പൊ കിട്ടിയാ കൊള്ളാം പറയുന്നൊക്കെ കേട്ടിട്ട്. പക്ഷെ കൂടുതൽ എനിക്ക് സദ്യയിൽ ഇഷ്ടം എന്താന്ന് ചോദിച്ചാ അവിയലായിരിക്കും. കാരണം ഈ അമ്പലങ്ങളിലെ സദ്യയിലുള്ള അവിയൽ

0: പിന്നെ സദ്യയിലൊക്കെ ഈ ഓണപ്പരിപാടി അങ്ങനൊക്കെ ഉള്ളത് അതില് അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, വീട്ടിലുണ്ടാക്കുന്നതിലും വേറൊരു ടേസ്റ്റാണ്.
1: അതെ, അപ്പൊ അത് കറക്റ്റ് കാര്യമാണ്. അവിയല് ഒരു എല്ലാവർക്കും പല രീതിയിലുള്ള വിഭവങ്ങളാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ ആര്യയ്ക്ക് അവിയലാണ്. അപ്പൊ പപ്പടത്തിൽ തുടങ്ങിയ കഥതാവ് പായസത്തിൽ എത്തി, അത് കഴിഞ്ഞ് ഇത് അവിയലെത്തിയിരിക്കുകയാണ്. അപ്പൊ അനുരാഗിന് ഏതായിരിക്കും ഇഷ്ടം? ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വിഭവം പറയണം.
2: എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ ചോറൊക്കെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പായസത്തിൻ്റെ കൂടെ ബോളി വന്നിട്ട് പപ്പടവും പഴവട്ടൊക്കെ കുഴച്ച് തിന്നാനായിരിക്കും നല്ല രസമായി.
1: അതെ അതെ അതെ, അപ്പൊ അതിൽ വീണ്ടും അടുത്ത ഒരു ഐറ്റം കൂടെ കിട്ടിയിരിക്കുകയാണ്.
2: ഇപ്പൊ ബോളി അത്രയ്ക്കൊന്നും ഇപ്പൊ കല്യാണ സദ്യ ആയാലും ഓണസദ്യ ആയാലും ഒന്നും ഇല്ല, ചില സ്ഥലത്ത് മാത്രമൊക്കെ ഉള്ളു ബോളി വട്ടൊക്കെ പായസം. അതാകുമ്പോ ബോളിയൊക്കെ ആകുമ്പോ ടേസ്റ്റ് ഒക്കെ ഇടിലാണ്, പായസമായിട്ട് കഴിക്കാൻ പറ്റിയ ബോളിയാണ്.
1: അതെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ എല്ലാം നമ്മൾ ഇങ്ങനെ കൊതിപ്പിക്കുകയാണ് ഓണസദ്യയിൽ ഓരോ വിഭവങ്ങളും പറഞ്ഞല്ലേ. അപ്പൊ അടുത്തതായിട്ട് ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവത്തെ പറ്റി പറയാൻ പോകുന്ന നമ്മുടെ മൻഹയാണ്.
3: എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം പായസമാണ്.
1: പായസം എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം? നല്ല മധുരമുള്ളതുകൊണ്ടാണ് അല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ബെറ്റിക്കും പായസം ഒക്കെയാണ് ഇഷ്ടം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പായസം ഏതാണ് മൻഹയ്ക്ക്? സേമിയാണല്ലേ. അപ്പൊ നമ്മുടെ ക്രിക്കറ്റ് പ്രേമി ആയിട്ടുള്ള, നമ്മുടെ ധോണിയുടെ ഒക്കെ ഒരു ഫാൻ ആയിട്ടുള്ള നമ്മുടെ നീരജാണ് ഇനി അടുത്തതായിട്ട് ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവത്തെ പറ്റി പറയാൻ പോകുന്നത്. അപ്പൊ നീരജ്, ഏത് വിഭവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓണത്തിന്?
4: പായസവും പഴവും.
1: പായസവും പഴവും. അതെ, അപ്പൊ അത് കഴിക്കുക. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പായസം ഏതാ?
4: ബ്രഹ്മസലി.
1: ബ്രഹ്മസലി ഇത്ര ഇഷ്ടപ്പെടാൻ കാര്യം എന്തുവാ?
4: നല്ല മധുരവും നല്ല സ്വാദുമാണ്.
1: അതെ, അപ്പൊ ഒരു ഇപ്പൊ ഒരു ഓണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാല് എത്ര ഗ്ലാസ് പായസം കുടിക്കും നീരജ്?
4: മൂന്ന്.
1: അപ്പൊ അതിൽ കൂടുതൽ കുടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, എനിക്കറിയാം കുടിക്കുമെന്ന്. അതെ, അപ്പൊ അങ്ങനെ നമ്മുടെ നീരജും പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ മൂന്ന് ഗ്ലാസ് പായസമാണ് നമ്മുടെ നീരജ് ഓണത്തിന്, ഓണസദ്യയുടെ കൂടെ മൂന്ന് ഗ്ലാസ് പായസം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി കൂടുതലല്ലേ? ആണ്. അതെ, അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ഓണസദ്യയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരുപാട് വിഭവത്തെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളത്തെ പറ്റി നിങ്ങൾ സംസാരിച്ചു, അതുപോലെ തന്നെ ഓണക്കളികൾ, പ്രത്യേകിച്ചും കുഞ്ഞുകുട്ടികൾക്ക് ഓണക്കളികൾ അങ്ങനെ പോവുക, പുറത്തു പോവുക, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരുടെ വീട്ടില് അമ്മൂമ്മ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ഒരു കൊടവേറൊക്കെ ഉള്ള ഒരാള് നമ്മൾ എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട്. ആരാണത്?
5: മാവേലി.
1: മാവേലി. അപ്പം മാവേലിയുടെ ഒരു രൂപം എങ്ങനെയാണ് നിങ്ങൾ കാണുന്ന ആ മാവേലിയുടെ രൂപത്തിന് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഏതു ഡിസ്ക്രൈബ് ചെയ്യുന്നത്?
5: നല്ല കാണുന്നുണ്ട്, നമുക്ക് കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യല്ലേ. മാവേലിയെ കാണുമ്പോൾ തന്നെ നല്ല ഓലക്കൂടെ ഒക്കെ പിടിച്ച് നല്ല വയറൊക്കെ ആയിട്ട് വരുന്ന മാവേലിയാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത്. നമുക്കെന്നല്ല എല്ലാവർക്കും, കേരളക്കാർക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാ മാവേലി.
1: അതെ, ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, കുറച്ച് സിക്സ് പാക്ക് ഒക്കെ ആയിട്ട്
5: ജിമ്മിലൊക്കെ പോയ മാവേലി.
1: മാവേലി ഒന്ന് ജിമ്മിലൊക്കെ പോയി രസമായിട്ടൊക്കെ മാവേലി നമ്മൾ കാണുന്നത്.
5: ഈ പാതാളത്തില് പുതിയ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുന്ന കേട്ട് മാവേലിയും മാവേലിയുടെ അടുത്ത പാതാളത്തിൽ പോയവരെല്ലാരും കൂടി അങ്ങനെ അവര് സംഘടിപ്പിച്ചൊരു സംഘടനയുടെ ഫലമായിട്ട് ഇടയ്ക്ക് വെച്ച് മാവേലി ഒന്ന് നല്ല ജിമ്മായി.
1: വീണ്ടും വീണ്ടും വീണ്ടും നീരജിനെ പോലെ ഒത്തിരി പായസം കുടിച്ച് വീണ്ടും കുടവേറായിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെ മാവേലിയെ പറ്റി നമ്മുടെ ഓർമ്മകളിലെ മാവേലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കുടവയറൊക്കെ ഉള്ള. അപ്പൊ ഈ കുടവയറെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ ഈ മാവേലി ഇത്രയും കുടവയർ, ഒരുപാട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെയൊക്കെ ഓർമ്മകൾ. പക്ഷെ ഇത്രയും കുടവയറെന്ന് ഉദ്ദേശിക്കുന്നത് സമൃദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണ് കുടവയറുള്ള ഒരു മാവേലി നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല സമൃദ്ധി ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ ബെറ്റി, ബെറ്റിക്ക് എന്താണ് മാവേലി എന്ന് കേൾക്കുമ്പോൾ ബെറ്റിക്ക് എന്താണ് പറയാൻ തോന്നുന്നത്?
6: എനിക്ക് മാവേലി കാണുമ്പോൾ ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്, നല്ല ഭംഗിയാണല്ലേ കാണുമ്പോ. കാണുമ്പോ തന്നെ ഒരു നല്ല ഒരു ചിരിച്ച മുഖം എപ്പോഴും അല്ലേ. അതെ, അപ്പൊ അങ്ങനെ എല്ലാവർക്കും മാവേലി ഇഷ്ടമാണ്. മാവേലി ആയിട്ട് ഇങ്ങനെ എല്ലാ ഓണത്തിനും കുറച്ചൊക്കെ കുറച്ച് വണ്ണം വെക്കണം, മാവേലി ആവണം എന്നൊക്കെ ആഗ്രഹം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. എന്നാലും നമുക്കൊരു ആഗ്രഹം കാണില്ല? എന്തൊരു ഭംഗിയാ കാണാൻ, നല്ല കൊടയൊക്കെ പിടിച്ച് നല്ല ഡ്രസ്സ്, നല്ല കസുവിന്റെ ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലൊക്കെയാണ് മാവേലിക്ക്. അതെ, ഗോൾഡ് ഒക്കെ ഇട്ട്
5: വിലക്കൂടിയിരിക്കുന്ന സമയത്ത് നല്ല സ്വർണ്ണം.
1: അതെ, നല്ല രസമായിട്ട് എല്ലാ വർഷവും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരും അല്ലേ. അപ്പൊ മാവേലിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മള് നോർമലി നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് മാവേലികളൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കും. പക്ഷെ യഥാർത്ഥ മാവേലി നമ്മൾ വരുവാണ്, പാതാളത്തിൽ നിന്ന് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും കാശി മാവേലിയുടെ ഒരു ആഗ്രഹം പറയുന്നത്? എനിക്ക് ഇന്ന കാര്യം അല്ലെങ്കിൽ ഇന്നൊരു ആഗ്രഹം ഉണ്ടോ മാവേലി, ഒന്ന് സാധിച്ചു തരുമോ എന്ന് എന്തായിരിക്കും പറയുന്നത്?
7: ഞാൻ മാവേലിയെ കണ്ട പ്രത്യേകിച്ചും ചോദിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളായിരിക്കും. ഞാൻ ഈയിടയ്ക്ക് സരിഗമ പോയായിരുന്നു, അതിന് സെലക്ഷൻ കിട്ടണമെന്നും പിന്നെ മാവേലി ഊണൊക്കെ കഴിച്ചോന്നൊക്കെ ചോദിക്കും. പിന്നെ
1: അതെ, അപ്പൊ മാവേലി ആദ്യം ഒന്ന് നമ്മുടെ കാശ് ഒന്ന് ചോദിക്കും. ആഗ്രഹം ചോദിക്കുന്നതിന് മുമ്പ് മാവേലി ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊണൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ കാശിയുടെ ആഗ്രഹങ്ങളാണ് ചോദിക്കുക എന്ന് പറഞ്ഞത്. നമ്മുടെ യദുവിൻ എന്തായിരിക്കും മാവേലി കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത്?
5: സംഭവം ഈ പാതാളത്തിന്റെ അടി നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഇതിന്റെ അടിയിൽ എങ്ങനെ ജീവിതം എന്നൊക്കെ ഉള്ളത് ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പൊ എങ്ങനെ ആയിരിക്കും അവിടെ ജീവിക്കുന്നത് എന്ന് അറിയാമെന്ന് ചോദിക്കും.
1: അതെ,
5: പിന്നെ അവിടെയൊക്കെ എന്താ കഴിക്കുന്നത്? ഇവിടെ വന്നപ്പോഴല്ലേ സദ്യയൊക്കെ കഴിക്കുന്നത്, അതിന്റെ അടിയിൽ എന്തോ കഴിക്കുന്നത് അറിയാം.
1: അത് മാത്രല്ല, എപ്പോഴും അദ്ദേഹം പുറത്തു വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്,
5: നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്.
1: അപ്പൊ അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട്,
5: എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം.
1: അതെ, അപ്പൊ നമ്മുടെ യദുവിന്റെ ചോദ്യം അതാണ്, അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്, നാട്ടിലെ പോലെ ആണോ എന്നൊക്കെ ഉള്ളതാണ് യദുവിന്റെ ചോദ്യം. നമ്മുടെ ബെറ്റിക്ക് എന്തോ വ്യത്യസ്തമായിട്ട് മാവേലിയോട് ചോദിക്കാനുണ്ട്. എന്തായിരിക്കും ബെറ്റി ചോദിക്കുന്നത് മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ?
6: ഞാൻ മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മാവേലിക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ആ മാവേലിക്ക് വേണ്ടി ആ കവിത പാടിക്കും.
1: ആ പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടാവോ?
6: ആ, ഓണം വരവായി, ഓണം വരവായി, പൊന്നോണം വരവായി, മാവേലി തമ്പുരാൻ എഴുന്നള്ള നേരമായി. ഒത്തിരി ഒത്തിരി പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഇടയണം, ഊഞ്ഞാല് വേണം, ഓണക്കോടി വേണം, അച്ഛനെ കൊണ്ടെല്ലാം സമ്മതിപ്പിക്കണം. അമ്മൂമ്മ വീട്ടിലും മാമന്റെ വീട്ടിലും ഓണം കാണാൻ പോകണം. പപ്പടം കൂട്ടി പായസം കൂട്ടി ഓണസദ്യ കഴിക്കണം. ചേട്ടന്മാരൊത്ത് ചേച്ചിമാരൊത്ത് ഓണക്കളികൾ കളിക്കണം. അങ്ങനെ നന്നായി ആഘോഷിപ്പിൻ സന്തോഷത്തിൻ നാളുകൾ. ഓണം വരവായി, പൊന്നോണം വരവായി, മാവേലി തമ്പുരാൻ എഴുന്നള്ള നേരമായി. ഓണം വരവായി, പൊന്നോണം വരവായി, മാവേലി തമ്പുരാൻ എഴുന്നള്ള നേരമായി.
1: അതെ, അപ്പൊ നമ്മുടെ ബെറ്റിക്കുട്ടി തന്നെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണിത്. അപ്പൊ അതാണ് നമ്മുടെ മാവേലിയെ കാണുമ്പോ നമ്മുടെ ബെറ്റി പാടിക്കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആര്യ, മാവേലി കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ആര്യ ചോദിക്കുന്നത്?
0: മാവേലി എപ്പോഴും ഒറ്റയ്ക്കല്ലേ വരുന്നേ, അപ്പം മാവേലിക്ക് ഭാര്യ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല, പിള്ളേരുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം കാണുവാണ് ഞാൻ അത് ആദ്യം ചോദിക്കും.
1: അതെ, അപ്പം മാവേലിക്ക് ഒരു വൈഫ് ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത് അല്ലേ? അതെ, അപ്പൊ ഒരു വൈഫ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ആര്യയുടെ ഒരു ക്യൂരിയോസിറ്റി ആണ്, ഒറ്റയ്ക്കുള്ള താമസമാണ്, അപ്പം ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടോ, അതാണ് നമ്മുടെ ബെറ്റി നമ്മുടെ ആര്യ ചോദിക്കാൻ പോകുന്നത് അല്ലേ? യെസ്. അപ്പം നമ്മുടെ അടുത്ത നമ്മുടെ അനുരാഗ് എന്തായിരിക്കും, അല്ലെങ്കിൽ മാവേലിക്ക് വേണ്ടിട്ട് എന്തായിരിക്കും അനുരാഗ് പറയാൻ പോകുന്നത്?
2: ഞാൻ മാവേലിയെ കണ്ടാൽ ഞാൻ ഒരു മാവേലിയുടെ ഒരു ചിത്രം വരച്ചോളൂ.
1: ആ, അപ്പൊ മാവേലിക്ക് ഇഷ്ടപ്പെടും അത് തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ മാവേലി ഞാനൊന്ന് ചോദിച്ചോട്ടെ അനുരാഗ്, ഒരു മാവേലി ആ ഒരു രാജാവാണ് മാവേലി അല്ലെ, അപ്പൊ അദ്ദേഹത്തിനെ പോലെ നല്ലൊരു രാജാവാൻ ഒരു എന്താ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അനുരാഗ് ചെയ്യാൻ പോകുന്നത്?
2: ഈ കേരളത്തിലെ ഇപ്പോൾ ജാതി അന്യജാതി ഇങ്ങനെ അതൊക്കെ പറയുന്നത് മാറ്റി ഒരു ജാതിയാക്കി ഇങ്ങനെ നടത്തും. ഇപ്പൊ അതാകുമ്പോ അടിയും ഇപ്പൊ ജാതിയുടെ പേരിലൊക്കെ ഇങ്ങനെ കൊലയും അതൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ മാറ്റിയിടും.
1: അതെ, അപ്പൊ അങ്ങനെ ഒരു ജാതി, അതായത് എല്ലാരും ഒരുപോലെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലേ, അപ്പൊ അത് മാവേലിയും അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുപോലെ അനുരാഗ് ഒരു മാവേലി ആയി കഴിഞ്ഞാല് എന്തായാലും ഇതൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ മാവേലി ആ കുറച്ചും കൂടെ വണ്ണമൊക്കെ വേണം, അത് ചുമ്മാ പറയുന്നതാണ്. മാവേലിയുടെ യഥാർത്ഥ മാവേലി എന്നുള്ളത് വണ്ണമൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരുപാട് കോൺട്രവേഴ്സീസ് കൊണ്ടുവരുന്നില്ല. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ മൻഹക്കുട്ടിയാണ് അടുത്തതായിട്ട് മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും മാവേലിയോട് ചോദിക്കാൻ പോകുന്നത്?
8: എനിക്കൊന്നും ചോദിക്കാനില്ല.
1: ഒരു മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം? മാവേലി ഞാൻ വലുതാവുമ്പോ എന്താവും, അല്ലെ എങ്ങനെയായിരിക്കും, അല്ലെ എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ മാവേലി സത്യം പറഞ്ഞ ഇങ്ങനെ ചെവി അടച്ചു വെക്കും, അതുപോലെ ഞാൻ ചോദിക്കും. അപ്പൊ മൻഹയ്ക്ക് ഒന്നുമില്ല ചോദിക്കാൻ, ഒരു മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ നീരജിന് എന്തൊക്കെയോ ചോദിക്കാനുണ്ട് മാവേലിയോട്. എന്തായിരിക്കും ചോദിക്കുന്നത്?
4: മാവേലിയെ കണ്ടു കഴിഞ്ഞാൽ ഐ പി എൽ കളിക്കാൻ
1: അങ്ങനെ ചോദിക്കുമോ? അപ്പൊ എന്തായാലും അനുഗ്രഹിച്ചിരിക്കുന്നു മാവേലി, എന്തായാലും നിന്റെ ഈ ആഗ്രഹം നടത്തട്ടെ, ധോണിയെ കാണാനും എന്താ ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കണം. അപ്പൊ ഈ ഒരു ഓണം മൂഡിലാണെങ്കിലും നമ്മുടെ നീരജിന് ഇപ്പോഴും ആ ഒരു ധോണി അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെ ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ നീരജ് ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ഒരുപാട് രസമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓണം റിലേറ്റഡ് ആയിട്ട് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ഇങ്ങനെ സംസാരിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളും നമ്മളും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നല്ല സിംഗേഴ്സ് ആണ് ഈ ഒരു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കൂടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രശംസ നേടിയിട്ടുള്ള കലാകാരന്മാരാണ്. അതിലടുത്തതായിട്ട് നമ്മുടെ കാശിനാഥനാണ്. അപ്പോൾ കാശിനാഥനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിൽ വളരെ ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വിജയ് യേശുദാസ് സാർ ഒരു ഇൻസ്റ്റയിലൂടെ അദ്ദേഹത്തിന് ഒരു അഭിനന്ദനമൊക്കെ നൽകിയിട്ടുണ്ട്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ മൂഡിലാണ്. എന്നോടൊപ്പം ഒരുപാട് കുട്ടിത്താരങ്ങളാണ് അവരുടെ ഓണവിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാശിനാഥൻ്റെ പാട്ടൊക്കെ കേട്ടിരുന്നപ്പോൾ ബെറ്റി സാർത്രിക്ക് ഒരു പാട്ട് പാടാൻ ഇങ്ങനെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് ബെറ്റിക്ക് ഏത് പാട്ടാണ് ഇപ്പോൾ പാടാനുള്ളത്?
1: ഓണം വന്ന് ഓണം വന്ന് ഓണം വന്ന്
0: പാടിക്കോ.
1: ഓണം

0: അതെ, നമ്മുടെ ബെറ്റി പാടിയപ്പോൾ ഓണം ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ എത്തിയ പോലെ അല്ലേ? അപ്പം ഇങ്ങനെ ആ ഒരു ഭക്ഷണം വയ്ക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ബെറ്റി അടിപൊളിയായിട്ട് ആ ഒരു ഓണം മൂഡിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഓണവിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കിട്ടിയോ? അപ്പം ആര്യ, എത്ര ഓണക്കോടി കിട്ടി ഈ പ്രാവശ്യം?
1: പ്രാവശ്യം 2-3 കിട്ടി.
0: 2-3 കിട്ടി. അപ്പോൾ നമ്മുടെ അനുരാഗിന് എത്ര ഓണക്കോടി കിട്ടി?
2: ഒരു
0: ഓണക്കോടി. അതെ. അപ്പോ നീരജിന് പോക്കറ്റ് മണിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ ഒരു ഓണക്കോടി കിട്ടുന്നതാണോ ഇഷ്ടം? ഓണക്കോടിയാണ്. മൻഹക്കുട്ടിക്ക് എന്താണ്, ഓണക്കോടിയാണോ അല്ലെങ്കിൽ വീട്ടിലെല്ലാരും ഓണത്തിന് എല്ലാരും വരുന്ന സമയത്ത് പോക്കറ്റ് മണി തരുന്നതാണോ ഇഷ്ടം?
2: ഓണക്കോടി.
0: ഓണക്കോടിയാണ്. യെസ്. അപ്പൊ നമ്മുടെ ബെറ്റിക്കോ?
3: എനിക്കും ഓണക്കോടി തന്നെ.
0: ഓണക്കോടി തന്നെയാണ്. അതെ. അപ്പൊ നമ്മുടെ വലിയ ചേട്ടന്മാരെങ്ങനെയാണ്, പോക്കറ്റ് മണിയാണോ? അതൊരു വലിയൊരു ചോദ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോക്കറ്റ് മണിയാണോ അതോ ഓണക്കോടി കിട്ടുന്നതാണോ ഏറ്റവും കൂടുതൽ സന്തോഷം?
4: ഓണക്കോടി കിട്ടുന്ന സന്തോഷം.
0: ഓണക്കോടിയാണ്. എത്ര ഓണക്കോടി കിട്ടിയതോ ഈ പ്രാവശ്യം?
4: ഇത്തവണ 2
0: രണ്ടെണ്ണം കിട്ടി അല്ലേ. അപ്പോ കാശിക്കോ?
1: കാശി എനിക്ക് 1
0: കിട്ടി. അതെ. അപ്പൊ അങ്ങനെ എല്ലാരും ഓണമായിട്ട് ഇങ്ങനെ ഓണക്കോടിയൊക്കെ എല്ലാരും തന്നു. അതുപോലെ തന്നെ പോക്കറ്റ് മണിയുടെ കാര്യം പറയുമ്പോ ഇതും ഇങ്ങനെയാണ്, പോക്കറ്റ് മണിയൊക്കെ കിട്ടാറുണ്ടോ?
4: കിട്ടിയാലും
0: ഓണക്കോടിയുടെ കൂടെ പോക്കറ്റ് മണി.
4: ഓണക്കോടിയാണ് ഏറ്റവും ഇഷ്ടം, പക്ഷെ ഇതിന്റെ കൂട്ടത്തിൽ പോക്കറ്റ് മണി കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം.
0: അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ഓണം സ്പെഷ്യൽ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടി താരങ്ങളെല്ലാം അവരുടെ വിശേഷങ്ങളിലൂടെ ഒരുപാട് കലാപരമായിട്ടുള്ള വൈഭവമുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൂടെ ഇന്ന് ഈ വേദി പങ്കിടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്നിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് ഒരു ഓണപ്പാട്ട് നമുക്ക് പാടിയാലോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഓണ സമ്മാനം എന്ന രീതിയിൽ ഒരു പാട്ട് നമുക്ക് പാടിയാലോ? 1, 2, 3, 4.

പഴമകളും പഴമുതിരും പുൽപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി പ്രകൃതി തുറന്നുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം.

0: മൊഴിയിൽ ആത്മരാഗ മധുരം മധുരം മുത്രാട പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പുത്രാട പൂവിളിയിൽ കേരളമുണരുകയായി പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ, ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഹായ് കൊച്ചുകുട്ടുകാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ആൽവൃക്ഷത്തിന്റെ കഥ. വിശാലമായ തെരുവീതി. തെരുവീതിക്ക് അലങ്കാരമായി ഒരു ആൽവൃക്ഷം. തളർന്നു വരുന്ന വഴിപോക്കർക്ക് ആൽവൃക്ഷം തണലേകി. കുറെ കാക്കുകളുടെ അഭയകേന്ദ്രമായിരുന്നു ഈ ആൽവൃക്ഷം. കുറെ കാക്കുകൾക്ക് താമസ സൗകര്യം കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആൽമരം സന്തോഷിച്ചു. ഒരു ദിവസം നട്ടുച്ച സമയത്ത് ക്ഷീണിച്ചവശനായ ഒരു യാത്രക്കാരൻ ആൽമരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. ഭക്ഷണ പൊതി അടുത്തു വച്ചിട്ട് അയാൾ അല്പനേരം ഒന്ന് മയങ്ങി. കാക്കകൾ അയാളുടെ ഭക്ഷണ പൊതി കൊത്തി വലിച്ചു. ആലിന് കാക്കകളുടെ പ്രവൃത്തി ഒട്ടും രസിച്ചില്ല. ആൽ പറഞ്ഞു, ഛീ, മോശം. ആരുടെയും സാധനങ്ങൾ ഇങ്ങനെ മോഷ്ടിച്ച് തിന്നുന്നത് ശരിയല്ല. ആലിന്റെ ഉപദേശം കാക്കകൾക്ക് രസിച്ചില്ല. കാക്കകൾ ആലിനെ കണക്കിന് ശകാരിച്ചു. കാക്കകളുടെ കലവില ശബ്ദം കേട്ട് യാത്രക്കാരൻ ഉണർന്നു. ഭക്ഷണ പൊതി കാക്കകൾ കാലിയാക്കിയത് കണ്ട് അയാൾ വിഷമിച്ചു. ദുഃഖത്തോടെ അയാൾ അവിടെ നിന്ന് എണീറ്റ് നടന്നു. അടുത്ത ദിവസം ഒരു യാത്രക്കാരൻ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. അയാളുടെ കയ്യിൽ ഭക്ഷണ പൊതിയൊന്നും ഇല്ലായിരുന്നു. ഉച്ചവെയിലിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുമല്ലോ എന്നോർത്താണ് അയാൾ ആൽ ചുവട്ടിൽ വന്നിരുന്നത്. കണ്ണടകൾ ഊരി വച്ചിട്ട് അയാൾ ഉറങ്ങാൻ കിടന്നു. കാറ്റടി കൊണ്ട് അയാളുടെ കണ്ണുകൾ താനെ അടഞ്ഞു. തക്കം പാർത്തിരുന്ന ഒരു വികൃതി കാക്ക കണ്ണട എടുത്തു കൊണ്ടുപോയി. ആൽവൃക്ഷം കാക്കയോട് പറഞ്ഞു, കാക്കെ, മറ്റുള്ളവരുടെ സാധനങ്ങൾ നിങ്ങൾ മോഷ്ടിച്ചത് ശരിയല്ല. അല്ലെങ്കിലും അയാളുടെ കണ്ണട കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? കാക്ക ഇതൊന്നും കേൾക്കാതെ മട്ടിൽ കാക്കാ എന്ന് ചിലച്ചുകൊണ്ടേയിരുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരാൾ രോഗിയായ ഒരു കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽവൃക്ഷത്തെ കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ അല്പനേരം ഇരുന്നിട്ട് പോകാമെന്ന് അയാൾ കരുതി. വൃക്ഷത്തിന്റെ മുകളിൽ കാക്കകൾ ഇരുന്ന് കർണ കഠോരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. രോഗിയായ കുട്ടി തന്റെ ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ കാക്കകൾ ഇങ്ങനെ ബഹളം വെക്കുന്നത് ആൽവൃക്ഷം ഇഷ്ടപ്പെട്ടില്ല. ആൽ പറഞ്ഞു, കാക്കകളെ, ബഹളം വെക്കാതിരുന്നൂടെ. രോഗിയായ കുട്ടിയും കൊണ്ട് ഒരാൾ വിശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആൽവൃക്ഷത്തിന്റെ ഉപദേശം കേട്ടപ്പോൾ കാക്കകൾ ബഹളം വർദ്ധിപ്പിച്ചു. ഒരു ദിവസം കല്യാണത്തിന് പോകുന്ന വരന്റെ പാർട്ടിക്കാർ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് താവളം അടിച്ചു. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. കാക്കകൾ അവരുടെ മേൽ കാഷ്ടിച്ചു. അവർ പറഞ്ഞു, ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കണ്ടായിരുന്നു, ഇനി എങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകും? ഒരു ദിവസം മൂന്ന് നാലു പേർ കോടാലികളുമായി ആൽവൃക്ഷ ചുവട്ടിൽ വന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആൽവൃക്ഷത്തെ വെട്ടിമാറ്റാൻ വേണ്ടിയാണ് അവർ വന്നത്. ജനങ്ങളുടെ പരാതി സഹിക്ക വയ്യാതെയാണ് മന്ത്രി ആൽവൃക്ഷം മുറിച്ചു മാറ്റാൻ ഉത്തരവിട്ടത്. ആൽവൃക്ഷം അവരോട് കൈകൊപ്പിക്കൊണ്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ വെട്ടിമുറിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നെ കുറിച്ചുള്ള പരാതി കാരണം മന്ത്രിക്ക് പൂർത്തി മുട്ടിയിരിക്കുകയാണ്. ദുഷ്ടന്മാരായ കാക്കകൾക്ക് നീ എന്തിനാണ് അഭയം നൽകിയത്? അവർ ചോദിച്ചു. ആൽവൃക്ഷം മറുപടി ഒന്നും പറഞ്ഞില്ല. കോടാലി കൊണ്ടുള്ള നിരന്തരമായ പ്രഹരമേറ്റ് ആൽവൃക്ഷം നിലം പതിച്ചു. കാക്കകൾ പറന്നുപോയി. കെട്ടിടത്തിന്റെ മുകളിലുള്ള ചെറിയ വൃക്ഷങ്ങളുടെ കൊമ്പിലും ഇരുന്നു.

0: കാക്കകൾ പശ്ചാത്താപ വിവശരായി. ആ കഷ്ടം, നമ്മുടെ ദുഷ്ടത കാരണം നമുക്ക് അഭയം തന്ന ആൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിരിക്കും. നമുക്ക് താവളവും നഷ്ടമായി. കാക്കകൾ പശ്ചാത്തപിക്കാൻ തുടങ്ങി. ആൽവൃക്ഷവും നഷ്ടപ്പെട്ടു. കാക്കകളുടെ അഭയസ്ഥാനവും നഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും വന്നൊന്ന് വിശ്രമിക്കണമെന്ന് വിചാരിച്ചാൽ ആ ഒരു വിശ്രമവും നഷ്ടപ്പെട്ടു. എന്തോ ഒരു കഷ്ടമാണ് ഈ കാക്കകൾ കാണിച്ചത് അല്ലേ കൂട്ടുകാരെ? ആരെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക എന്ന ഒരു തത്വം നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നില്ലേ? ഈ കഥ ഇന്നിവിടെ തീരുകയാണ്. അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഹൃദയ രാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓർമ്മകളിലെ ഓണം. ആശയം അവതരണം ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഓണാശംസകൾ. ഓർമ്മകളിലെ ഓണം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. ഓണം വീണ്ടും വന്നെത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ഒരു പൂക്കളം മാത്രമല്ല, ഒരു ക്യാമ്പസാണ്. ആയിരക്കണക്കിന് കുട്ടികളുടെ ആഹ്ലാദമാണ്, മുല്ലപ്പൂക്കളുടെ ഗന്ധമാണ്, ചെണ്ടയുടെ താളമാണ്, തിരുവാതിരയുടെ ചുവടുകളാണ്, ഓണപ്പാട്ടിൻ്റെ ഈണമാണ്. ആ ഓർമ്മകളെല്ലാം ചേർന്ന് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു നിറമുള്ള ഓണക്കാലം വിരിയിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ 26 വർഷങ്ങൾ, 1995 മുതൽ 2021 വരെ കൊല്ലം ഫാത്തിമ മദർ നാഷണൽ കോളേജിലെ അധ്യാപികയായി ചെലവഴിച്ച കാലം. കോളേജിലെ എൻ്റെ ജീവിതം വിദ്യാർത്ഥികളുടെ സ്നേഹവും സന്തോഷവും ഊർജവും കൊണ്ട് എന്നും വർണ്ണാഭമായിരുന്നു. അവരുടെ സ്വപ്നങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒപ്പം സഞ്ചരിച്ച ഓരോ നിമിഷവും എൻ്റെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. ക്ലാസ് മുറികൾക്കപ്പുറം അവരുടെ സൗഹൃദത്തിലും കലാപരിപാടികളിലും ആഘോഷങ്ങളിലുമെല്ലാം പങ്കുചേർന്ന ആ ജീവിതം ഇന്നും എൻ്റെ മനസ്സിൽ നിറമുള്ള ചിത്രങ്ങൾ പോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ ലെക്ചററായി ജോയിൻ ചെയ്ത വർഷമാണ് ഫാറ്റിമയിൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ഓണ മത്സരങ്ങൾ ആരംഭിച്ചത്. അന്നു മുതൽ തന്നെ കോളേജിലെ ഓണാഘോഷങ്ങളുടെയും വിദ്യാർത്ഥികളുടെ വിവിധ ഓണ മത്സരങ്ങളുടെയും ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മകളിലെ ഓണം എന്ന് പറയുന്നത് ഫാറ്റിമ മാതാ നാഷണൽ കോളേജിലെ ഓണമാണ്. ഫാറ്റിമയിലെ ഓണാഘോഷങ്ങൾക്ക് ഒരു മാസം മുമ്പേ തന്നെ വിദ്യാർത്ഥികളുടെ ആവേശം ക്യാമ്പസിൽ നിറയും. തിരുവാതിരയും ഓണപ്പാട്ടും അത്തപ്പൂക്കളവും മാവേലി മത്സരങ്ങളുമൊക്കെയായി ഒരുക്കങ്ങൾ തുടങ്ങും. ക്ലാസ് മുറികളിലും ഇടനാഴിയിലും എല്ലാം ആ ഉത്സാഹത്തിൻ്റെ നിറം പടരും. അന്ന് കോളേജിലെ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ചയായിരുന്നു. എല്ലാവരും ഓണക്കോടിയിൽ, എവിടെയും പൂക്കൾ, പൂക്കളത്തിനിടയിൽ കുട്ടികളുടെ ആവേശം, അതിനുമപ്പുറം കാറ്റിൽ നിറയുന്ന മുല്ലപ്പൂവിൻ്റെ ഗന്ധം, അത് ഇന്നും എൻ്റെ ഓർമ്മയിൽ അതേപടി നിൽക്കുന്നു.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് തിരുവാതിരയാണ്. ഫാത്തിമയിലെ ഓണാഘോഷങ്ങളിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു തിരുവാതിര മത്സരം. ഓണത്തിന് വളരെ മുൻപേ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പരിശീലനം തുടങ്ങും. ചുവടുകൾ പഠിച്ചും പാട്ടുകൾ തിരഞ്ഞെടുത്തും വേഷവും അവതരണവും ആസൂത്രണം ചെയ്തും കുട്ടികൾ ആവേശത്തോടെ ഒരുങ്ങും. ഓണക്കോടി അണിഞ്ഞ പെൺകുട്ടികൾ ഒരേ താളത്തിൽ ഒരേ ചുവടിൽ

വട്ടമിട്ട തിരുവാതിര കളിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. അവരുടെ കൈകളിലെ ചലനവും ചുവടുകളുടെ കൃത്യതയും മുഖത്തെ സന്തോഷവും കാണാൻ വിദ്യാർത്ഥികളും അധ്യാപകരും വലിയ ആവേശത്തോടെ ഒത്തുകൂടും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിനൊന്ന് മികച്ചതാകാൻ ശ്രമിക്കുന്നതിനാൽ മത്സരം വളരെ കടുത്തതായിരുന്നു. എന്നാൽ ആ മത്സരത്തിനപ്പുറം അതിൽ നിറഞ്ഞു നിന്നത് കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും സന്തോഷമായിരുന്നു. ദിവസങ്ങളോളം ഒരുമിച്ച് പരിശീലിച്ച ആ കുട്ടികൾക്ക് തിരുവാതിര ഒരു മത്സരമെന്നതിലുപരി അവരുടെ കോളേജ് ജീവിതത്തിലെ മനോഹരമായ ഒരു ഓർമ്മയായിരുന്നു. ഇന്നും ഓണം വരുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് ആ തിരുവാതിര കാഴ്ചയാണ്. ഓണക്കോടി അണിഞ്ഞ പെൺകുട്ടികൾ, താളത്തിൽ ഉയരുന്ന പാട്ട്, കയ്യടികളാൽ നിറയുന്ന ക്യാമ്പസ്, ഫാത്തിമയിലെ ഓണത്തിൻ്റെ ഏറ്റവും ഹൃദയഹാരിയായ ഓർമ്മകളിലൊന്നായി ആ തിരുവാതിര ഇന്നും എൻ്റെ മനസ്സിലുണ്ട്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. അടുത്തതായി ഓണപ്പാട്ട്. ഓണപ്പാട്ടിന് ഓണക്കാലത്തിൻ്റെ നാടൻ മണവും സന്തോഷവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പൂക്കളത്തിനും തിരുവാതിരയ്ക്കുമൊപ്പം ഓണപ്പാട്ടുകൾ ഉയരുമ്പോൾ ഫാത്തിമയുടെ ക്യാമ്പസ് മുഴുവൻ ഉത്സവ ലഹരിയിലാകും. വിദ്യാർത്ഥികളുടെ കൂട്ടായ പാട്ടും ചിരിയും ആവേശവും ചേർന്ന ആ നിമിഷങ്ങളെ മറക്കാനാവാത്ത ഓർമ്മകളായി മാറ്റുന്നു. ഓണപ്പാട്ട് ഒരു മത്സരമായിരുന്നെങ്കിലും അതിനപ്പുറം അതൊരു ആഘോഷമായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ സംഘം ഒരുമിച്ച് പാടുന്ന കുട്ടികൾ ഓണക്കോടിയിൽ ചെറിയ ചെണ്ടകളും മറ്റു വാദ്യോപകരണങ്ങളുമൊക്കെയായി. ആ കൂട്ടായ്മയുടെ ഭംഗി വേറെയായിരുന്നു. ഒരുമിച്ച് പാടുമ്പോൾ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ആ സൗഹൃദവും സന്തോഷവും കാണുന്നത് തന്നെ ഞങ്ങൾ ടീച്ചേഴ്സിന് വലിയൊരു അനുഭവമായിരുന്നു. 1000-ൽ അധികം വിദ്യാർത്ഥികൾ നിറഞ്ഞിരുന്ന ആ ക്യാമ്പസിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പാട്ട് ഉയർന്നു കേൾക്കുമ്പോൾ കോളേജ് മുഴുവൻ ഒരു വലിയ ഓണവേദിയായി മാറും.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഫാത്തിമയിലെ ഓണാഘോഷങ്ങളിൽ അത്തപ്പൂക്കള മത്സരത്തിനും വലിയ ആവേശമായിരുന്നു. ഓണം വരുന്നതിന് ദിവസങ്ങൾക്കു മുമ്പേ ഓരോ ഡിപ്പാർട്ട്മെന്റിലും തയ്യാറെടുപ്പുകൾ തുടങ്ങും. പൂക്കളത്തിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കും. പണം കളക്ട് ചെയ്ത് തെങ്കാശിയിൽ നിന്നും തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ പൂക്കൾ വാങ്ങാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. നിറങ്ങളും ഭാവനയും കൂട്ടായ പരിശ്രമവും ചേർന്ന് ക്യാമ്പസിൽ വിരിയുന്ന ആ മനോഹരമായ അത്തപ്പൂക്കളങ്ങൾ കാണുമ്പോൾ ഓണം ശരിക്കും ഫാത്തിമയുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നും. ഓണത്തിന്റെ ദിവസം ഓരോ ഡിപ്പാർട്ട്മെന്റിനും അത്തപ്പൂ ഇടാൻ പ്രത്യേകം സ്ഥലം അനുവദിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പൂക്കൾ അടർത്തിയും സംസാരിച്ചും ചിരിച്ചും പൂക്കളം ഒരുക്കും. അത്തപ്പൂക്കള മത്സരത്തിന് ഒരു പ്രത്യേക ആവേശമായിരുന്നു. ക്ലാസ് മുറികളിലും ലാബുകളിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സ്ഥലം അനുവദിക്കും. കുട്ടികൾ നേരത്തെ തന്നെ ഡിസൈൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. മത്സരം അത്രയും കടുത്തതായിരുന്നു. വിധികർത്താക്കൾക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. 10 വൃത്തങ്ങൾ വേണം, തുമ്പ, മുക്കൂറ്റി, എരിക്ക് തുടങ്ങിയ പരമ്പരാഗത പൂക്കൾ നിർബന്ധം. പൂക്കളുടെ വിന്യാസം, നിറങ്ങളുടെ ചേരുവ, വൃത്തങ്ങളുടെ കൃത്യത, ആകൃതിയുടെ ഭംഗി എല്ലാം വിലയിരുത്തപ്പെടും. ഓരോ പൂവും അതിൻ്റെ ശരിയായ സ്ഥാനത്ത് എത്തുമ്പോഴാണ് ഒരു പൂക്കളം പൂർണ്ണമാകുന്നത്. അങ്ങനെ ഒരുക്കിയ പൂക്കളങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ തോന്നും ഓണം പൂക്കളിൽ മാത്രമല്ല ഈ കുട്ടികളുടെ മനസ്സുകളിലും വിരിഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. അത്തപ്പൂക്കള മത്സരത്തിന്റെ സമ്മാനങ്ങൾ പലപ്പോഴും പട്ടണത്തിലെ സ്ഥാപനങ്ങളും കടക്കാരും ഒക്കെയാണ് സ്പോൺസർ ചെയ്തിരുന്നത്. അതും കുട്ടികളുടെ ആവേശം ഇരട്ടിയാക്കിയിരുന്നു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. അത്തപ്പൂക്കളം നടക്കുന്നത് ക്യാമ്പസിൻ്റെ അകത്താണെങ്കിൽ മഹാബലി മത്സരം നടക്കുന്നത് ഗ്രൗണ്ടിലായിരുന്നു. മാവേലി മത്സരം ഫാറ്റിമയിലെ ഓണാഘോഷങ്ങൾക്ക് ഒരു പ്രത്യേക നിറം പകർന്നിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ മാവേലിയെ ഒരുക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവനയും തമാശയും ആവേശവും ഒരുപോലെ പ്രകടമാവും. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ മാവേലി വേഷമണിഞ്ഞ ഗംഭീരമായി വേദിയിലെത്തുന്ന വിദ്യാർത്ഥികളെ കണ്ട് കൂട്ടുകാർ ആർപ്പ് വിളിക്കുകയും കൈയടിക്കുകയും ചെയ്യുമ്പോൾ ക്യാമ്പസ് മുഴുവൻ ഒരു ചെറിയ ഓണക്കാല കേരളമായി മാറിയതുപോലെ തോന്നും. ആഘോഷത്തിൻ്റെ നടുവിലൂടെ മഹാബലി വേദിയിലേക്ക് എത്തും. പിന്നെ മൈക്ക് കയ്യിലെടുക്കും. മഹാബലിയുടെ സന്ദേശം. ഇവിടെയാണ് എനിക്ക് ചില രസകരമായ ഓർമ്മകൾ. ഞാൻ ആൺകുട്ടികളെ മഹാബലിയുടെ പ്രസംഗത്തിനായി പരിശീലിപ്പിക്കുമായിരുന്നു. പക്ഷേ സത്യത്തിൽ അവർക്ക് പ്രസംഗത്തെക്കാൾ കൂടുതൽ താല്പര്യം മഹാബലിയുടെ വേഷത്തിലും രൂപത്തിലുമായിരുന്നു. താടിയും കിരീടവും ആഭരണങ്ങളും വേഷവുമൊക്കെ നന്നായാൽ വിജയം നേടിയതുപോലെ. പത്രപ്രവർത്തകർ എത്തി അവരുടെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ആവേശം പിന്നെയും ഉയരും. പട്ടണത്തിലെ പ്രമുഖ പത്രങ്ങളിലെല്ലാം അടുത്ത ദിവസം തങ്ങളുടെ ചിത്രം വരുമെന്ന പ്രതീക്ഷയും കുട്ടികൾക്കുണ്ടാവും.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: Feel the music with Radio Santhvanam 90.4 FM.
2: Radio Santhvanam 90.4 FM. ഞാൻ ഡോക്ടർ പാർവതി ജീവൻ. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. പിന്നെ വരുന്നത് വളരെ അഭിമാനത്തോടെയും ആവേശത്തോടെയും കുട്ടികൾ കാത്തിരിക്കുന്ന മത്സരമാണ് മലയാളി മങ്ക. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പെൺകുട്ടി കേരളത്തിൻ്റെ തനിമയുള്ള വേഷം, കസവ് സാരി അല്ലെങ്കിൽ പരമ്പരാഗത മുണ്ടും വേഷവും, മുടിയിൽ പൂക്കൾ. ആദ്യം എല്ലാ കുട്ടികളും വേദിയിലൂടെ ഒരു റൗണ്ട് ചുവട് വയ്ക്കും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ വിധികർത്താക്കളുടെ ചോദ്യങ്ങൾ. ഓണാഘോഷങ്ങളെക്കുറിച്ചും ഓണത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ പാരമ്പര്യ വിശ്വാസങ്ങളെക്കുറിച്ചുമൊക്കെ ചോദ്യങ്ങൾ. ഉത്തരങ്ങളും വിലയിരുത്തപ്പെടും. അതോടൊപ്പം ഓരോ മത്സരാർത്ഥിക്കും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടാവും. പാട്ടായിരിക്കാം, നൃത്തമായിരിക്കാം, മിമിക്രി ആയിരിക്കാം, എന്തുമാകാം. 1000-ൽ വിദ്യാർത്ഥികളുള്ള ഓഡിറ്റോറിയം അപ്പോൾ കയ്യടികളാൽ നിറയും. മത്സരം അത്രയും കടുത്തതായിരുന്നു. വിജയികൾക്ക് പലപ്പോഴും പട്ടണത്തിലെ പ്രമുഖ ജുവലറികൾ സ്പോൺസർ ചെയ്യുന്ന സ്വർണ്ണ നാണയങ്ങളായിരുന്നു സമ്മാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. വിദ്യാർത്ഥികളുടെ ഓണം മാത്രമായിരുന്നില്ല ഫാത്തിമ മാതർ നാഷണൽ കോളേജിലെ ഓണം. അധ്യാപകർക്കും ഞങ്ങളുടേതായ ഒരു ഓണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും മലയാളി മംഗ മത്സരങ്ങളും പായസം മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഈ മത്സരവുമായി ഒരു പ്രത്യേക ഓർമ്മയുമുണ്ട്. മലയാളി മംഗയ്ക്കുള്ള സമ്മാനം ഞാൻ 2 തവണ നേടിയിട്ടുണ്ട്. അത് ഇന്നും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. തുടർച്ചയായി 3 വർഷം പായസ മത്സരത്തിൽ 1 സമ്മാനം നേടി. ഒരു ചെറിയ ഹാട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ആ സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടത് അവയുമായി ചേർന്ന് നിൽക്കുന്ന ഓർമ്മകളാണ്. അധ്യാപകർ തമ്മിലുള്ള സൗഹൃദം, കളിയാക്കലുകൾ, മത്സരത്തിൻ്റെ ആവേശം, വിജയിച്ചാൽ ഉണ്ടാകുന്ന സന്തോഷം, തോറ്റാൽ അടുത്ത വർഷം ജയിക്കുമെന്ന വാശി, അങ്ങനെ അധ്യാപകരുടെ ഓണവും വിദ്യാർത്ഥികളുടെ ഓണത്തിനൊപ്പം ചേർന്നിരുന്നു. ഞങ്ങൾ അധ്യാപകരെ മക്കളെയും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കോളേജിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അവർക്കത് ഒരു ഉത്സവത്തിൽ പങ്കുചേരുന്നതിൻ്റെ സന്തോഷം മാത്രമായിരുന്നില്ല, പരസ്പരം പരിചയപ്പെടാനും ഒരുമിച്ച് കളിച്ചും ചിരിച്ചും സമയം ചെലവഴിക്കാനും ആ സൗഹൃദം കൂടുതൽ ഊട്ടി ഉറപ്പിക്കാനുമുള്ള അവസരം കൂടിയായിരുന്നു. അങ്ങനെ ഫാത്തിമയിലെ ഓണം ഞങ്ങളുടെ കുട്ടികളുടെ ബാല്യത്തിലെ മനോഹരമായ ഓർമ്മകൾക്കൊപ്പം അവർ തമ്മിൽ വളർത്തിയെടുത്ത സൗഹൃദത്തിൻ്റെയും ഓർമ്മയായി മാറി. 26 വർഷത്തെ എൻ്റെ അധ്യാപക ജീവിതത്തിൽ എത്രയോ ഓണങ്ങൾ കടന്നുപോയി. ആ ഓർമ്മകൾ ഒരിക്കലും പഴകുന്നില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഓണം എന്നത് ഒരു ഉത്സവം മാത്രമല്ല, നമ്മൾ ഒരുമിച്ച് സൃഷ്ടിച്ച ഓർമ്മകളുടെ പേര് കൂടിയാണ് ഓണം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM. നമുക്ക് തിരികെ വരാം ഓർമ്മകളിലെ ഓണം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക്. എൻ്റെ ഓർമ്മകളിലെ ഈ ഓണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഒരാളെ ഓർക്കാതിരിക്കാനാവില്ല. എൻ്റെ അമ്മ ഡോക്ടർ കവിയൂർ രേവമ്മ, കർണാട്ടിക് സംഗീതജ്ഞ, ഭരണാധികാരി, സിനിമാ ഗായിക. എൻ്റെ അമ്മയുടെ ശബ്ദം എൻ്റെ ബാല്യത്തിൻ്റെ ഭാഗമായിരുന്നു. 1961 മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ അമ്മ പാടിയ ഓണഗാനം എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. കാലം എത്ര മുന്നോട്ട് പോയാലും ചില ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അകലുന്നില്ല. അമ്മയുടെ ആ ഓണപ്പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും ആ പഴയ കാലത്തേക്ക് മടങ്ങിപ്പോകുന്നു. പൂക്കളും പൂക്കളങ്ങളും നിറഞ്ഞ ഒരു ഓണക്കാലത്തിലേക്ക്, എൻ്റെ അമ്മയുടെ ശബ്ദം നിറഞ്ഞ ഒരു വീട്ടിലേക്ക് ഈ ഓണപ്പാട്ട് എൻ്റെ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മകളുടെ ഓണം എൻ്റെ അമ്മയുടെ ശബ്ദത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പാർവതി ജീവൻ.

കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഓർമ്മകളിലെ ഓണം. ആശയം അവതരണം ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിലും ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനുഗ്രാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മന്ദമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിൽ അഭയം തേടിയതോ നിലവിൽ അഭയാർത്ഥി പദവിക്കായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ വിദേശികളുടെ B1, B2 ബിസിനസ് ടൂറിസ്റ്റ് വിസകൾ കൂട്ടത്തോടെ റദ്ദാക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. നടപടി നടപ്പാക്കിയാൽ ഏകദേശം 200,000 വിദേശികളെ വരെ ബാധിച്ചേക്കാമെന്നും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റത്തവണത്തെ കൂട്ട വിസ റദ്ദാക്കലായി ഇത് മാറിയേക്കാമെന്നും അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹ്യൂസ്റ്റണിൽ താപനില 100 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന തീവ്ര ഉഷ്ണതരംഗം തുടരുന്നു. തുടർച്ചയായ 4 ദിവസങ്ങളിൽ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ ഹ്യൂസ്റ്റണിൽ ഈ ആഴ്ചയിലുടനീളം ഇതേ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ചൂട് കടുത്തതോടെ തെക്കുകിഴക്കൻ ടെക്സസിലുടനീളം ഹീറ്റ് അഡ്വൈസറി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഹീറ്റ് ഡോം പ്രതിഭാസത്തിന് നേരിയ അയവ് വരികയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 30% വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അമേരിക്കയിലും ഗൾഫ് മേഖലയിലും അറിയപ്പെടുന്ന പ്രഭാഷകനും എഴുത്തുകാരനും സാമൂഹിക സംരംഭകനും മാനവികതാ വക്താവും ഗവേഷകനുമായ ഡോക്ടർ ബേബി സാം സാമുവലിന്റെ ഏറ്റവും പുതിയ രചനയായ എന്നിലെ

0: ഇന്നിലേക്ക് എന്ന പുസ്തകം ന്യൂയോർക്കിലും കൊച്ചിയിലും പ്രകാശനം ചെയ്തു. മാർത്തോമ സഭ പരമാധ്യക്ഷൻ അഭിബന്ധ്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലീത്ത, സഭയുടെ നോർത്ത് അമേരിക്കൻ ഭദ്രാസന അധ്യക്ഷൻ അഭിബന്ധ്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിക്ക് പുസ്തകത്തിന്റെ ആദ്യ പ്രതി കൈമാറി ന്യൂയോർക്കിൽ ജൂലൈ അവസാന വാരം പ്രകാശനകർമ്മം നിർവഹിച്ചു. രാജ്യത്തെ ബീഫ് വിപണി വില സ്ഥിരപ്പെടുത്തുന്നതിനായി വിദേശ ഇറക്കുമതി ബീഫ് വിപണി വിലയേക്കാൾ 25% കുറഞ്ഞ നിരക്കിൽ വിൽക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാർ പ്രഖ്യാപിച്ചു. അടുത്ത 90 ദിവസത്തേക്കാണ് ഈ തീരുമാനം. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവയ്ക്കും. ക്വാട്ട താരിഫുകളൊന്നും ബാധകമായിരിക്കില്ല. കർഷകരെ സഹായിക്കാനാണ് ഈ പദ്ധതിയെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒക്ലഹോമ കാറ്റിൽ മെൻസ് അസോസിയേഷൻ ഇതിനെതിരെ രംഗത്തെത്തി. അമേരിക്കയിൽ സിന്തറ്റിക് ഒപ്പിയോയിഡായ ഫെന്റനിൽ മൂലം ഉണ്ടാകുന്ന മരണങ്ങളിൽ 22% ഇടിവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. രോഗവ്യാപന നിയന്ത്രണ വിഭാഗമായ CDC പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫെന്റനിൽ മരണങ്ങൾ 48913 നിന്ന് 38084 കുറഞ്ഞു. മൊത്തത്തിലുള്ള മയക്കുമരുന്ന് അമിത അളവിലുള്ള മരണങ്ങളിൽ 14% കുറവ് ഉണ്ടായിട്ടുണ്ട്. ലോൺ പ്രോഗ്രാമുകളിലൂടെയും വിവിധ വാണിജ്യ വായ്പാ പദ്ധതികളിലൂടെയും കുടിയേറ്റക്കാരായ ചെറുകിട മലയാളി സംരംഭകർക്ക് സാമ്പത്തിക പിന്തുണയും വളർച്ചയ്ക്ക് ആവശ്യമായ അവസരങ്ങളും ഒരുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന ഹനോവ ബാങ്ക് ഡയറക്ടർ വർക്കി എബ്രഹാമിന് ഫൊക്കാനയുടെ ബിസിനസ് ശ്രേഷ്ഠതാ പുരസ്കാരം. ചെറുകിട മലയാളി സംരംഭകർക്ക് നൽകുന്ന സംഭാവനകളെ മാനിച്ചാണ് ബിസിനസ് ശ്രേഷ്ഠതാ പുരസ്കാരത്തിന് അർഹനായത്. നേപ്പാളിൽ 4 മധ്യജില്ലകളിൽ സംഹാരതാണ്ഡവമാടിയ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 389. നേപ്പാളിൽ 910 പേരെയും ടിബറ്റിൽ 558 പേരെയും കാണാതെയായി. ഇതിൽ 31 രാജ്യങ്ങളിൽ നിന്നുള്ള 476 വിദേശികളടക്കം 590 വിനോദസഞ്ചാരികളുമുണ്ട്. ഇന്ത്യക്കാരായ 290 പേരെ കാണാനില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇന്ത്യക്കാർ ആരും മരിച്ചതായി സ്ഥിരീകരണമില്ല. മഞ്ഞുമല അടർന്ന നദിയിൽ പതിച്ചതിനെ തുടർന്നാണ് പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും വിഴുങ്ങിയ മിന്നൽ പ്രളയം ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യയും ഇറങ്ങും. അതേസമയം നേപ്പാളിൽ വിവിധ സ്ഥലങ്ങളിലായി 53 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവിധ ഹെൽപ്പ് ലൈനുകളിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇവർ സുരക്ഷിതരാണെന്നാണ് പ്രാഥമിക വിവരമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഇവരുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു വരുന്നതായി നോർക്ക റൂട്ട്സ് CEO രാജേഷ് മാധവൻ അറിയിച്ചു. ചരമറിയിപ്പുകൾ. സൗത്ത് പാമ്പാടി പാടത്തു മാപ്പിള ആളോത്ത് പരേതനായ ചാക്കോ അയ്പിന്റെ മകൻ രാജു അയ്പ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ചങ്ങനാശ്ശേരി 4 കോടി കണ്ണന്തറയിൽ ചാക്കോ ഇത്താക്ക് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പരിയാരം പാലക്കുളം സണ്ണി അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: ഇടവഴി പെരുവഴി അതുവഴി ഇതുവഴി പല കരയിൽ നിന്നും കുട്ടിക്കൂട്ടം കൊണ്ടുവരുന്നേ

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സന്തോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനീകിരി.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
3: Radio Santhanam 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.